ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആശ്വിനം 11, കൊല്ലവർഷം 1202 കന്നിമാസം 17, 2026 ഒക്ടോബർ 3 ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 42 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 കിലോഹെഡ്സുകളിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രദീപ് ഇറവൻകര.
1: ജീവിതത്തിൽ ധർമ്മബോധം എന്നതുപോലെ തന്നെ പ്രധാനമാണ് നർമ്മബോധവും. ജീവിവർഗങ്ങളിൽ മനുഷ്യന് മാത്രമുള്ള ഒരു സവിശേഷ ഗുണമാണ് ചിരിക്കാനും ചിരിപ്പിക്കാനുമുള്ള കഴിവ്. അതൊരു കല തന്നെയാണ്. ഹൃദയത്തിൽ നിന്നും അനായാസമായി വിഹൃഗമിക്കുന്ന ആനന്ദത്തിൻ്റെ തെളിമയുള്ള ഭാഷയാണ് അതിനുള്ളത്. അത് നമ്മെയും നമ്മളോട് ഇടപഴകുന്നവരെയും ഒന്നുപോലെ സന്തോഷിപ്പിക്കുന്നു. നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാനും നിലനിർത്താനും നർമ്മബോധത്തിന് സാധിക്കും എന്ന് നിസ്സംശയം പറയാം. നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തിവെക്കുന്ന പല അബദ്ധങ്ങളെയും പ്രതിരോധിക്കാനുള്ള ഒരു പോംവഴി കൂടിയാണ് ഇത്. അവയെല്ലാം നർമ്മബോധത്തോടെ നാം നോക്കിക്കാണുക. കുട്ടികളുടെ നിഷ്കളങ്കമായ ചിരിയും പെരുമാറ്റങ്ങളും നമ്മളിൽ എത്രത്തോളം ആനന്ദം സൃഷ്ടിക്കാറുണ്ട്? അത്തരം ഒരു കുട്ടിത്തം കൈമോശം വരാതെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചാൽ നമുക്കും തീർച്ചയായും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയും. ചിരിക്കാത്ത ഒരു ദിവസം പാഴായിപ്പോയ ഒരു ദിവസം തന്നെയാണെന്ന് വിശ്വപ്രസിദ്ധ സിനിമാ പ്രവർത്തകൻ ചാർലി ചാപ്ലിൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം തൻ്റെ ദുഃഖങ്ങൾ മറന്നിരുന്നത് മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ടാണ്. ജീവിതത്തിൽ നർമ്മബോധം കൂടുതലായി വെച്ച് പുലർത്തുന്നവർക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുവാനും മെച്ചപ്പെട്ട വൈകാരിക നില കൈവരിക്കുവാനും മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുവാനും വസ്തുതകളെ കൂടുതൽ തെളിമയോടെ വീക്ഷിക്കുവാനും ഒക്കെ സാധിക്കുമെന്ന് പലരുടെയും അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ ഒരു സമൂഹജീവിയാണ്. ആ നിലയ്ക്ക് സഹകരണവും സഹവർത്തിത്വവും ആകർഷകമായ ആശയവിനിമയശേഷിയും നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. ഇതിനെയൊക്കെ മധുരതരമാക്കുവാനും കൂടുതൽ ആകർഷകമാക്കുവാനും തീർച്ചയായും നമ്മിലെ നർമ്മബോധത്തിന് കഴിയും. ഏത് തൊഴിൽ മേഖലയിലും നർമ്മബോധം നമ്മുടെ വിശ്വാസ്യതയ്ക്കും മറ്റുള്ളവരുടെ മാനസിക അടുപ്പത്തിനും മാറ്റുകൂട്ടും. നമ്മുടെ കുടുംബത്തിലും തൊഴിൽ ഇടങ്ങളിലുമെല്ലാം തെളിഞ്ഞ മനസ്സോടെ മറ്റുള്ളവരോട് ഇടപഴകിയാൽ എത്രയെത്ര പ്രശ്നങ്ങളാണ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നത്. നർമ്മബോധം തീർച്ചയായും തെളിമയുള്ള ഒരു മനസ്സിൻ്റെ ആത്മാവിഷ്കാരമാണ്. അരസികന്മാർക്കും അന്തർമുഖർക്കും ഇണങ്ങുന്ന ഒന്നല്ല അത് എന്ന് സാരം. നിർഭാഗ്യമെന്ന് പറയട്ടെ, വർത്തമാനകാല ജീവിതത്തിൽ ഒട്ടേറെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിൽ പലരും. വലിഞ്ഞുമുറുകിയ ബുദ്ധിയും മനസ്സും ശരീരവും അവരുടെ ജീവിതത്തെ എല്ലാ വിധത്തിലും വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിരിക്കാനോ മറ്റുള്ളവരെ ചിരിപ്പിക്കാനോ മറന്നുപോകുന്ന ഒറ്റപ്പെടലിൻ്റെ തീവ്രത പേറുന്ന ഒരു മരവിച്ച സമൂഹമായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നർമ്മബോധത്തിൻ്റെ അഭാവം മനുഷ്യനെ മൃഗീയ അവസ്ഥയിലേക്കാണ് കൈപിടിച്ച് നടത്തുന്നത്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളും ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങളാണ്. ഹൃദയം തുറന്നുള്ള ചിരി ഒരു ചികിത്സാവിധി തന്നെയാണ്. മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന ഉത്കണ്ഠ, വിഷാദം, നിരാശ, അന്തർമുഖത്വം, ഭയം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളെയും അവ സൃഷ്ടിക്കുന്ന ശാരീരിക അസ്വാസ്ഥ്യങ്ങളെയും ഒരു പരിധിവരെ നർമ്മബോധത്തിലൂടെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അത് അതിവൈകാരികതയിൽ നിന്നും മനുഷ്യനെ വിവേകത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നു. മുമ്പ് രാജാക്കന്മാർ തങ്ങളുടെ മാനസിക അസ്വാസ്ഥ്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി നർമ്മബോധമേറെയുള്ള വിദൂഷകന്മാരെ കൊട്ടാരങ്ങളിൽ ഒപ്പം പാർപ്പിച്ചിരുന്നു എന്ന വസ്തുത ശ്രദ്ധേയമാണ്. കേവലം തമാശകൾ പറയുന്നതിനപ്പുറം പ്രതിസന്ധികളെ ലഘൂകരിച്ച് കാണുവാനും മാനസികാരോഗ്യം സംരക്ഷിക്കുവാനും നർമ്മബോധം നമ്മെ ഏറെ സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നർമ്മബോധം എന്നത് ജീവിതയാത്രയിലെ ഒരു ഷോക്ക് അബ്സോർബർ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. ഏത് ജീവിത പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ അത് നമ്മെ പ്രാപ്തരാക്കുന്നു. ചിരി ഒരു വരമാണ്. കഴിയുമ്പോഴെല്ലാം ചിരിക്കാൻ ശ്രമിക്കുക. ആ ചിരിയിലൂടെ മറ്റുള്ളവർക്കും ആനന്ദം പകരുക. ചിരിക്കാൻ കിട്ടുന്ന, ചിരിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. കാരണം നമ്മുടെ ജീവിത ആരോഗ്യത്തിനും സാമൂഹിക ആരോഗ്യത്തിനും ലഭ്യമായ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു സിദ്ധൌഷധം

0: തന്നെയാണ് അത്. ചിരിപ്പിക്കൽ ഒരു പുണ്യം കൂടിയാണ്. നർമ്മബോധം ആത്മരക്ഷയ്ക്കുള്ള ഒരായുധം തന്നെയാണ്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ പ്രദീപ് ഇറവൻകര. ആകാശവാണി.
2: ഉഷമലരി.
3: ഇന്ന് ഉഷമലരിയിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ മഹിഷാസുരമർദിനി എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് രഞ്ജിനി സുധീരൻ.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ മഹിഷാസുരമർദിനി എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് രഞ്ജിനി സുധീരൻ.

0: Impressive performances. India has climbed to fifth position in the overall medal standings. The country's medal tally has risen to 76, including 16 gold, 25 silver and 35 bronze medals. President Draupadi Murmu and Prime Minister Narendra Modi have congratulated medal winners. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, ടി എൻ ജോസ്, ഡി മോഹൻദാസ് എന്നിവർ പാടിയത്; 6:30 പ്രഭാതഭേരി; 6:45 പ്രാദേശിക വാർത്തകൾ; 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 159. 8:35 സ്മൃതിമധുരം, 8:45 സംഗീത സരണി, കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് വർക്കല സി എസ് ജയറാം, പഠിക്കുന്നത് അരുമാനൂർ പ്രശാന്ത്. 9 ചലച്ചിത്ര ഗാനങ്ങൾ. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഡൽഹിറിലെ. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10 നേർവഴി, അധ്യാപകനും ഗാനരചയിതാവുമായ സാരംഗ് കേറ്റിയുമായി അഭിമുഖം. 10:15 തമിഴ് ശൽമാലൈ, കേരളാവിൻ സ്വതന്ത്ര പോരാട്ട വീരർകൾ ഡോക്ടർ സൂര്യകുമാരി നടത്തുന്ന പ്രഭാഷണം. കെ കൽപ്പന അവതരിപ്പിക്കുന്ന കവിതകൾ, ഭാരതം, നിഴൽപ്പടവും നിനൈവുകളും, നീർ, തുടർന്ന് തിരൈപ്പൂക്കൾ. 11 ഗാന കൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, നീലകണ്ഠ ശിവൻ കൃതികൾ ഭാഗം 1. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ഏകതാര, ലളിത സംഗീത പരിപാടി, വീണ ആർമുട്ടറ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മുടികൊഴിച്ചിലിന്റെ കാരണങ്ങൾ, ഡോക്ടർ ജാക്കുലിൻ എ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ. 2:15 തുടർ നാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ, 10 ഭാഗം. രചന സലീംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3 കൂട്ടുകാരി, സ്ത്രീകളുടെ സ്വത്തവകാശങ്ങൾ, കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് പ്രീത പി മേനോനുമായി അഭിമുഖം. 3:30 4:45 ചലച്ചിത്ര ഗാനങ്ങൾ. 4 വെള്ളി വെളിച്ചം. 5 സംസ്കൃതം പരിപാടി, സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, ഗൌരിലക്ഷ്മി എ എസ് അവതരിപ്പിക്കുന്ന ലഘു പ്രഭാഷണം, ഗൌരി വി എൽ അവതരിപ്പിക്കുന്ന ശ്ലോകാവതരണം, സാധന ആറിന്റെ കഥ പറയൽ. 5:15 പാട്ടുകളം, നന്ദിയോട് രാജേന്ദ്രനും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ട്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ജി വേണുഗോപാൽ പാടിയ ഭക്തിഗാനങ്ങൾ. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛ് ഭാരത് മിഷൻ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി, സ്ഥായിയായ വരുമാനത്തിന് സമ്മിശ്ര കൃഷിരീതികൾ അവലംബിക്കുന്ന കർഷകൻ, സിസിൽ ചന്ദ്രനുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി മ്യൂസിക് ടൈം. 8 നാടകം ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ, രചന ദീപ്തി പി എസ്, സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ. ശബ്ദം നൽകിയവർ മഹേഷ് ആർജി, തിരുമല രാമചന്ദ്രൻ, തമലം ശ്രീകുമാർ, സിനി സുനിൽ, ദുർഗ രാജു, കാരേറ്റ് ജയകുമാർ, സലിം കെ വി, ശ്രീജ ശശിധരൻ, ബിജു കല്ലുവാതുക്കൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 കായിക ലോകം. മുൻ ബാസ്കറ്റ്ബോൾ താരവും പരിശീലകനുമായ ജോസ് കുര്യനുമായി ജോ ജോസഫ് തയങ്കരി നടത്തുന്ന അഭിമുഖം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10 ദേശീയ സംഗീത പരിപാടി, റഫീഖ് ഖാൻ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:35 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം.

0: 11:55 മുതൽ FM ഗോൾഡ് പരിപാടികൾ ഡൽഹിയിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. പെയ്തമഴ 10.8 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. പെയ്തമഴ 0.8 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ ടി എൻ ജോസ്, ഡി മോഹൻദാസ് എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ശരണാർത്ഥികൾക്കെന്നും ആലംബമായവൻ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: ടി എൻ ജോസ്, ഡി മോഹൻദാസ് എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: പ്രഭാത പേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാത പേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. SIR പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുപോയവരെയും പുതുതായി ചേരാൻ ആഗ്രഹിക്കുന്നവരെയും ഉൾപ്പെടുത്താൻ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നതിന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇന്നലെ ഏഷ്യൻ ഗെയിംസിൽ 6 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ സ്വന്തമാക്കിയ ഇന്ത്യ ആകെ 76 മെഡലുകളുമായി പോയിന്റ് ടേബിളിൽ 5 സ്ഥാനത്തെത്തി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാർ ആക്രമിക്കപ്പെട്ട സംഭവം ഭീകര പ്രവർത്തനമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻബർ ഗർഹാഷ് ഔദ്യോഗികമായി വിശേഷിപ്പിച്ചു. ട്രാഫിക് പെറ്റിത്തുക അടയ്ക്കാത്തവരുടെ വാഹനം പിടിച്ചടക്കണമെന്നും പിഴ അടയ്ക്കുന്നതുവരെ ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും സുപ്രീംകോടതി ഉത്തരവ്. ഇന്റർനെറ്റിൽ തിരയുന്ന വ്യാജ കസ്റ്റമർ കെയർ നമ്പറുകൾ വഴി പണം തട്ടിയെടുക്കുന്നത് വർദ്ധിക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. ഇന്ത്യയും വെസ്റ്റിൻഡീസും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൊഹാലിയിൽ നടക്കും.
1: വന്യജീവികളുടെ സംരക്ഷണവും ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യവും പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനായി 2 മുതൽ 8 വരെ രാജ്യത്തുടനീളം വന്യജീവി വാരാഘോഷമായി ആചരിക്കുന്നു. വനനശീകരണവും മനുഷ്യമൃഗ സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് പ്രകൃതിയുടെ തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ വന്യജീവികൾ വഹിക്കുന്ന നിർണായക പങ്ക് പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനും വനസമ്പത്ത് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന വന്യജീവി വാരാഘോഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടികളെക്കുറിച്ചും വനസംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു.
2: നമ്മുടെ നാട്ടില് എല്ലാ വർഷവും ഗാന്ധി ജയന്തിയോടൊക്കെനുബന്ധിച്ച് ഒക്ടോബർ 1 ഒരു വന്യജീവി വാരാഘോഷമായിട്ട് ആഘോഷിക്കുന്നുണ്ട്.
1: അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ:
2: വനങ്ങൾ നമുക്ക് പുഴകളായിട്ടും നമ്മുടെ ശുദ്ധവായുവായും നമ്മുടെ ജൈവ പ്രക്രിയകളെല്ലാം തന്നെ ഈ പ്രകൃതി അടിസ്ഥാനശിലയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വന്യജീവികളും. അപ്പൊ മനുഷ്യനും വന്യജീവികളും ചേർന്ന് ഈ ജൈവ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ആശയം ഊട്ടിയുറപ്പിക്കുന്നതാണ് വന്യജീവി വാരാഘോഷം. പഴയ തലമുറകളിൽ ഈ സന്ദേശം ഊട്ടിയുറപ്പിക്കാനും പുതിയ തലമുറയ്ക്ക് വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കൂടുതലായിട്ട് മനസ്സിലാക്കി കൊടുക്കാനും കൂടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കേരള വനംവകുപ്പ് സംസ്ഥാനത്തുടനീളം വിവിധ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികൾ, കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ ആയിട്ടുള്ള ചിത്രരചനാ മത്സരങ്ങൾ, പ്രബന്ധ രചന സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനൊരു സംസ്ഥാനതല ഉദ്ഘാടനം ഉണ്ടാവും, പിന്നെ സംസ്ഥാനതല സമാപനവും ഇതിനോടനുബന്ധിച്ച് വനംവകുപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്.
1: മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി നടപ്പിലാക്കുന്ന ആധുനിക പ്രതിരോധ മാർഗങ്ങളെയും സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളെയും കുറിച്ച് സംസാരിക്കുന്നു.
3: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വയനാട് വന്യജീവി സങ്കേതത്തിൽ സ്മാർട്ട് ഫെൻസ് എന്ന് പറയുന്ന പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്.
1: വയനാട് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അജിത് കെ രാമൻ:
3: സൗരോർജ തൂക്കുവേലികൾ, അവ നേരിട്ട് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അവയുമായി നേരിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. എവിടെയെങ്കിലും സൗരോർജ തൂക്കുവേലികളിൽ ആന മൂലമോ മരം തള്ളിയിട്ടോ ഭേദിക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് വിവരം തത്സമയം ലഭിക്കുകയും പിറ്റേ ദിവസം തന്നെ ഇത് റിപ്പയർ ചെയ്യുന്നതിനുള്ള നടപടികൾ നിലവിൽ ചെയ്തു വരുന്നത്. 9.9 volt ആണ് നമുക്ക് സൗരോർജ തൂക്കുവേലികളിൽ ആവശ്യമായി വരുന്നത്. അത് കൃത്യമായിട്ട് പരിപാലിക്കുവാനും നമുക്ക് സ്മാർട്ട് ഫെൻസിലൂടെ ചെയ്യുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ ഉപയോഗിച്ച് വിന്യസിച്ച് കാട്ടാന, കടുവ എന്നിവ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ തന്നെ പരിഹരിക്കുന്നു. PRT പ്രദേശമായിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാഥമിക പ്രതികരണ സേനകൾക്കും രൂപം കൊടുത്തിട്ടുണ്ട്. എലിഫന്റ് സ്കോഡ് ആൻഡ് RRT എന്ന ഒരു റേഞ്ച് കൂടി ഉണ്ട്. അതിന്റെ കീഴിലാണ് നമുക്ക് ആന ക്യാമ്പ് ഉള്ളത്. ആന ക്യാമ്പിൽ നമുക്ക് കുങ്കിയാനകൾ, കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കുങ്കിയാനകൾ. വിക്രം, ഭരത്, പ്രമുഖ, ഉണ്ണികൃഷ്ണൻ, സൂര്യ, കുഞ്ചു, സുരേന്ദ്രൻ എന്നിവയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കുങ്കിയാനകൾ. ഇവയെ ഉപയോഗിച്ച് നമ്മൾ വിശിഷ്യ മനുഷ്യ വന്യജീവി സംഘർഷം ഉള്ള മേഖലകളിൽ ക്യാമ്പ് ചെയ്യുകയും കാട്ടാനകളെ അവിടെ നിന്ന് തുരത്തുന്ന ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തു വരുന്നത്. ഏറ്റവും മികച്ച ഉദാഹരണമാണ് മുട്ടിക്കുമ്പനെ നമ്മൾ വടക്കനാട് നിന്ന് പിടിച്ചു മാറ്റിയത്.
1: വനമേഖലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വൈൽഡ് ലൈഫ് കോറിഡോർ അഥവാ വന്യജീവി

0: ഇടനാഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവജാലങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരവും ജൈവ വൈവിധ്യ സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടതിനെക്കുറിച്ചും സംസാരിക്കുന്നു.
1: പശ്ചിമഘട്ടം പോലെയുള്ള ട്രോപ്പിക്കൽ വനങ്ങളുടെ നിലനിൽപ്പ് തന്നെ അതിലെ വൈവിധ്യം കൊണ്ട് നിറഞ്ഞ ജീവി വർഗങ്ങളുടെ നിലനിൽപ്പുമായി അടിസ്ഥാനപ്പെടുത്തിയാണ് ഉള്ളത്.
0: പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഇ പി അനിൽ.
1: അതുകൊണ്ട് തന്നെ കാടുകളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വന്യജീവികളുടെ സ്വൈര്യവിഹാരത്തിന് ഭക്ഷണത്തിന് വേണ്ടിയും ഇണചേരാനും ഒക്കെയായി നടത്തുന്ന അവരുടെ നിരന്തരമായ ആവർത്തിച്ചുള്ള യാത്രകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ ലഭ്യമാകുന്ന ഇടങ്ങളെ നമ്മൾ വൈൽഡ് ലൈഫ് കോറിഡോർ എന്ന തരത്തിൽ നാമകരണം ചെയ്തുകൊണ്ടാണ് സംരക്ഷിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് ആനകളുമായി ബന്ധപ്പെട്ടുള്ള എലഫന്റ് കോറിഡോർ ആണ് പലപ്പോഴും ജനങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. എന്തായാലും ഒരു കാടിന്റെ സമ്പൂർണമായ സംരക്ഷണം അവിടുത്തെ മരങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള സസ്യലതാദികളും മാത്രമല്ല, കാടുകൾ നിലനിൽക്കണമെങ്കിൽ അവിടുത്തെ വന്യജീവികൾ ഉണ്ടാകണം. ആ വന്യജീവികൾ നിലനിൽക്കാൻ ആവശ്യമായ അവരുടെ പദങ്ങളെ, മനുഷ്യരുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ജനപദങ്ങൾ പോലെയുള്ള വന്യജീവികളുടെ പദങ്ങളെ സംരക്ഷിക്കാൻ ഉതകുന്ന ഒട്ടേറെ നിയമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരം നിയമങ്ങൾ അനുശാസിച്ച് കാടുകളുടെ സമ്പൂർണമായ സംരക്ഷണം ഇത്തരം കോറിഡോറുകൾ കൂടി മാത്രമേ സാധ്യമാകൂ എന്ന് തിരിച്ചറിയേണ്ടവരാണ് നമ്മൾ. അതിനുതകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ വനം വകുപ്പിൽ നിന്നും സാമൂഹ്യ ജീവികൾ എന്ന അർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിൽ നിന്നും ഉണ്ടാകണം. അതിനുണ്ടാകുന്ന ഏതൊരു തകർച്ചയും കാടിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. അത് നമ്മുടെ കുടിവെള്ളത്തെയും നമ്മുടെ നിത്യജീവിതത്തെയും വളരെ പ്രതികൂലമായി ബാധിക്കും.
0: വനസംരക്ഷണത്തിലും ജൈവ വൈവിധ്യ വർധനവിലും തദ്ദേശീയമായ ഇടപെടലുകളിലൂടെ മാതൃക തീർത്ത അനുഭവങ്ങളും പ്രകൃതിയോട് ഇണങ്ങി നിന്ന് വനസമ്പത്ത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും പങ്കുവയ്ക്കുന്നു.
2: വീടിനോട് ചേർന്ന് എംഎംഎലിന്റെ കുറെ പുറമ്പോക്കുകൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. അവയൊക്കെ ഇപ്പം ഒരു കാട് പോലെ രൂപപ്പെട്ടിരിക്കുന്നു.
0: വന വന്യജീവി വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള വനമിത്ര പുരസ്കാര ജേതാവ് മഞ്ജു കുട്ടൻ.
2: കൂട്ടുകാരുടെ ജന്മദിനം വരുമ്പോൾ നമ്മൾ ഒരു മരം അവർക്ക് സമ്മാനമായി കൊടുക്കും. അവരുടെ ഒരു ജന്മദിനം വരുമ്പോൾ നമ്മുടെ വീട്ടിലൊരു മരം നടും. കല്യാണത്തിന് മരം കൊണ്ടു കൊടുക്കും. നമ്മുടെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമുറിക്കപ്പെടുമ്പോഴും നമ്മൾ പകരം ഓരോന്നും വെച്ച് നഗരത്തിലൊക്കെ വനം ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്വപ്നം നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ എന്റെ വീടിന്റെ അടുത്ത് നമുക്ക് നടാൻ പറ്റുന്ന മാക്സിമം മരത്തൈകൾ നട്ട് അനാഥമായി കിടക്കുന്ന റെയിൽവേ പുറമ്പോക്കുകൾ, മുളവർഗ്ഗങ്ങൾ, കണിക്കൊന്ന, അതേപോലെ തന്നെ വാഗമരങ്ങള്, ഇലഞ്ഞി, ഞാവല്, അങ്ങനെയുള്ള മരങ്ങൾ. അപ്പൊ കൂടുതൽ പക്ഷികളൊക്കെ വന്നിരിക്കുകയും അവയ്ക്ക് ഒരു ആഹാരം എന്നുള്ള രീതിയിൽ ഒരു കൺസെപ്റ്റോടുകൂടിയാണ് അത്തരത്തിൽ നടന്നത്. പിന്നെ നമ്മൾ ഈ സാധനം വീടുകളിലേക്ക് കണക്ട് ചെയ്തു. അതായത് വീടുകളിൽ എത്തിച്ച് ഒരു മരം നടുന്നതിനും ആ മരങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ക്ലാസുകൾ കൊടുത്ത് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു. ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളുള്ള സ്ഥലങ്ങളാണ്. അപ്പം അവിടെ നമ്മുടെ കായലിനോട് പലതരത്തിലുള്ള കണ്ടൽ ചെടികൾ നട്ടു. മീനൊക്കെ മുട്ടയിടുന്നതിനും അവ സംരക്ഷിക്കപ്പെടുന്നതിനുമൊക്കെ ഈ കണ്ടൽ ചെടികൾ അനിവാര്യമാണ്. നീർനായകൾ പ്രജനനം ചെയ്യുന്നതുമല്ല ഈ കണ്ടൽ ചെടികൾക്കിടയിൽ കൂടെയാണ്. എല്ലാ വർഷവും പുതിയ ജനറേഷനിൽപ്പെട്ട കുട്ടികളുമായി വനയാത്രകൾ നടത്താറുണ്ട്. അവർക്ക് ക്ലാസുകൾ കൊടുക്കാറുണ്ട്.
0: വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമങ്ങളിൽ വന്യജീവികളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും എങ്ങനെ സംരക്ഷണം നൽകാം എന്ന് വിശദീകരിക്കുന്നു.
3: ഈ സെന്ന എന്ന് പറയുന്ന അതിനിവേശ വൃക്ഷം വളരെ വ്യാപകമായി പടർന്നു പിടിക്കുന്നത് കൊണ്ട് കാട്ടിലുള്ളിൽ ഒരു രീതിയിലുമുള്ള പുൽനാമ്പുകൾ പോലും വളർന്നു വരാത്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും വന്യമൃഗങ്ങൾ കൃഷിയിടത്തെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്.
0: വയനാട് നൂൽപ്പുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി കൈനിക്കൽ.
3: അതോടൊപ്പം തന്നെ വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ പഴവർഗ്ഗങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന രീതിയിലും അവർക്ക് ആവശ്യമായ കുടിവെള്ളം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുളങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മളെ സംബന്ധിച്ച് ഇത് തടയാൻ നമുക്ക് സാധിക്കും. പല സ്ഥലങ്ങളിലും പ്രിമിറ്റീവ് ട്രൈബ് ആയിട്ട് താമസിക്കുന്ന ആളുകളുടെ എൻക്ലോഷറുകളുണ്ട്. അവിടെ നിന്നുള്ള ആളുകളെ റീലൊക്കേഷൻ എന്നുള്ള രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെയും സംസ്ഥാന ഗവൺമെന്റിന്റെ റീബിൽഡ് കേരള പദ്ധതിയിലും അവിടെ നിന്നുള്ളവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുന്നതിനുള്ള ഒരു ആർജവം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് കൃത്യമായിട്ട് മാപ്പിംഗ് നടത്തിക്കൊണ്ട് അവിടെ വേലികൾ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ നമ്മൾക്ക് അതിനകത്ത് സംരക്ഷണം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
0: വനങ്ങളും വന്യജീവികളും പ്രകൃതിയുടെ നിലനിൽപ്പിന് എത്രമാത്രം അത്യന്താപേക്ഷിതമാണെന്നും അവയെ സംരക്ഷിക്കാൻ പൊതുസമൂഹത്തിന്റെ പിന്തുണ എത്രത്തോളം പ്രധാനമാണെന്നും അപഗ്രഥിക്കുന്നു.
4: വനം എന്നുള്ളത് ഒരു ആവാസ വ്യവസ്ഥയാണ്. ഈ വനത്തിന് ഒരു കോ എക്സിസ്റ്റൻസ് ഉള്ള ഒരു സ്വഭാവമുണ്ട്. ഒരു പക്ഷേ ആദ്യകാലത്ത് അതിരുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യരും കാടിനുള്ളിലുള്ള മൃഗങ്ങളും തമ്മിലുള്ള ഒരു കോ എക്സിസ്റ്റൻസ്, ഒരു സഹവർത്തിത്വം ഉണ്ടായിരുന്നു.
0: കേരള കാർഷിക സർവകലാശാല ഫോറസ്ട്രി കോളേജിലെ മുൻ മേധാവി ഡോക്ടർ കെ വിദ്യാസാഗർ
4: അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ രണ്ടുപേരും പരസ്പരം സഹായിച്ചിരുന്നു. മനുഷ്യൻ കാടിനെ ആശ്രയിക്കുന്നു, അതുപോലെ തന്നെ മൃഗങ്ങൾ അവരുടെ ഭക്ഷണം കഴിച്ചു അവ കാടിനുള്ളിൽ തന്നെ ജീവിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ പലപ്പോഴും അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളത്

0: പ്രധാനമാണ്. ഒരു വനത്തിലുള്ള ടൈഗർ എന്നുള്ളത് ഫുഡ് സൈക്കിളിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ്. ടൈഗറെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അതിന് ചൂടെ വരുന്ന എല്ലാ ഹെർബിവോർസ് അടക്കമുള്ള മാനുകൾ അടക്കമുള്ള മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എണ്ണത്തെ നിയന്ത്രിക്കുന്നത് ഫുഡ് സൈക്കിളിന്റെ ഏറ്റവും ടോപ്പിൽ കാണപ്പെടുന്ന ടൈഗറാണ്. അപ്പൊ ടൈഗറിന് സംരക്ഷണം എന്നുള്ളത് അതിനെ ഉറപ്പാക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വനത്തിലുള്ള ജീവജാലങ്ങളും സസ്യങ്ങളും ഒക്കെ തന്നെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം മാനുകൾക്ക് ജീവിക്കണമെങ്കിൽ ആ സസ്യങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സസ്യങ്ങളും മൃഗങ്ങളും തമ്മിലും വലിയ തരത്തിലുള്ള ഒരു സഹവർത്തിത്വം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ പ്രകടമായ ഒരു എക്സാമ്പിളാണ് സൈലന്റ് വാലിയിലെ ലയൺ ടെയിൽ മക്കാക്ക്. സിംഹവാലം കുരങ്ങുകള് എണ്ണം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള വെടിപ്ലാവ് എന്ന് പറയുന്ന ഒരു മരത്തിന്റെ ചക്ക ആ മരങ്ങൾ ഇല്ലാതായപ്പോൾ സിംഹവാലം കുരങ്ങളുടെ നമ്പറും ഓട്ടോമാറ്റിക് ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് ഒരു സിംബയോട്ടിക് ആയിട്ടുള്ള പരസ്പരം സഹവർത്തിത്വത്തിൽ ജീവിക്കുകയാണ് സസ്യങ്ങളും മൃഗങ്ങളും തമ്മിൽ. കാടിന്റെ ഒരു ആവാസ വ്യവസ്ഥ എന്ന നിലയിൽ അതിനെ പൂർണ്ണമാക്കിയാൽ മാത്രമേ മൃഗങ്ങൾക്കും അവിടെ നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ്. മനുഷ്യന്റെ കടന്നുകയറ്റം മുഖേന ഉണ്ടാകുന്ന കാടിന്റെ ശോഷണം പലപ്പോഴും ഈ സഹവർത്തിത്വത്തെ ഭേദിക്കുകയും അത് തമ്മിലുള്ള ബന്ധമില്ലാതാവുകയും അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.
1: വന്യജീവികളുടെ നിലനിൽപ്പ് എന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയോടൊപ്പം മനുഷ്യന്റെ സ്വന്തം നിലനിൽപ്പ് കൂടിയാണ്. വനങ്ങളും അതിലെ ജീവജാലങ്ങളും നശിക്കുന്നത് നമ്മുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കും. വന്യജീവി വാരാഘോഷത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും മനുഷ്യസമ്പത്ത് കാത്തുസൂക്ഷിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം. ഇന്നത്തെ പ്രഭാതഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 5 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌജന്യമായി ഭൂമി വിട്ടുനൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി PK ബഷീർ. ഏഷ്യൻ ഗെയിംസിൽ 76 മെഡലുകളുമായി ഇന്ത്യ 5-ാം സ്ഥാനത്ത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. അമേരിക്കയിലെ മിൽവാക്കിയിൽ സമാപിച്ച G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ആവശ്യം ഉന്നയിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
3: ഉൽപാദന വിതരണ ശൃംഖലകളുടെ വൈവിധ്യവൽക്കരണം അനിവാര്യമാണെങ്കിലും അത് WTO നിയമങ്ങൾക്ക് പുറത്തുള്ള നടപടികൾക്കോ വികസ്വര രാജ്യങ്ങൾക്കുമേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്നതിനോ കാരണമാകരുതെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില രാജ്യങ്ങൾ നൽകുന്ന സബ്സിഡികളും പിന്തുണയും ഉൽപ്പന്നങ്ങൾ തുച്ഛമായ വിലക്ക് ലഭ്യമാക്കുന്നതിനും വിപണി അട്ടിമറിക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്ന ആശങ്ക യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വൻകിട സമ്പദ് വ്യവസ്ഥയാണെന്നും 140 കോടി ജനങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമ്പദ് വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ നിർമ്മാണശേഷി ആഭ്യന്തരവും ആഗോളവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണെന്നും G20 അധ്യക്ഷത ചൂണ്ടിക്കാണിച്ച മേഖലകളിൽ ഇന്ത്യക്ക് അമിത ഉൽപാദന ശേഷി ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യോഗത്തിനിടെ ഓസ്ട്രേലിയ, സൌദി അറേബ്യ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ വാണിജ്യമന്ത്രിമാരുമായി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി.
2: ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. 20 ദിവസത്തിനകം തന്നെ ആദ്യഘട്ട ഡീസൽ ലഭ്യമാക്കും. ഇറാനുമായുള്ള സംഘർഷം 8 മാസത്തോളമായി തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും ഇന്ധനവില കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിലാണ് G7 രാജ്യങ്ങളുടെ തീരുമാനം. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിപണിയിലിറക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം വന്നത്. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി യുവാക്കൾക്കിടയിൽ പാരസ്പര്യം ശക്തിപ്പെടുത്തുന്നതിനും ദേശീയോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന യുവസംഘം 7-ാം ഘട്ടത്തിന് തുടക്കമായി. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സാംസ്കാരിക പാരമ്പര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വികസന സംരംഭങ്ങൾ എന്നിവ നേരിട്ടറിയാൻ യുവാക്കൾക്ക് അവസരം നൽകുന്ന പദ്ധതിയാണ് യുവസംഘം. സിക്കിം രാജസ്ഥാൻ എക്സ്ചേഞ്ച് പരിപാടിയുടെ ഭാഗമായി യുവസംഘം 7-ാം ഘട്ടത്തിലെ ആദ്യ യാത്ര കഴിഞ്ഞ മാസം 25-ന് സിക്കിം സർവകലാശാലയിൽ നിന്ന് ആരംഭിച്ചിരുന്നു. രാജസ്ഥാനിലെ പരിപാടികൾക്ക് IIT ജോധ്പൂർ ആണ് ആതിഥേയത്വം വഹിക്കുന്നത്. കഴിഞ്ഞ മാസം 29-ന് ജോധ്പൂരിലെത്തിയ സിക്കിം പ്രതിനിധി സംഘം മെഹ്റൻഗഡ് കോട്ട സന്ദർശിക്കുകയും ജോധ്പൂരിലെ മുൻ മഹാരാജാവായ ഗജ് സിംഗ് 2-ാമനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ശുചിത്വം എന്നത് കേവലം വൃത്തിയാക്കൽ എന്നതിൽ നിന്ന് മാറി നല്ല ഭരണ സംസ്കാരത്തിന്റെയും പൊതുവിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും സ്ഥിരമായ ശീലമായി മാറിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രത്യേക ക്യാമ്പയിൻ 6.0-ക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014-ൽ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ശുചിത്വ ആഹ്വാനം പിന്നീട് ജനകീയ പ്രസ്ഥാനമായും സർക്കാർ ഓഫീസുകളിലെ ഔദ്യോഗിക ശീലമായി മാറിയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പഴയ ഫയലുകൾ, ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ, ഇ വേസ്റ്റുകൾ എന്നിവ നീക്കം ചെയ്യുന്ന തലത്തിലേക്ക് ഈ ക്യാമ്പയിൻ വളർന്നു. ചടങ്ങിനോടനുബന്ധിച്ച് CSIR ആസ്ഥാനത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ഒപ്പ് ശേഖരണത്തിനും മന്ത്രി നേതൃത്വം നൽകി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലാൻഡ്സ് കൃഷിമന്ത്രി സിൽവിയോ എർക്കൻസുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. കാർഷിക മേഖലയിലെ നിലവിലുള്ള സഹകരണം വിലയിരുത്തുന്നതിനും പുതിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നതും യോഗത്തിൽ ചർച്ചയായി. ആധുനിക സാങ്കേതികവിദ്യ, നവീകരണം, വിവരവിനിമയം എന്നിവയിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രിമാർ അറിയിച്ചു. കൃഷി, ഹോർട്ടിക്കൾച്ചർ മേഖലകളിൽ 25 മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ പുരോഗതി ചർച്ചയായി. കാർഷിക നവീകരണ രംഗത്ത് പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. സൗജന്യമായി ഭൂമി വിട്ടുനൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രഥമ

0: നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പാർട്ടി പ്രവർത്തകർക്കെതിരെ പോലീസ് ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ച് BJP സംസ്ഥാന നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. സംസ്ഥാനത്ത് നടന്ന അക്രമ സംഭവങ്ങളിൽ പോലീസ് സ്വീകരിച്ച തെറ്റായ നടപടികൾ DGP ശ്രദ്ധയിൽപ്പെടുത്തിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് DGP രവത ചന്ദ്രശേഖറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചു. കോൺഗ്രസുകാർ നടത്തുന്ന അക്രമങ്ങൾക്കും അഴിഞ്ഞാട്ടങ്ങൾക്കും പോലീസ് പരസ്യമായി കൂട്ടുനിൽക്കുന്നു എന്നാണ് BJP ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഇന്നലെ വൈകിട്ട് ഇരു കൂട്ടരുടെയും പ്രതിഷേധ പ്രകടനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിനിടെ നഗരസഭാ അധ്യക്ഷനെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് ശ്രീകണ്ഠപുരത്ത് UDF പ്രഖ്യാപിച്ച പകൽ ഹർത്താൽ തുടങ്ങി. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഹർത്താലിൽ നിന്ന് വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് എന്നിവയിൽ ഇന്നലെ 6 സ്വർണ്ണ മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ ഹോക്കിയിൽ ചൈനയെ എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. 44 വർഷത്തിന് ശേഷം വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 5 സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ന് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെയും പുരുഷ വിഭാഗം ഹോക്കി ഫൈനലിൽ ഇന്ത്യ മലേഷ്യയെയും നേരിടും. സെയിലിംഗിൽ മാഹി വർമ്മ, കൈഡിയ എന്നിവരും ചേർന്ന് ഫൈനൽ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ഗെയിംസ് നാളെ സമാപിക്കും. സമാപനത്തിൽ നീരവ് ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. മെഡൽ നേട്ടം രാജ്യത്തിന് മുഴുവൻ അഭിമാനവും സന്തോഷവും നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയുണ്ടാകുമെന്ന് മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ വിദർശ കെ വിനോദിന് ജന്മനാടായ കോഴിക്കോട് തിരുവമ്പാടിയിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മെഡൽ ജേതാക്കൾക്ക് ജോലിയും തുടർന്നുള്ള പിന്തുണയും നൽകുന്ന കാര്യം കഴിഞ്ഞ മന്ത്രിസഭായോഗം വിശദമായി ചർച്ച ചെയ്തുവെന്ന് മന്ത്രി പറഞ്ഞു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് വിദർശയെ UCMUK-ൽ നിന്നും തിരുവമ്പാടി ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിച്ചത്. നാടിന്റെ അഭിമാനമായ പ്രിയതാരത്തെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനുമായി 100 ആളുകളാണ് വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയത്. സ്വീകരണ സമ്മേളനത്തിൽ വിദർശയ്ക്ക് സ്വർണ്ണപ്പതക്കം സമ്മാനിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂ ചണ്ഡീഗഡിലാണ് മത്സരം. ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. അണ്ടർ 23 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 10,000 മീറ്റർ ഓട്ട മത്സരത്തോടെ രാവിലെ മീറ്റിന് തുടക്കമായി. 28 ഇനങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. മീറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൊല്ലം കോർപ്പറേഷൻ മേയർ AK ഹഫീസ് നിർവഹിച്ചു. സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് FC ജയം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മലപ്പുറം FC ഷൂട്ടൌട്ടിൽ 3-4 ഗോളിനാണ് കാലിക്കറ്റ് പരാജയപ്പെടുത്തിയത്. നാളെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരം കൊമ്പൻസ് FC കണ്ണൂർ വാരിയേഴ്സ് FC ഏറ്റുമുട്ടും. ബ്രിട്ടീഷ് ഇന്ത്യൻ ചെസ് പ്രതിഭയായ ബോധാന ശിവാനന്ദൻ വിമൻ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരമെന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടി. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന 46th ചെസ് ഒളിമ്പ്യാഡിലാണ് ലണ്ടൻ സ്വദേശിയായ ഈ 11-കാരി ചരിത്ര നേട്ടം കൈവരിച്ചത്. കാസർഗോഡ് മാണിയാട്ട് കോറസ് കലാസമിതി സംഘടിപ്പിക്കുന്ന 13th NN പിള്ള സ്മാരക സംസ്ഥാന നാടക മത്സരത്തോടനുബന്ധിച്ച് സിനിമാ നാടക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതനും നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പൌർണമി ബി ശങ്കറും പുരസ്കാരത്തിന് അർഹരായി. CPIM വിപുലീകൃത മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് പൊന്നാനിയിൽ തുടങ്ങും. രാവിലെ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌജന്യമായി ഭൂമി വിട്ടുനൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി PK ബഷീർ. ഏഷ്യൻ ഗെയിംസിൽ 76 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.

0: ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പുലർവട്ടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പുലർവട്ടത്തിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി അഗ്രി ടെക്നോളജി മീറ്റ് 2026 ഇന്ന് പാലക്കാട് ജില്ലയിൽ വച്ച് സംഘടിപ്പിക്കുന്നു. മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് അങ്കണത്തിൽ വച്ച് പട്ടികജാതി പട്ടികവർഗ വികസന പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി കെ എ തുളസി ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി DGCA അംഗീകരിച്ച കാർഷിക ഡ്രോൺ റിമോട്ട് സർട്ടിഫിക്കറ്റ് പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം SMAM ഗ്രൂപ്പുകൾക്കുള്ള കാർഷിക യന്ത്രങ്ങളുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനം, ഡ്രോൺ പ്രവർത്തനവും കാർഷിക യന്ത്രവൽക്കരണ ഉപമിഷൻ ആധാരമാക്കിയ ഏകദിന ശില്പശാലയും കാർഷിക യന്ത്രങ്ങളുടെ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടത്തപ്പെടുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ 1.5 മാസം പ്രായമായ പൂവൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. വില 1 ന് 200 രൂപ. താൽപര്യമുള്ളവർ 9400483754 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് നടത്തുന്ന ബിരുദ കോഴ്സുകളിലെ NRI കോട്ട സൂപ്പർ ന്യൂമററി സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി www.ku.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487243819 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം ഈ മാസം 15 ആരംഭിക്കുന്ന സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLCയോ തത്തുല്യ വിദ്യാഭ്യാസവുമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celku.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് celku@gmail.com ഇമെയിലായോ 0478243857 8547 83 7256 എന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇലക്കരിച്ചിൽ രൂക്ഷമായ മഞ്ഞൾ ചെടികൾ പൊള്ളിയതുപോലെ കാണപ്പെടുകയും മഞ്ഞൾ ഉൽപാദനം ഗണ്യമായി കുറയുകയും ചെയ്യുന്നു. ഇലക്കരിച്ചിൽ രോഗം നിയന്ത്രിക്കുന്നതിനായി വിവിധ കുമിൾനാശിനികൾ ലഭ്യമാണ്. ഇവ കൃഷി ഓഫീസർമാരുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കേണ്ടതാണ്. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 4ാം ഘട്ടം ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണിത്. മാരകമായ റാബീസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബീസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: അടുക്കളയിലെ സൂപ്പർ സ്റ്റാറായ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1,234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ ഫുഡ് പ്രോസസർ ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
2: പിറ്റാപ്പിളിൽ ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലർ.

0: ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീക്ക് ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഇന്ന് 3 ഒക്ടോബർ. ചരിത്രത്തിലെ ഈ ദിനത്തിന്റെ പ്രാധാന്യം ഇനിയറിയാം. റീഗൽ ജ്വല്ലേഴ്സ്, ചരിത്രത്തിൽ ഇന്ന്.
3: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ നിരൂപകനും ഭാഷാധ്യാപകനും ഇടതുപക്ഷ ചിന്തകനുമായിരുന്ന പ്രൊഫസർ M.N. വിജയൻ 2007 ഒക്ടോബർ 3 അന്തരിച്ചത്. തൃശൂർ പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം. മലയാള സാഹിത്യത്തിൽ മനഃശാസ്ത്രപരമായ നിരൂപണ ശാഖയ്ക്ക് ശക്തമായ അടിത്തറയിട്ടത് അദ്ദേഹമാണ്. മാർക്സിസം, മനഃശാസ്ത്രം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ. 1982 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ചിതയിലെ വെളിച്ചം, ഭയവും അഭയവും, വർണ്ണങ്ങളുടെ സംഗീതം, കവിതയും മനഃശാസ്ത്രവും, ഫാഷിസത്തിന്റെ മനഃശാസ്ത്രം എന്നിവ പ്രധാന കൃതികളാണ്. മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്ന N. മോഹനൻ 1999 ഒക്ടോബർ 3 അന്തരിച്ചത്. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത എഴുത്തുകാരിയായിരുന്ന ലളിതാംബിക അന്തർജനത്തിന്റെ മകനാണ് അദ്ദേഹം. മനുഷ്യബന്ധങ്ങളിലെ പ്രണയവും ആർദ്രതയും അതോടൊപ്പം തന്നെ ആഴമേറിയ ദുഃഖവും വളരെ മനോഹരമായി ആവിഷ്കരിച്ച എഴുത്തുകാരനായിരുന്നു N. മോഹനൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലാണ് ഇന്നലത്തെ മഴ. ഇന്ത്യയിലെ 3 ദൂരം കൂടിയ തീവണ്ടിയായ ഹിമസാഗർ എക്സ്പ്രസ് 1984 ഒക്ടോബർ 3 ആദ്യമായി ഫ്ളാഗ് ഓഫ് ചെയ്തത്. ആദ്യകാലത്ത് ഇത് ജമ്മു താവി മുതൽ കന്യാകുമാരി വരെയായിരുന്നു സർവീസ് നടത്തിയിരുന്നതെങ്കിലും പിന്നീട് ഈ റൂട്ട് ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്ര റെയിൽവേ സ്റ്റേഷൻ വരെ നീട്ടുകയുണ്ടായി. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിലൂടെയാണ് ഹിമസാഗർ എക്സ്പ്രസ് കടന്നുപോകുന്നത്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്ന കേസിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1977 ഒക്ടോബർ 3 ന്യൂഡൽഹിയിൽ അറസ്റ്റിലായി. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങളിൽ ഒന്നാണിത്. ഫ്രഞ്ച് കമ്പനിക്ക് എണ്ണക്കരാർ നൽകിയതിലെ ക്രമക്കേട്, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സർക്കാർ ചിലവിൽ കമ്പനികളിൽ നിന്ന് ജീപ്പുകൾ വാങ്ങിച്ചു തുടങ്ങിയ 2 പ്രധാന അഴിമതി കേസുകളിലായിരുന്നു CBI അവരെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിലെ ആദ്യ വനിതാ മെഡിക്കൽ പ്രാക്ടീഷണറായ കാദംബിനി ഗാംഗുലി അന്തരിച്ചത് 1923 ഒക്ടോബർ 3. ബ്രഹ്മസമാജ് പ്രവർത്തകയായിരുന്ന അവർ 1889 കോൺഗ്രസിൽ ആദ്യ വനിതാ പ്രതിനിധികളിൽ ഒരാളുമായിരുന്നു. രാജ്യത്തിന്റെ സ്ത്രീ ശാക്തീകരണ ചരിത്രത്തിലെ തിളക്കമാർന്ന ഏടാണ് അവരുടെ ജീവിതം. ഇന്ത്യയിൽ ആദ്യമായും ലോകത്ത് 2 ഒരു ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ചത് 1978 ഒക്ടോബർ 3. കനുപ്രിയ അഗർവാൾ എന്ന് നാമകരണം ചെയ്ത പെൺകുട്ടിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ട്യൂബ് ശിശു. ഈ ദൌത്യത്തിന് നേതൃത്വം നൽകി വിജയകരമാക്കിയത് ഡോക്ടർ സുഭാഷ് മുഖർജിയാണ്. നവരാത്രി കാലത്തെ ആദ്യ ദിനത്തിൽ ജനിച്ചതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ദുർഗ എന്നൊരു പേരുകൂടി ഉണ്ടായിരുന്നു. ഭരണഘടന നിർമ്മാണ സമിതി അംഗവും പ്രമുഖ അഭിഭാഷകനുമായിരുന്ന സർ അല്ലടി കൃഷ്ണസ്വാമി അയ്യർ അന്തരിച്ചത് 1953 ഒക്ടോബർ 3. ഭരണഘടന നിർമ്മാണ സമിതി നിയമിച്ച ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു അദ്ദേഹം. ഡോക്ടർ B.R. അംബേദ്കർ അല്ലടി കൃഷ്ണസ്വാമി അയ്യരുടെ നിയമപാഠവത്തെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. തന്നെക്കാൾ മികച്ച രീതിയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയെന്നാണ് അംബേദ്കർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിനു മുമ്പ് 1929 മുതൽ 1944 വരെ മദ്രാസ് ശിയുടെ അഡ്വക്കേറ്റ് ജനറലായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇത്രയും ദീർഘകാലം ഈ പദവിയിലിരുന്ന മറ്റൊരാളില്ല. 1932 ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് ദിവാൻ ബഹദൂർ പദവിയും 1938 നൈറ്റ്ഹുഡ് പദവിയും നൽകി ആദരിച്ചിരുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ബയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു.
2: കുഞ്ഞുങ്ങളിൽ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒക്കെ എടുത്ത് കഴിക്കൽ, വിഷമുള്ളിൽ ചെല്ലുക. വീട്ടില് ഉപയോഗിക്കുന്ന മരുന്നുകളാവാം, അല്ലെങ്കിൽ തറ തുടയ്ക്കാൻ വെച്ചേക്കുന്ന സംഭവങ്ങളായിരിക്കാം, പാറ്റിക്കിടുന്ന ഗുളിക, എലിക്കിടുന്ന വിഷം, അതുപോലെ തന്നെ കളറുള്ള ഗുളികകളൊക്കെ, അത്തരം ഗുളികകളൊക്കെ കുഞ്ഞുങ്ങൾ എടുത്ത് വിഴുങ്ങുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. വീട്ടില് നമ്മൾ ഒരിക്കലും നമ്മുടെ കൈ വായിന്റെ ഉള്ളിലിട്ട് കുഞ്ഞിനെ ഛർദ്ദിപ്പിക്കാനോ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണം. പിന്നെ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഒരു കാര്യം പരിക്കുകളാണ്. കൊച്ചുവാവുകളൊക്കെ ആകുമ്പോഴത്തേക്കും കട്ടിൽമേന്നൊക്കെ എഴഞ്ഞു തുടങ്ങുന്ന സമയത്ത് നിലത്ത് വീഴും, തലയിടിക്കും. സാധാരണഗതിയിൽ ചെറിയൊരു തലയ്ക്കൊരു ഇടി പറ്റി എന്ന് പറഞ്ഞ് കുട്ടിക്ക് കാര്യമായിട്ട് പ്രശ്നമൊന്നും വരില്ല. പക്ഷേ നമ്മൾ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു പരിക്ക് പറ്റിയ ശേഷം കുഞ്ഞ് ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോകുന്നു. സാധാരണ അവൻ ഉറങ്ങുന്ന സമയത്തല്ലാത്ത സമയത്തൊക്കെ അവൻ ഉറങ്ങുന്നു. അവൻ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നു, വെള്ളമോ ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും ആഹാരപദാർത്ഥങ്ങളൊന്നും എടുക്കാത്ത സാഹചര്യത്തിൽ പോലും അവൻ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നു. കുഞ്ഞിന് ജന്നി പോലെ വരുന്നു. കുഞ്ഞിന്റെ സ്വഭാവത്തിൽ കുഞ്ഞിന്റെ അതുവരെ ഉണ്ടായിരുന്ന പോലെ അല്ല അവന്റെ പ്രകൃതം. അവനെ വെച്ചിട്ട് കുറച്ച് ഇറിറ്റബിൾ ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും കുഞ്ഞിന്റെ തലയ്ക്ക് സ്കാൻ എടുക്കുകയും വേണ്ടത്. പിന്നെ തലയ്ക്ക് സ്കാൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്ന പോലെയാണ്. നമ്മൾ ഒരിക്കലും സ്കാൻ എടുക്കാൻ നമ്മൾ അധികം നിർബന്ധിക്കാതിരിക്കുക. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സി ടി സ്കാൻ എടുക്കുമ്പോൾ ഒരു 100 എക്സ്റേയുടെ റേഡിയേഷൻ അടിക്കുന്ന അത്രയും റേഡിയേഷൻ ആണ് ആ ഒരു കുഞ്ഞ് തലയിലേക്ക് നമ്മൾ അടിക്കുന്നത്. അപ്പം ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അത്രയും റേഡിയേഷനിലേക്ക് കുഞ്ഞ് എക്സ്പോഷർ ആകുന്നതിന്റെ ഒരു സൈഡ് എഫക്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. പക്ഷേ എടുക്കണം എന്ന് തന്നെ അവർ ഹോസ്പിറ്റലിൽ പരിശോധിച്ചിട്ട് പീഡിയാട്രീഷ്യനോ എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർമാരോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ എടുക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കണ്ടുവരാവുന്ന ഒരു കാര്യമാണ് സെപ്റ്റിക് ഷോക്ക് അഥവാ ഇൻഫെക്ഷൻ കൂടുന്ന കാര്യങ്ങൾ. അപ്പം ഈ സമയത്ത് നമുക്ക് വീട്ടുകാർക്ക് അത് എങ്ങനെ മനസ്സിലാക്കും? കുഞ്ഞിന് പനിയാണ്, പനി കൂടി. അപ്പൊ ഇവരുടെ ശരീരം വളരെ ചെറുതാണ്. അപ്പം അണുബാധ പെട്ടെന്ന് തന്നെ ശരീരം ഒട്ടാകെ സ്പ്രെഡായിട്ട് അവർക്ക് സെപ്സിസ് എന്ന് പറയുന്ന അവസ്ഥ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെപ്സിസ് വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിന്റെ രക്തസമ്മർദ്ദം വളരെ കുറഞ്ഞു പോയി കഴിഞ്ഞാലാണ് സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുക. സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുമ്പം കുഞ്ഞ് കുറച്ച് ശരീരം നീലിച്ച പോലെയോ കുറച്ച് വെളർച്ച പോലെയൊക്കെ കുഞ്ഞുങ്ങളിൽ കണ്ടുവരാം. കുഞ്ഞുങ്ങളുടെ ബ്ലഡ് പ്രഷർ അവർ പരിശോധിക്കുന്ന സമയത്ത് ബ്ലഡ് പ്രഷർ കുറവായിരിക്കാം. അതുപോലെ കുഞ്ഞ് ഭയങ്കര മയക്കമായിരിക്കും, പാല് കുടിക്കത്തില്ല, എന്ത് കൊടുത്താലും കുഞ്ഞ് കഴിക്കാത്തൊരവസ്ഥയൊക്കെ ആയിരിക്കും. അത്രയൊക്കെ ആവുന്ന കുഞ്ഞുങ്ങളിൽ നമ്മൾ ഒരിക്കലും ഇൻഫെക്ഷൻ കൂടിയതാണ് എന്ന് നമുക്ക് ബോധം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അഡ്മിറ്റ് ആക്കണം, ആന്റിബയോട്ടിക്സ് ഒക്കെ പോകേണ്ടതായിട്ട് വരും. പിന്നെ വീട്ടുകാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം കുഞ്ഞിന് പനിയാണ്, ജലദോഷമാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അണുബാധയുണ്ട്, നിങ്ങൾ ആന്റിബയോട്ടിക് സിറപ്പ് കൊടുക്കണം എന്നൊക്കെ പറയും. അപ്പം സിറപ്പ് എഴുതി കൊടുത്താൽ പോലും ഇപ്പൊ രാവിലെ എഴുതി കൊടുത്താൽ അവർ പറയും ശരി അപ്പൊ വൈകുന്നേരം മുതൽ കൊടുത്തു തുടങ്ങാം, അല്ലെങ്കിൽ ഇന്നിനിപ്പൊ കൊടുക്കണ്ട, നാളെ മുതൽ കൊടുക്കാം. അപ്പോഴൊക്കെ പറ്റുന്ന പ്രശ്നം ഈ കുഞ്ഞിന്റെ പനി കുറയുകയില്ല. കുഞ്ഞിന്റെ താപനില, ശരീരത്തിന് താപനില കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിന് ജന്നി പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ മറ്റൊരു പ്രവണത നമ്മൾ കണ്ടുവരുന്നത് കുഞ്ഞിനെ ഇപ്പം നാളെ രാവിലെ ഡോക്ടറിനെ കാണിക്കണം, അപ്പൊ നാളെ രാവിലത്തെ പനിയുടെ മരുന്ന് കൊടുക്കത്തില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഉടനെ ചിലപ്പോൾ ഡോക്ടറിനെ കാണാൻ പറ്റിയെന്ന് വരില്ല. ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഒക്കെ നമ്മൾ ചിലപ്പം കാത്തു നിന്നിട്ടായിരിക്കും കാണാൻ പറ്റുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യത്തിൽ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പം പനിയുടെ മരുന്ന് ഇവർ കൊടുക്കില്ല. കൊടുക്കാത്തതിന്റെ കാരണം പനിയുടെ തീവ്രത ഡോക്ടറിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് മിക്ക മാതാപിതാക്കളും പറയാറുള്ളത്. പനിയുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പനി എത്രത്തോളം ഉണ്ട് എന്ന് അളന്ന് നോക്കുമ്പോൾ തെർമോമീറ്ററിൽ കാണിക്കത്തില്ല. അതുകൊണ്ട് പനിയുടെ മരുന്ന് കൊടുക്കാതെ കൊണ്ടുവരും. ഇത്തരം കുഞ്ഞുങ്ങളും അവിടെ വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കാണാറുണ്ട്, പനി കൂടി ജന്നി വരാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ നിമിഷവും വിലയേറിയതാണ്. ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനാവുന്ന ഏതൊരു കാര്യവും നമ്മൾ വീട്ടുകാർ തന്നെയാണ് ആദ്യമേ മുൻകരുതലോടുകൂടി ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് വേണം എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. നമുക്ക് ചെയ്യാൻ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക തന്നെയാണ്.

0: ചെയ്യേണ്ടത്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട അടിയന്തിര സാഹചര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജീന ബദർ.

0: തൊഴിൽ ദർശനം.
1: ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹോസ്പിറ്റാലിറ്റി മോണിറ്റർ, ടൂറിസം മോണിറ്റർ എന്നീ തസ്തികകളിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. 30 ഒഴിവുണ്ട്. ടൂറിസം മോണിറ്റർ ഒഴിവ് 6. യോഗ്യത: ടൂറിസത്തിൽ 3 വർഷത്തെ ബിരുദം, ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും, ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ 1 വർഷത്തെ ഡിപ്ലോമയും, 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സ്. കവിയരുത്. തെലങ്കാന, ഒഡീഷ എന്നിവിടങ്ങളിൽ വിവിധ ദിവസങ്ങളിലായാണ് അഭിമുഖം സംഘടിപ്പിക്കുന്നത്. പൂരിപ്പിച്ച അപേക്ഷാ ഫോം, ബന്ധപ്പെട്ട രേഖകളും അഭിമുഖ സമയത്ത് ഹാജരാക്കണം. തെലങ്കാനയിൽ ഒക്ടോബർ 9 ഒഡീഷയിൽ ഒക്ടോബർ 6 അഭിമുഖം. ഹോസ്പിറ്റാലിറ്റി മോണിറ്റർ ഒഴിവ് 22. യോഗ്യത: ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റേഷനിൽ BSc അല്ലെങ്കിൽ കൾണറി ആർട്സിൽ BBA, MBA അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസിൽ BSc അല്ലെങ്കിൽ ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റിൽ MBAയും, ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 28-35 വയസ്സിനും ഇടയിൽ. തെലങ്കാനയിൽ ഒക്ടോബർ 8 ഒഡീഷയിൽ ഒക്ടോബർ 5 അഭിമുഖം. അപേക്ഷാ ഫോം, അഭിമുഖ സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.irctc.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.irctc.com. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പ്രൈം മിനിസ്റ്റർ ഇന്റേൺഷിപ്പ് സ്കീമിന്റെ ഭാഗമായുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിവിധ വിഷയങ്ങളിലും ട്രേഡുകളിലുമായി 227 ഒഴിവുണ്ട്. ITI ട്രേഡ്സ് ഒഴിവ് 92. ഇലക്ട്രീഷ്യൻ 10, ഫിറ്റർ 10, വെൽഡർ 9, മെഷീനിസ്റ്റ് 8, ഇലക്ട്രോണിക് മെക്കാനിക് 4, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 2, ഡ്രാഫ്റ്റ്സ്മാൻ 4, മെക്കാനിക്കൽ 2, സിവിൽ 2, പെയിന്റർ ജനറൽ മറൈൻ 4, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 2, ഷീപ്പ് മെറ്റൽ വർക്കർ 10, ഷിപ്പ് റൈറ്റ് വുഡ് കാർപ്പന്റർ വുഡ് വർക്ക് ടെക്നീഷ്യൻ 6, മെക്കാനിക് ഡീസൽ 5, പൈപ്പ് ഫിറ്റർ പ്ലംബർ 6, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് മെക്കാനിക് ടെക്നീഷ്യൻ 1, മറൈൻ ഫിറ്റർ 5, ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ 2, മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇന്റേൺ 4. യോഗ്യത: 10th ജയവും ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITIയും. 10th ഒഴിവ് 80. യോഗ്യത: 10th ജയം. HSC ITI ഒഴിവ് 27. ഇന്റേൺ വെയർഹൌസ് അസിസ്റ്റന്റ്. യോഗ്യത: +2 JM അല്ലെങ്കിൽ ITI. ഡിപ്ലോമ ഒഴിവ് 16. സിവിൽ 2, ഇലക്ട്രിക്കൽ 2, ഇലക്ട്രോണിക്സ് 2, ഇൻസ്ട്രുമെന്റേഷൻ 2, മെക്കാനിക് 2, കാറ്ററിംഗ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് 2, ഫാർമസി 2, നഴ്സിംഗ് 2. യോഗ്യത: കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ടെക്നോളജി. ഗ്രാജുവേഷൻ ഒഴിവ് 11. ക്ലറിക്കൽ. യോഗ്യത: പെർഫോമിംഗ് ആർട്സ്, BTech ഒഴികെ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. പോസ്റ്റ് ഗ്രാജുവേഷൻ ഒഴിവ് 1. ഹിന്ദി. യോഗ്യത: MA ഹിന്ദി അല്ലെങ്കിൽ വിവർത്തനം ഒരു വിഷയമായി ഹിന്ദിയിലുള്ള MA. പ്രായം എല്ലാ വിഷയം അല്ലെങ്കിൽ ട്രേഡുകളിലേക്കും 18-25 വയസ്സിനും ഇടയിൽ. IIM, NIT, IISc തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർക്ക് അപേക്ഷിക്കാനാകില്ല. CA, CMA, CS, MBBS, PhD തുടങ്ങിയ ഉന്നത യോഗ്യതയുള്ളവരും നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അപ്രന്റിസ്ഷിപ്പ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരും അപേക്ഷിക്കാൻ അർഹരല്ല. മുൻപ് NATS അല്ലെങ്കിൽ NAPS വഴി പരിശീലനം പൂർത്തിയാക്കിയവർ, കുടുംബ വാർഷിക വരുമാനം 12 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർ എന്നിവർക്കും ഇന്റേൺഷിപ്പിന് അവസരം ലഭിക്കില്ല. കൂടാതെ അപേക്ഷകരുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും സ്ഥിരം സർക്കാർ ജോലിയുണ്ടെങ്കിലും ഇന്റേൺഷിപ്പിന് അയോഗ്യതയായി കണക്കാക്കും. https://pminternship.mca.gov.in PMIS പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://pminternship.mca.gov.in. രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ 30. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.cochinshipyard.in.
0: തൊഴിൽ ദർശനം.

Nothing.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: പുലർവട്ടത്തിൽ ഇനി വാർത്തകൾക്കുള്ള സമയമാണ്. മറ്റു പരിപാടികൾ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി.

0: ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധന വില നിയന്ത്രിക്കാൻ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 16 സ്വർണം ഉൾപ്പെടെ 76 മെഡലുകളുമായി ഇന്ത്യ 5-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും 140 കോടി ജനങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപാദന ശേഷിയാണ് രാജ്യത്തിനുള്ളതെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ മിൽക്കോയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: തടസ്സമില്ലാത്തതും സുതാര്യവുമായ നിയമാധിഷ്ഠിത വ്യാപാര സംവിധാനത്തെയാണ് G20 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം ആശ്രയിച്ചിരിക്കുന്നതെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില രാജ്യങ്ങളുടെ വ്യാപാര വിരുദ്ധ നിലപാടുകൾ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും അന്യായമായ വില നിർണയത്തിനും കാരണമാകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉൽപാദനത്തിന്റെയും വിതരണ ശൃംഖലയുടെയും വൈവിധ്യവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇത് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് പുറത്തുള്ള നടപടികൾക്കോ വികസ്വര രാജ്യങ്ങളുടെ മേൽ ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുന്നതിനോ ഉപയോഗിക്കരുത്. വികസ്വര രാജ്യങ്ങൾക്ക് വ്യവസായവൽക്കരണത്തിനുള്ള നയപരമായ സ്വാതന്ത്ര്യമുണ്ടായിരിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓസ്ട്രേലിയ, സൌദി അറേബ്യ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായും ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്ര മേഖലകളിൽ റോബോട്ടിക്സ് ഒരു പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സൊസൈറ്റി ഓഫ് റോബോട്ടിക് സർജറിയുടെ അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാവിയിൽ റോബോട്ടിക് മെഡിസിൻ, റോബോട്ടിക് കാർഡിയോളജി എന്നിവയും നിലവിൽ വരുമെന്ന് മന്ത്രി പറഞ്ഞു. റോബോട്ടിക് സർജറിയെ സ്ഥാപനപരമായ പഠനം, അക്കാദമിക് മേഖല എന്നിവയുടെ ഭാഗമാക്കിയതിന് സംഘാടകരെ അദ്ദേഹം അഭിനന്ദിച്ചു. ആന്ധ്രാപ്രദേശിനെ ഉദ്യാന കൃഷിയുടെ സുപ്രധാന കേന്ദ്രമായി വികസിപ്പിക്കുന്നതിന് സംസ്ഥാനവുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ റായലസീമ ഗ്ലോബൽ ഹോർട്ടികൾച്ചറൽ ഹബ് പദ്ധതിയുടെയും ഇന്ത്യ സ്കൂൾ ഓഫ് അഗ്രികൾച്ചറലിന്റെയും ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 10 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗ്ലോബൽ ഹോർട്ടികൾച്ചർ ഹബ് മാങ്ങ, വാഴപ്പഴം, തക്കാളി, മാതളനാരങ്ങ തുടങ്ങിയ വിളകളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കും. ഏകദേശം 1,00,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുക. കപ്പൽ നിർമ്മാണത്തിലും സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിലും ഇന്ത്യയെ സ്വയം പര്യാപ്തവും മത്സരക്ഷമതയുമുള്ള രാജ്യമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഷിപ്പിംഗ് കോർപ്പറേഷന്റെ 65-ാം വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഊർജ്ജ വ്യാപാര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ, പ്രത്യേകിച്ച് സമീപകാലത്തുണ്ടായ ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ SCI വഹിച്ച പങ്കിനെ മന്ത്രി സോനോവാൾ അഭിനന്ദിച്ചു.
2: Shipping Corporation of India has completed 65 years successfully. 1961 it started the journey through the sea to carry the responsibility of the nation, to serve the nation, Bharat Mata.
0: 1961 19 കപ്പലുകളുമായി പ്രവർത്തനം ആരംഭിച്ച ദേശീയ ഷിപ്പിംഗ് കോർപ്പറേഷൻ നിലവിൽ 5.26 ദശലക്ഷം ഡെഡ് വെയ്റ്റ് ടൺ മൊത്തം ശേഷിയുള്ള 58 കപ്പലുകളാണ് പ്രവർത്തിപ്പിക്കുന്നത്. നാവികസേനാ കമാൻഡർമാരുടെ ഉച്ചകോടിയുടെ 2-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ സമാപിച്ചു. 3 ദിവസം നീണ്ടുനിന്ന യോഗത്തിൽ ലോജിസ്റ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സ്വയം നിയന്ത്രിത സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം ചർച്ചയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണി, കരസേനാ മേധാവി ജനറൽ ധീരജ് സേത് എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി 4 മാസത്തിനുള്ളിൽ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. ഇതിൽ വലിയൊരു ഭാഗം ആദ്യ 20 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. അമേരിക്കയിൽ ഡീസൽ വില റെക്കോർഡ് നിലവാരത്തിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിട്ടുനൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു.

0: ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ വടക്കു കിഴക്കൻ മേഖലയിലെ വികസനങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഒരു റിപ്പോർട്ട്.
1: ഊർജ്ജം, അടിസ്ഥാന സേവനങ്ങൾ, ഉപജീവന മാർഗ്ഗങ്ങൾ എന്നിവയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ പുരോഗതി മേഖലയുടെ വികസനം ത്വരിതപ്പെടുത്തുകയാണ്. ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങളിലുണ്ടായ മുന്നേറ്റം രാജ്യത്തിന്റെ മറ്റിടങ്ങളുമായി മേഖലയെ പരസ്പര ബന്ധിതവുമാക്കി. പാരിസ്ഥിതികമായ പരിഗണനകൾക്കും പ്രാദേശിക സമൂഹങ്ങളോടുള്ള ആദരവിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നയപരമായ പിന്തുണയും തുടർച്ചയായ നിക്ഷേപവും ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സഹായിച്ചു. സന്തുലിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നതുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വടക്കുകിഴക്കൻ മേഖലയുടെ തുടർ പുരോഗതി നിർണായകമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000-ലധികം വോളണ്ടിയർമാർ പങ്കെടുത്തതായി അദ്ദേഹം അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിലുണ്ടായ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കവെ ഊഹാപോഹങ്ങളും അപൂർണമായ നിഗമനങ്ങളും പ്രചരിപ്പിക്കരുതെന്ന് UAE അധികൃതർ മുന്നറിയിപ്പ് നൽകി. സംഭവ സമയത്ത് വിമാനം സുരക്ഷിതമായി നിലത്തിറക്കാൻ സഹായിച്ച ക്യാപ്റ്റൻ സ്മിത്ത്, മറ്റ് പൈലറ്റുമാർ, ക്യാബിൻ ക്രൂ, യാത്രക്കാർ എന്നിവർക്ക് ഫ്ളൈ ദുബായ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗെയ്ത് അൽ ഗെയ്ത് നന്ദി രേഖപ്പെടുത്തി. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 5 സ്ഥാനത്താണ് ഇന്ത്യ. ഇന്നലെ ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് എന്നിവയിലായി 6 സ്വർണ മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 44 വർഷത്തിന് ശേഷമാണ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ നേട്ടം. മെഡൽ നേടിയ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇന്ന് നടക്കുന്ന പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പുരുഷന്മാരുടെ ഹോക്കി ഫൈനലിൽ മലേഷ്യയാണ് ഇന്ത്യയുടെ എതിരാളി. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാക വാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായ മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. അണ്ടർ 23 ചാമ്പ്യൻഷിപ്പിന്റെ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 10,000 മീറ്റർ ഓട്ട മത്സരത്തോടെ മീറ്റിന് തുടക്കമായി. 28 മത്സരങ്ങളുടെ ഫൈനൽ ഇന്ന് നടക്കും. കേന്ദ്ര കാർഷിക കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലൻഡ്സ് കാർഷിക മന്ത്രി സിൽവിയോ എർക്കൻസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നവീന ആശയങ്ങൾ, അറിവുകളുടെ കൈമാറ്റം എന്നിവയിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് ആവശ്യമെന്ന് ഇന്ത്യ. രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും റോബോട്ടിക്സ് പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കാൻ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ 16 സ്വർണം ഉൾപ്പെടെ 76 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി പുലർവട്ടം തുടരുന്നു.

0: കാലം സാക്ഷി.
1: ലാൽ ബഹദൂർ ശാസ്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ മുഗൾസരായിൽ ജനിച്ചു. പഠനം കാശി വിദ്യാപീഠത്തിൽ. 1926 ശാസ്ത്രി എന്ന ബഹുമതി ലഭിച്ചു.

0: സഹകരണ പ്രസ്ഥാനത്തിലും സത്യാഗ്രഹങ്ങളിലും പങ്കെടുത്തിരുന്ന അദ്ദേഹത്തിന് നിരവധി തവണ ജയിൽവാസം അനുഭവിക്കേണ്ടതായി വന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉത്തർപ്രദേശിലെ ആഭ്യന്തരമന്ത്രിയായി, പിന്നീട് കേന്ദ്ര റെയിൽവേ മന്ത്രിയായി. ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം 1964 ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ലളിതമായ ജീവിതം കൊണ്ട് ശ്രദ്ധേയനായ അദ്ദേഹം 2.5 വർഷക്കാലം ഇന്ത്യയെ നയിച്ചു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഇന്ത്യക്ക് സമ്മാനിച്ചത് ശാസ്ത്രിയാണ്. 1966 ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചു. മരണശേഷം രാജ്യം അദ്ദേഹത്തെ ഭാരതരത്നം നൽകി ആദരിച്ചു.
1: We will have to take a long-term view of measures for civil defense. Improvisations at short notice are not good enough, and considerable thought will be given to this matter, especially in respect of the border areas. The people can play an important role by volunteering themselves for services in this connection. Their response has already been commendable. We have been receiving a large number of voluntary contributions every day to the defense fund. These are most welcome, and we greatly appreciate the gesture of the donors. In the coming days and weeks, we must make a realistic reappraisal of our plans and policies. If the experience of the recent past holds any lesson for us all, it is this: we must endeavor to be as self-reliant as possible. In the ultimate analysis, it is the strength of the nation itself which matters most and which is our best safeguard. The responsibility for this endeavor lies not on the shoulders of a few, but on each one of you, my brothers and sisters. A democratic society such as ours depends for its strength on the voluntary and disciplined efforts of all its citizens. It is a compulsion from within and not from without. So far as I am concerned, I am full of confidence about the capacity of our people to meet effectively the challenge of peace as we have met the challenge of aggression. To the many friendly countries who have shown understanding and sympathy, I must express the gratitude of the people of India. It is especially gratifying that almost all the countries of the world, except those who are clear partisans, have recognized that India had to act in the recent hostilities purely in self-defense to meet a wanton and naked aggression upon our territories.
0: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ശബ്ദം.

0: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4-5-6 തീയതികളിൽ.
1: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5-ാം തീയതി പൂയം നാളിൽ ദീപാരാധന, 6-ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് നാലുകെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
0: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.

മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകി അകാലത്തിൽ പൊലിഞ്ഞുപോയ അതുല്യ പ്രതിഭയാണ് ഗിരീഷ് പുത്തഞ്ചേരി. ജന്മസിദ്ധമായ പ്രതിഭ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കവിയായിരുന്നു അദ്ദേഹം. വായനയിൽ നിന്നും ജീവിതാനുഭവങ്ങളിൽ നിന്നും നേടിയ വിശാലമായ പദസമ്പത്തും വൈകാരികമായ സൂക്ഷ്മജ്ഞാനവും അദ്ദേഹത്തിന് പാട്ടെഴുത്ത് അനായാസമാക്കി. മികച്ച കഥാകൃത്തും തിരക്കഥാകൃത്തുമാണ് അദ്ദേഹം. 1989 തൊട്ടുള്ള 2 പതിറ്റാണ്ടിനുള്ളിൽ 1500-ലധികം ഗാനങ്ങൾ രചിക്കുകയും അവയിൽ ഭൂരിഭാഗവും മലയാളി മനസ്സിന്റെ പ്രിയ ഗാനങ്ങളായി മാറുകയും ചെയ്തു. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ്,

ഏഴു തവണ നേടിയ ഗിരീഷ് പുത്തഞ്ചേരി 2010 ഫെബ്രുവരി 10 കേരളത്തിലെ ഗാനപ്രേമികളെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. പുത്തഞ്ചേരിയുടെ പ്രതിഭയുടെ മുദ്ര പതിഞ്ഞ അതിമനോഹരമായ ഒരു ഗാനമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്.

1996 പുറത്തിറങ്ങിയ ഈ പുഴയും കടന്ന് എന്ന കമൽ ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനം വരികളുടെ ഗൃഹാതുര ഭംഗികൊണ്ടും ഉത്കൃഷ്ടമായ സംഗീത മാധുരി കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. അനശ്വര സംഗീതജ്ഞനായ ജോൺസൺ മാസ്റ്ററാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക്.

കൊട്ടാരമായാലും പാഴ്ക്കുടിലായാലും അവിടേക്ക് നിർമ്മല ചിത്തയായ ഒരു നവവധു കടന്നുവരുന്നത് ജീവിത സുഹൃതമാണ്. കഥാസന്ദർഭമനുസരിച്ച് ഇവിടെ നാലില്ലക്കോലായും പൂവേളിപ്പുൽപ്പായും ആയെന്നേ ഉള്ളൂ. അകമേയും പുറമേയുമുള്ള സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കുവാൻ ആദ്യ കവി മുതൽ ആശ്രയിക്കുന്നത് പ്രകൃതിയെയാണ്. രാത്യങ്ങൾ പൂത്താലിച്ചാർത്തിയും കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടിയും ഇല്ലത്തെ പൂവേളിപ്പുൽപ്പായിൽ നവമി നിലാവായി അവൾ ശോഭിക്കുന്നു. വർണ്ണനയ്ക്കപ്പുറം വാക്കുകൾ ഹൃദ്യമായ ആശയങ്ങളെ ധ്വനിപ്പിക്കുകയാണ്. രാത്തിങ്കൾ പൂത്താലി ഇപ്പോൾ നടന്ന വിവാഹത്തെ സൂചിപ്പിക്കുമ്പോൾ നക്ഷത്ര നിറദീപം നവവധുവിന്റെ കണ്ണുകളിലെ ആകാംക്ഷയും പ്രതീക്ഷയും കൗതുകവുമെല്ലാം ഭംഗിയായി ധ്വനിപ്പിക്കുന്നു. നാലില്ല കോലായിൽ നവമി നിലാവായി വിടർന്നു എന്നെഴുതുമ്പോൾ നവവധുവിന്റെ ശരീരകാന്തി മാത്രമല്ല ഹൃദയ നൈർമല്യവും ആ വാക്കിലുണ്ട്. മാറിൽ രാത്തിങ്കൾ പൂത്താലി ചാർത്തിയും കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടിയും ഒരു പൗർണമി രാത്രിയെപ്പോലെ മനോഹരിയായി അവൾ മുന്നിൽ നിൽക്കുന്നു.

സാധ്വിയായ നളിനിയെ വർണ്ണിക്കുമ്പോൾ ദേവദാരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇന്ദുവിന്റെ ഏകരശ്മി പോലെ എന്നാണ് കുമാരനാശാൻ എഴുതുന്നത്. ശരീരത്തിനപ്പുറം മനസ്സിന്റെ കാന്തിയെയാണ് അത് പ്രകാശിപ്പിക്കുന്നത്. എന്നാൽ അതുകൊണ്ടും തൃപ്തനാകാതെ നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു എന്ന് ഗിരീഷ് പുത്തഞ്ചേരി പാടുമ്പോൾ അതിനപ്പുറം എന്തു വിശുദ്ധിയാണ് ആ നവോഢയ്ക്ക് ചാർത്തിക്കൊടുക്കാൻ കഴിയുക. തീർത്ഥജലം പോലെ പരിശുദ്ധയാണവൾ. തന്നെ അവൾ എത്ര അഗാധമായി സ്വാധീനിച്ചുവെന്നതിന്റെയും വീടിനെയും ജീവിതത്തെയും അവളുടെ ശുഭകരമായ സാമീപ്യം എങ്ങനെയെല്ലാം മാറ്റിയെന്നതിന്റെയും സൂക്ഷ്മവും സൗന്ദര്യാത്മകവുമായ ചിത്രീകരണമാണ് അനുപല്ലവിയും ചരണവും.

നിരാശയുടെ പാഴിരുൾ വീണ നാലുകെട്ടിൽ അവളുടെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി. നോവിന്റെ മാറാല മൂടിയ മനസ്സിന്റെ മച്ചിൽ അവൾ ഐശ്വര്യ ദേവതയായി. ഇപ്രകാരം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, വേദനയിൽ നിന്ന് ആനന്ദത്തിലേക്കും, വിഷാദത്തിൽ നിന്ന് ഉത്സവത്തിമിർപ്പിലേക്കും അയാളുടെ ജീവിതം അവൾ മാറ്റിയെഴുതി. ചരണത്തിലെത്തുമ്പോൾ പാട്ടിന് മനഃശാസ്ത്രപരമായ ആഴം കൂടി കൈവരുന്നു. യുവമിഥുനങ്ങൾ കൂടുതൽ അടുക്കുന്നതിന്റെയും ശരീരം പ്രണയഭാവത്തിന്റെ മലർവാടിയായി മാറുന്നതിന്റെയും ഹൃദ്യമായ ആവിഷ്കാരമാണത്.

കാവടിയാടുന്ന കൺതടവും കസ്തൂരി ചോരുന്ന കവിളിണയും അവളുടെ മുഖത്ത് പുതുതായി വന്നുദിച്ച പ്രണയഭാവത്തിന്റേതാണ്. മധുരമായി കടാക്ഷിക്കുന്ന കണ്ണുകളും പ്രണയസുരഭിലമായ കവിളുകളും ചന്ദനം തോൽക്കുന്ന മാറിടവും അവളെ മറ്റൊരു ശ്രീലക്ഷ്മിയാക്കി. താമരപ്പൂവ് പോലെ മൃദുവായ വിരൽ കൊണ്ട് സ്നേഹാർദ്രമായി അവൾ തൊടുമ്പോൾ തരളമായ സ്വപ്നങ്ങൾ തനിത്തങ്കമായി. സ്നേഹം അഗാധവും സത്യസന്ധവുമായൊരു ഹൃദയവികാരമായി ഉയരുമ്പോൾ ജീവിതം എത്രമേൽ വിശിഷ്ടമാവുന്നു എന്നതിന്റെ സാക്ഷാത്കാരമാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഈ ഗാനസൃഷ്ടി. ആ ആത്മസാക്ഷാത്കാരത്തെ നിർവൃതിയുടെ പരകോടിയിലെത്തിച്ച ജോൺസൺ എന്ന സംഗീതജ്ഞനെയും മനസ്സാൽ നമസ്കരിക്കുന്നു.

0: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
0: 5 ലേഡി സീരീസ് സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
1: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: ഇട്ടാപ്പള്ളി ഏജൻസീസ്.
4: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി, ജി വേണുഗോപാൽ പാടിയത്. ചിത്രം ആലഞ്ചേരി തമ്പ്രാക്കൾ.

നമുക്ക് ചുറ്റും. നീറ്റ് യു ജി മൂന്നാം റൗണ്ട് അലോട്ട്മെന്റ് ഫലം എം സി സി പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾക്ക് MCC.NIC.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ചരിത്ര ഗവേഷണ കൌൺസിൽ നടപ്പാക്കുന്ന ഓൺലൈൻ ഡിജിറ്റൽ ആർക്കൈവ് പദ്ധതിയിലേക്ക് ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ചരിത്രം, മലയാളം എന്നീ വിഷയങ്ങളിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവർക്ക് വിശദമായ ബയോഡേറ്റ സഹിതം kchrdkp@gmail.com എന്ന ഇമെയിൽ വഴി അപേക്ഷിക്കാം. ഗതാഗത നിയമലംഘനത്തിന് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ തയ്യാറാക്കിയ ചെല്ലാനുകൾ 50% മാത്രം തുക ഒടുക്കി തീർപ്പാക്കാനുള്ള അവസരം വീണ്ടും നൽകുന്നു. 2026 മാർച്ച് 31 മുൻപ് തയ്യാറാക്കിയ എല്ലാ ചെല്ലാനുകളും 1 നവംബർ മുതൽ 2027 ജനുവരി 31 വരെയുള്ള സമയത്തിനിടെ തീർപ്പാക്കാവുന്നതാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഭോപ്പാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റിൽ 2027-29 അധ്യയന വർഷ MBA പ്രോഗ്രാമിന് ബിരുദധാരികൾക്ക് December 31 മുൻപായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ IIFM.AC.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. തിരുവനന്തപുരം ചാക്ക ഗവൺമെന്റ് ഐടിഐയിൽ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ എയർ കാർഗോ, ഷിപ്പിംഗ് ആന്റ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ ആന്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. വിശദവിവരങ്ങൾക്കായി 9074303488 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ചുറ്റും സമാപിച്ചു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ONB കുറിപ്പ് എഴുതി, ജോൺസൺ സംഗീതം നൽകി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്.

ഇന്നത്തെ പുലർവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. പുലർവട്ടം ഇനി നാളെ രാവിലെ 7 മണിക്ക്. ശുഭദിനാശംസകളോടെ ലതീഷ് എം.ആർ. പോത്തൻകോട്.

0: and globally competitive in shipbuilding and maritime capacity. Addressing a ceremony to mark SCI's 65 years of operations yesterday, Mr. Sonowal highlighted SCI's role in safeguarding India's energy and trade security, particularly during the recent Strait of Hormuz crisis. On to sports. In the Asian Games 2026, India began day 14 with a historic gold in archery as teenager Kumkum Mohor defeated South Korea's Oh Ye-jin in a dramatic shoot-off in Aichi, Nagoya, Japan this morning. After the final was tied 5-5, Kumkum shot a perfect 10, while Oh managed an 8, securing the gold for India. With the victory, Kumkum became the first Indian woman to win an Asian Games medal in the individual recurve event. Earlier, Kumkum defeated China's Jing Yi-Zhu 6-2 in the semi-final, securing a quota place for India at the 2028 Los Angeles Olympics. With this victory, India's medal tally rose to 77, including 17 gold, 25 silver and 35 bronze medals. In hockey, defending champions India will take on against Malaysia, with the two teams meeting at the Gifu Prefectural Green Stadium with eyes on the gold medal and an LA 2028 Olympics quota. And now for a look at today's newspapers, it's over to Renu Kataria.
1: Thank you, Anuja. The front page news of all the dailies today is on the historic hockey and archery wins in the Asian Games in Japan, with Indian hockey team celebrating the win to qualify for the Los Angeles Olympics. The Times of India headline says, "Poor gold, India equals its best day at any Asiad with haul of 6. Recounting the mid-air incident, PM Modi shares unforgettable conversation filled with pride and emotion with hero pilot who saved lives on social media platform X, cites the statesman. Hindustan Times refers to the Russian President Putin hailing Prime Minister Modi having very good ideas aimed at mutually acceptable solution for ending Ukraine war. In a move to standardize official cartography and enhance public awareness of the sensitive border region, India adds 28 sites in Ladakh to official map, states the Asian Age. And finally, the Pioneer writes, Vande Bharat Express sets 100 km per hour record over the highest and first cable stay Chenab Railway Bridge. And with that, it's back to you, Anuja.
0: Thank you, Renu. And now before we end the bulletin, the headlines once again. India calls for WTO-compliant measures to address trade distortions, dumping and predatory pricing. G7 countries agree to release 100 million barrels of diesel and crude oil as prices climb record high in United States. United Nations welcomes India's Green Energy Corridor Phase 3, says it will strengthen India's position as global leader in solar energy. Union Cooperation Minister Amit Shah to lay foundation stone for 255 crore rupees dairy plant in Ujjain today, with processing capacity of 3 lakh litres of milk per day. And in Asian Games, Indian archer Kumkum Mohor clinches gold in recurve event, Indian men's hockey team to clash for gold against Malaysia. And with that, we end the morning news. Have a nice day.
2: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
2: ശാന്ത തലേന്നാൾ കഴിഞ്ഞതെല്ലാം ഓർത്തു നോക്കി. സന്ധ്യ മയങ്ങുന്നതുവരെ എല്ലാം ക്രമത്തിൽ തന്നെ നടന്നു. അപ്പോഴാണ് ആ ഗ്രഹപ്പിഴക്കാരൻ മുസൽമാൻ ഓടി വന്നറിയിച്ചത് വിശ്വനാഥൻ ജയിലിലകപ്പെട്ടിരിക്കുന്നുവെന്ന്. ഏത് വിശ്വനാഥൻ? അതിപ്പോഴും അറിഞ്ഞുകൂടാ. ഈ വലിയ ലോകത്തിൽ എത്ര വിശ്വനാഥന്മാരുണ്ടാവും? അത് ഏതോ ഒരു തെണ്ടിച്ചക്കനായിരിക്കും. അങ്ങനെ പലതും ആലോചിച്ച് സമാധാനിക്കാൻ നോക്കിയതാണ്, പക്ഷേ സമാധാനം വന്നില്ല. ആകെ അട്ടിമറിഞ്ഞു. മറന്നതൊക്കെ ഓർമ്മ വരികയാണ്. അവസാനം അത് വിശ്വമായിരിക്കുമോ? ഉറക്കം പിടിക്കുന്നതുവരെ മനസ്സ് പിറുപിറുത്തു. ജയിലിൽ വെളിച്ചമുണ്ടാകുമോ? അതിരുകളടഞ്ഞ ഗുഹയാണോ? ജയിൽ പുള്ളികളെ അടിക്കുമോ? അങ്ങനെ പുലരാറായപ്പോഴാണ് അവൾ ഉറങ്ങിയത്. ഇതിനിടയിൽ കാർത്തികേയൻ വരുന്നതും താൻ ഉറങ്ങിക്കഴിഞ്ഞോ എന്ന് അന്വേഷിച്ചതും വിളക്ക് താഴ്ത്തിപ്പോയി കിടന്നതും എല്ലാം അവൾ അറിഞ്ഞിരുന്നു. ശാന്ത ഉറങ്ങിയോ എന്ന

0: അയാളുടെ തണുത്ത ചോദ്യം കേട്ടപ്പോൾ മരക്കട്ട കൊണ്ട് ഒരു ഏറു കൊണ്ടപോലെ തോന്നി. ഇല്ലടോ വിഡ്ഢി എന്ന് ഉള്ളിൽ കരുതുകയും ചെയ്തു. പക്ഷേ നിശബ്ദമായി കിടന്നതേയുള്ളൂ. അരനാഴികയ്ക്കുള്ളിൽ ആ പോത്തന്റെ കൂർക്കം വലി അവൾ കേട്ടു. പിന്നീട് അഞ്ചോ ആറോ തവണ അവളുടെ നീഗ്രോ അലർന്നതും കേട്ടു. അവനു മാത്രമാണ് ഒരു സഹഭാവമുള്ളത് എന്ന് അപ്പോഴൊക്കെ വിചാരിക്കുകയും ചെയ്തു. ശാന്ത നിശബ്ദനായി കണ്ണും തുറച്ചു നിൽക്കുന്ന നീഗ്രോവിനെ ഒന്ന് നോക്കി. മിടുക്കൻ. കോണിപ്പടിയിൽ നിന്ന് കേട്ട കാലടി ശബ്ദം അവളെ ആലോചനകളിൽ നിന്നുണർത്തി. അവൾ സാരിയൊന്ന് ശരിപ്പെടുത്തി നേരെയിരുന്നു. കാർത്തികേയൻ അകത്തേക്ക് വന്നു. അയാൾ ഫാക്ടറിയിലേക്ക് പോകാൻ ഉടുത്തൊരുങ്ങിക്കഴിഞ്ഞിരുന്നു. ശാന്തയുടെ നേരെ നോക്കി ഒന്ന് മന്ദസ്മിതം തൂകി. ശാന്ത ഉണർന്നോ? ആ തണുത്ത ചോദ്യം കേട്ടപ്പോൾ മുഖത്തൊരാട്ടി കൊടുക്കാനാണ് തോന്നിയത്. പക്ഷേ അവളൊന്നും മൂളിയതേയുള്ളൂ. ഞാൻ ഫാക്ടറിയിലേക്ക് പോകുന്നു, നെക്ടൈ ശരിപ്പെടുത്തുന്നതിനിടയിൽ കാർത്തികേയൻ പറഞ്ഞു. അയാളെ വിട്ടോ? പെട്ടെന്ന് ശാന്ത ചോദിച്ചു. ആരെ? ഇന്നലെ വെറുതെ പിടിച്ച് ജയിലിലിട്ടു എന്നു പറഞ്ഞ ആ ആളെ? ആ പേര് ഉച്ചരിക്കാതെ കഴിക്കാൻ അവൾ യത്നിക്കുകയായിരുന്നു. വിട്ടിട്ടുണ്ടാവാം, ഞാൻ ഇൻസ്പെക്ടർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് വരുമ്പോൾ അതറിഞ്ഞു വരണം. വരാം. എന്നിട്ട് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, ശാന്ത അയാളെ അറിയുമോ? നാട്ടിലുള്ള മനുഷ്യരെയൊക്കെ ഞാനെങ്ങനെ അറിയാൻ? പരുഷമായിരുന്നു ആ ചോദ്യം. നിരപരാധിയായ ഒരു മനുഷ്യനെ ദ്രോഹിച്ചിട്ട് ആ പാപം കൈക്കൊള്ളേണ്ടെന്ന് വെച്ച് പറഞ്ഞു. ഭാര്യയുടെ മനോഭാവം ദിവാൻജിക്ക് ഇഷ്ടമായി. അവൾ ആർദ്രചിത്തയാണല്ലോ. അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കോണിയിറങ്ങി. അയാളുടെ പോക്ക് നോക്കിക്കൊണ്ട് നിന്ന ശാന്ത പെട്ടെന്ന് മുഖം തിരിച്ച് മുറിയിലേക്ക് തന്നെ പോന്നു. അപ്പോൾ അവളുടെ നീഗ്രോ ഒന്നലറി. അതവളെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ശാന്ത ഏന്തി നിന്ന് ആ നീഗ്രോവിന്റെ താടിക്ക് താളം പിടിച്ചുകൊണ്ട് പറഞ്ഞു, പൂവക്കിരി, നീ അയാളെ പേടിപ്പിക്കുന്നുണ്ട് അല്ലേ?
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: അടുക്കളയിലെ സൂപ്പർ സ്റ്റാറായ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി സ്മൃതിമധുരം. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ കൊണ്ടു നിറഞ്ഞ വരികളാണ് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ. ആദ്യം കൈതപ്രം എഴുതി, ഇളയരാജ സംഗീതം നൽകി, ഭാവതരണി പാടിയ ഗാനം, ചിത്രം കളിയൂഞ്ഞാൽ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഇളയരാജയുടെ സംഗീതത്തിൽ മഞ്ചരി പാടിയ ഗാനം ഇനി കേൾക്കാം. അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയത്.

0: സ്മൃതിമധുരം സമാപിച്ചു.
1: ആകാശവാണി സംഗീതസരണി, കർണാടക സംഗീത പാഠം, പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം, പഠിക്കുന്നത് അരുമാനൂർ പ്രശാന്ത്. മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ബിലഹരി രാഗത്തിലുള്ള കാമാക്ഷി ശ്രീവരലക്ഷ്മി എന്നാരംഭിക്കുന്ന കൃതി ആദിതാളം.
2: നമസ്കാരം. സംഗീതസരണിയിലെ കർണാടക സംഗീത പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം.

ഇന്ന് പഠിക്കാൻ പോകുന്നത് ബിലഹരി രാഗത്തിലുള്ള കാമാക്ഷി ശ്രീ വരലക്ഷ്മി എന്ന മുത്തുസ്വാമി ദീക്ഷിതരുടെ ആര്യതാളം ഞണ്ടുകള ചൗക്കത്തിലുള്ള കൃതിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ രാഗത്തിൽ

0: ത്യാഗരാജസ്വാമികൾ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇന്ദ കണ്ണാനന്ദമേ,
1: ശരി,
0: ഇന്ദ കണ്ണാനന്ദമേ എന്നുള്ള കൃതി. അതുപോലെ പട്ടണ സുബ്രഹ്മണ്യർ, പരിധാനം മിച്ചിതേ, ത്യാഗരാജസ്വാമികൾ കനികുണ്ടിനി എന്നൊരു കീർത്തനവും രചിച്ചിട്ടുണ്ട് വിലഹരിരാഗത്തിൽ. അപ്പം നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് കാമാക്ഷി ശ്രീ വരലക്ഷ്മി എന്ന വിലഹരിരാഗത്തിലുള്ളതാണ്. ആ വിലഹരിരാഗത്തിൻ്റെ പ്രത്യേകതകളൂടെ പറയാം. വിലഹരിരാഗം 29-ാമത് മിളകർത്താവായ ധീരശങ്കരാഭരണത്തിൻ്റെ ജന്യമാണ്. അവിളവ സമ്പൂർണമാണ്, ഭാഷാംഗരാഗമാണ്.
1: ശരി,
0: അപ്പോൾ അതിൻ്റെ ആ രാഗത്തിൽ ആ ഭാഷാംഗരാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്യസ്വരം വരുന്നത്.

0: ഈ കൃതിയുടെ സാഹിത്യം ഞാൻ വായിക്കാം.
1: ശരി.
0: പല്ലവി. കാമാക്ഷി.
1: കാമാക്ഷി.
0: ശ്രീ വരലക്ഷ്മി.
1: ശ്രീ വരലക്ഷ്മി.
0: ശ്രീ കമലാക്ഷി.
1: ശ്രീ കമലാക്ഷി.
0: ജയലക്ഷ്മി.
1: ജയലക്ഷ്മി.
0: ഒന്നുകൂടെ. കാമാക്ഷി. ശ്രീ വരലക്ഷ്മി.
1: കാമാക്ഷി. ശ്രീ വരലക്ഷ്മി. ശ്രീ കമലാക്ഷി.
0: ജയലക്ഷ്മി.
1: ജയലക്ഷ്മി.
0: കൃത്യം നമുക്ക് തുടങ്ങാം.
1: ശരി.

0: പല്ലവിയുടെ ശേഷിക്കുന്ന ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
1: ശരി സാർ, നമസ്കാരം.
0: നമസ്കാരം.
2: ഇതുവരെ കേട്ടത് കർണാടക സംഗീത പാഠം ആദ്യഭാഗം. പഠിപ്പിച്ചത് വർക്കല സി എസ് ജയറാം, പഠിച്ചത് അരുമാനൂർ പ്രശാന്ത്. സംഗീതസരണി സമാപിച്ചു.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: പിറ്റാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
4: 5 ഹീറോ മാവറിക് ബൈക്കുകൾ, വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി.
3: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
4: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല.
5: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി പിട്ടാപ്പിള്ളിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
2: പിട്ടാപ്പിള്ളി ഏജൻസീസ്.

സമയം 9 മണി. ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. അഗ്നിദേവൻ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്.

അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഡൽഹിയിലെ

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് സംഗീതം നൽകി, പരീക്ഷ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

പൂവച്ചൽ ഖാദർ എഴുതി, ഗംഗയമരൻ സംഗീതം നൽകി. പ്രേമാഭിഷേകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. സമയം 10 മണി. ആകാശവാണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനും ഗാനരചയിതാവുമായ സാരംഗ് കേറ്റിയുമായി സെബിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അധ്യാപകനും ഗാനരചയിതാവുമായിട്ടുള്ള സാരംഗ് കേറ്റിയാണ്. നമസ്കാരം സർ.
1: നമസ്കാരം മാഡം. നമസ്കാരം.
0: സ്വദേശം എവിടെയാണ്?
1: എന്റെ വീട് കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത് മൊകേരിയാണ്.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ അമ്മ, അനിയൻ, മൂന്ന് പേര്.
0: ഇപ്പം ജോലി ചെയ്യുന്നത്?
1: ജോലി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കല്ലിങ്ങൽ പറമ്പ MSM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ ഹയർ സെക്കൻഡറി വിഭാഗം മലയാള അധ്യാപകനാണ്.
0: ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ? ചെറുപ്പം മുതലേ കഥകള് കവിതകൾ എഴുതുമായിരുന്നു, എങ്ങനെയാണ് അതൊന്ന് പറയാമോ?
1: കുട്ടിക്കാലത്ത് ഒരുപാട് വായിക്കുമായിരുന്നു. ആ വായനയാണ് പിന്നീട് എഴുത്തിലേക്ക് വന്നത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു കവിത സ്കൂൾ മാഗസീനിലേക്ക് എഴുതുന്നത്. കുറെ കാലം എഴുത്ത് അവിടെ നിന്നുപോയി. BA മലയാളമായിരുന്നു. അങ്ങനെ ഡിഗ്രിക്ക് ചേർന്നപ്പോഴാണ് വീണ്ടും എഴുത്ത് സജീവമാകുന്നത്. പിന്നെ അതോടൊപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ പിന്നീട് എഴുതി തുടങ്ങി. അങ്ങനെയാണ് എഴുത്തിന്റെ ഒരു മേഖലയിലേക്ക് എത്തുന്നത് തന്നെ.
0: ആ വായന അനുഭവത്തിനെ കുറിച്ചൊന്ന് പറയാമോ?
1: കുട്ടിക്കാലത്ത് എനിക്ക് അത്യാവശ്യം കാണുമായിരുന്നു, ഇരുട്ടിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് കഥാപുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, കൂട്ടുകാർക്ക് വായിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് വായനയിലേക്ക് എത്തിയത് തന്നെ. പിന്നെ എൻ്റെ അച്ഛനും അത്യാവശ്യം വായിക്കുന്ന കൂട്ടത്തിലുള്ള ആളായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കുറേ പുസ്തകങ്ങൾ എടുത്ത് ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വായനയിലേക്ക് വന്നത് തന്നെ.
0: തീം എങ്ങനെയായിരുന്നു സെലക്ട് ചെയ്യുന്നത് ഓരോ സമയത്തും എഴുതുമ്പോൾ?
1: ഈ തീം എഴുതുന്ന സമയത്ത് അങ്ങ് വന്നു പോകുന്നതാണ്. ഞാൻ എഴുതാനിരിക്കുമ്പോൾ മനസ്സ് ബ്ലാങ്ക് ആയിരിക്കും, പക്ഷെ എവിടുന്നോ കിട്ടുന്നത് പോലെ ചില ആശയങ്ങൾ, ചില തീമുകൾ വരും, അതിൽ എഴുതി തുടങ്ങുകയാണ് പതിവ്.
0: ആദ്യമായിട്ട് എഴുതിയ ആ ഒരു തീം അല്ലെങ്കിൽ ആശയത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടോ?
1: ആദ്യമായിട്ട് എഴുതിയത് ഒരു കവിതയാണ്, പ്രകൃതിയെ കുറിച്ചായിരുന്നു. പ്രകൃതിയിൽ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണ്. നമുക്കറിയാം ആ സമയത്താണ് ഈ മൊബൈൽ ടവറുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ മരങ്ങൾക്ക് പകരം മൊബൈൽ ടവറുകളുടെ ഒരു കടന്നുകയറ്റത്തെ കുറിച്ചൊക്കെ ആയിരുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തെ കുറിച്ചൊക്കെ ആയിരുന്നു അന്ന് ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയത്. ആ ഒരു വരൾച്ച നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അതെ. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു എഴുത്തിന്റെ രീതി മാറിയത് ആരെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും. ഞാൻ BA മലയാളമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ തന്നെ, ആർ രാജശ്രീ ടീച്ചർ എല്ലാവർക്കും അറിയാം, നോവലിസ്റ്റ് ആണ്, ജിസ ജോസ് ടീച്ചർ, ഇവരൊക്കെയാണ് ഇൻസ്പയർഡ് ചെയ്തത് തന്നെ. അവരുടെ ബുക്കുകൾ വായിച്ചിട്ടുണ്ടായിരുന്നു, അവർ പറയുന്ന കഥകൾ കേട്ടിട്ടൊക്കെയാണ് എഴുത്തിലേക്ക് വന്നത് തന്നെ. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാനൊരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ യാത്രാ വിവരണം ഡിപ്പാർട്ട്മെന്റിൽ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. കാരണം വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് യാത്രാ വിവരണം എഴുതുക എന്നുള്ളൊരു ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ യാത്ര നടത്തുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് മാത്രമല്ലല്ലോ, നമുക്ക് സ്പർശം, മണം, കേൾവി ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ യാത്രാവിവരണം ഒരു വ്യത്യസ്ത രീതിയിൽ നിൽക്കുന്നതാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. കാഴ്ച എന്നതിൽ നിന്ന് മാറി മറ്റ് അനുഭവങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന യാത്രാവിവരണമായിരുന്നു. അപ്പം അത് നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നുകൂടിയായിരുന്നു ഡിപ്പാർട്ട്മെന്റിൽ. യാത്രാവിവരണം ചെറിയൊരു യാത്രയായിരുന്നു. എൻ്റെ നാടായിട്ടുള്ള തലശ്ശേരിയിൽ നിന്നും ഗുരുവായൂരിലേക്ക് വന്നു, അവിടുന്ന് പിന്നീട് കൊച്ചി മെട്രോയിലേക്ക് നടത്തിയിട്ടുള്ള വളരെ ചെറിയൊരു യാത്ര. പക്ഷെ അത് അവതരിപ്പിച്ച രീതിയാണ് അവിടെ വ്യത്യസ്തമാക്കുന്നത്, ആ ഒരു യാത്രാവിവരണത്തെ. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പുറമേ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് എഴുത്തുകാർ അവതരിപ്പിക്കാറ്. പക്ഷേ എൻ്റെ യാത്രാവിവരണത്തിൽ ട്രെയിനിൽ പോകുന്ന പല രംഗങ്ങളും ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഈ കാറ്റിൻ്റെ തണുപ്പ്, കാറ്റിൻ്റെ ചൂട്, ഗന്ധം, അത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് യാത്രാവിവരണത്തിൽ വന്നിരുന്നത്.
0: അതുപോലെ തന്നെ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക, JRF കിട്ടുക, ഇതൊക്കെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. സർ ആ ഒരു നേട്ടം കൈവരിച്ച വ്യക്തിയാണ്, അപ്പൊ ആ ഒരു നേട്ടം എങ്ങനെയാണ് നേടിയെടുത്തത്?
1: എനിക്ക് 2023 നെറ്റ് JRF ലഭിക്കുന്നത്. അതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് 1-2 തവണ, പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ BEd 2020-22 വർഷത്തിലായിരുന്നു. എന്റെ കൂടെ പഠിച്ച കുട്ടികളെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ 1-ആം റാങ്കും 2-ആം റാങ്കും ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരോടൊപ്പം ഉള്ള പഠനം തന്നെ വല്ലാതൊരു ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അവരുടെ ഒരു മോട്ടിവേഷൻ കൂടി ഉണ്ട് ഈ ഒരു നെറ്റ് JRF ലഭിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്.
0: പ്രിപ്പറേഷൻ അപ്പോൾ എങ്ങനെയായിരുന്നു? പഠനത്തിനിടയിലാണോ അതോ ശേഷമാണോ?
1: അതിന് ശേഷമാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് തന്നെ. BEd കഴിഞ്ഞ് ഏതാണ്ട് 1 വർഷത്തോളം പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. യൂട്യൂബും സുഹൃത്തുക്കളോട് ചോദിച്ചൊക്കെയാണ് കുറെ കാര്യങ്ങൾ പഠിച്ചിരുന്നത്. കൂടെ പഠിച്ച കുട്ടികൾ വോയിസ് ആയിട്ട് വരാവുന്ന ചോദ്യങ്ങൾ അയച്ചു വന്നും അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായത്. പിന്നെ അതുപോലെ KFP യൂത്ത് ഫോറം നെറ്റ് JRF കോച്ചിങ് കൊടുത്തിരുന്നു. അപ്പൊ അതിൽ ഞാനൊരു ഭാഗമായിരുന്നു. അപ്പൊ അതും ഒരു കാരണമാണ്.
0: അപ്പൊ രാവിലെ മുതൽ പഠനം തുടങ്ങുമോ ആ സമയത്ത്, ഈ വൺ ഇയറിൽ?
1: അതെ, തീർച്ചയായിട്ടും രാവിലെ മുതൽ പഠനം തുടങ്ങിയിരുന്നു. ഇടവേളകളിലൊക്കെ തന്നെ ഇതിനായിട്ട് തന്നെ മാറ്റി വെച്ചിരുന്നു.
0: തുടർച്ചയായി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് പോലൊക്കെ വരുമല്ലോ, എന്താണ് അപ്പോ ആ സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്?
1: ആ സമയത്ത് സ്വാഭാവികമായിട്ടും യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യും, കഥകൾ വായിക്കും, നോവലുകൾ വായിക്കും. അങ്ങനെ ആ ഇടവേളകള്
0: റിലാക്സ്ഡ് ആക്കി മാറ്റിയല്ലേ. നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിന് വലിയ കാര്യമാണ്. അതുപോലെ JRF നേടുന്നത് അത്രയും സ്കോർ ഉള്ളപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു നേട്ടം കൈവരിച്ചപ്പോ എന്തായിരുന്നു തോന്നിയത്?
1: പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. കാരണം എന്റെ അച്ഛൻ 2023 ഫെബ്രുവരിയിലാണ് മരണപ്പെടുന്നത്. അച്ഛൻ മരണപ്പെട്ട് ആ ഒരു വേദനയിലാണ് പരീക്ഷ എഴുതാൻ പോയത് തന്നെ. റിസൾട്ട് വന്നപ്പോ എനിക്ക് JRF ക്വാളിഫൈഡ് ആവാൻ വേണ്ടി സാധിച്ചു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു.
0: പാട്ട് എഴുതുക എന്ന് പറയുന്നത് അത് വേറൊരു മേഖലയാണ്. അതിലിപ്പോ മ്യൂസിക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വരികൾ സെറ്റ് ആവണം, അല്ലെങ്കിൽ അതനുസരിച്ച് ചില കറക്ഷൻസ് ഒക്കെ കമ്പോസ് ചെയ്യുന്നവർ പറയും. ആദ്യമായിട്ട് പാട്ട് എഴുതാൻ കഴിയും, അല്ലെങ്കിൽ പാട്ട് എഴുതിയിട്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് ഇങ്ങനെ കേൾക്കണമെന്നൊക്കെ ആഗ്രഹം വന്നത് എപ്പോഴാണ്?
1: +2 പഠിക്കുമ്പോഴേ എനിക്ക് ഈ പാട്ടുകൾ എഴുതണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ചില ആളുകൾ ഈണായിരിക്കും ശ്രദ്ധിക്കുക, ചില ആളുകൾ പാടുന്ന ആളുടെ ശബ്ദമായിരിക്കും ശ്രദ്ധിക്കുക. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് ഈ വരികളായിരുന്നു. അതുകൊണ്ട് തന്നെ വരികൾ എഴുതാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വരികൾ എഴുതി കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2015-18 ഞാൻ ഡിഗ്രി പഠിക്കുന്നത്. അവിടെ മുതലാണ് ആഗ്രഹം ശക്തമായി തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് അന്വേഷണവും, ഇങ്ങനെയെങ്കിലും ഒരു ആൽബത്തിൽ സിനിമയിൽ വരികൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ആൽബം 2020 പിറക്കുന്നത്.
0: അതിലെ വരികൾ ഓർമ്മയുണ്ടോ?
1: ആദ്യ വരികൾ ഓർമ്മയുണ്ട്.
0: അത് നമുക്ക് വേണ്ടി ഒന്ന് പറയാമോ?
1: വരികൾ ഇങ്ങനെയാണ്: മിഴികളോ നിറയില്ലിനിയും, മൊഴികളോ ഇടറില്ലിനിയും, മഴവില്ലിനഴകായി എന്നിൽ നിറയുന്നു മധുര സ്വപ്നം. ആദ്യ
0: വരികള് വളരെ മനോഹരമായ വരികളാണ്. സ്വന്തമായിട്ട് എഴുതിയ വരികളാണ് ഇപ്പൊ പറഞ്ഞത്. ഇതുപോലെ ബാക്കിയുള്ള ഗാനരചയിതാക്കളില്

0: ഏറ്റവും ഇഷ്ടം തോന്നിയ വരികൾ ഏതെങ്കിലും ഉണ്ടോ?
1: തീർച്ചയായിട്ടും ഒരുപാട് വരികളുണ്ട്.
0: അതിലേതെങ്കിലും പറയാമോ?
1: എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ട് മൂളി വെയിൽ വീഴവേ, പതിയെ പറന്നരികിൽ വരും അഴകിന്റെ തൂവലാണു നീ.
0: വളരെ മനോഹരമായ വരികളാണ് സമ്മർ ഇൻ ബെത്ലഹേമിലെ അല്ലേ?
1: അതെ അതെ,
0: ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഒരു പാട്ടാണ് അത്. പാട്ടെഴുത്തിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. മടക്കം എന്ന് പറഞ്ഞ ചെറുകഥാ സമാഹാരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്?
1: 2020 ഞാൻ കഥകൾ എഴുതി തുടങ്ങുന്നത്. നമുക്കറിയാം കോവിഡ് കാലമാണ്, അപ്പൊ വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഒരുപാട് സാഹിത്യ ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ വെച്ച് ഒരുപാട് കഥകൾ വായിച്ചു. അങ്ങനെ ആ വായിച്ചതിന്റെ ഫലമായിട്ടാണ് ആ സമയത്ത് കഥകൾ എഴുതി തുടങ്ങുന്നത് തന്നെ. ഒരുപാട് കഥകൾ സീരീസുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുകൊണ്ടൊരു കഥാസമാഹാരം പബ്ലിഷ് ചെയ്തുകൂടാ എന്നുള്ള ചിന്ത ഉള്ളിൽ വന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ ആദ്യ കഥാസമാഹാരമായിട്ടുള്ള മടക്കം 23 പ്രകാശനം ചെയ്യപ്പെടുന്നത്.
0: ഇതില് കൂടുതലും കഥകൾ എന്തിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്?
1: ഇതില് ജീവിതം, എൻ്റെ ജീവിതം തന്നെയുണ്ട്, ആത്മാംശമുള്ള കഥകളുണ്ട്. അതോടൊപ്പം ഞാൻ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ആ യാത്രകളിൽ അനുഭവിച്ച കാര്യങ്ങൾ, ഞാൻ നടത്തിയ യാത്രകളിലേക്ക് മറ്റൊരു കഥാപാത്രത്തെ പ്ലേസ് ചെയ്ത കഥകൾ, പിന്നെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകൾ എല്ലാം ഈ കഥകളിലുണ്ട്.
0: സ്വന്തം അനുഭവത്തിൽ നിന്നാണ് കഥകൾ രൂപപ്പെട്ട് വന്നത് എന്ന് പറഞ്ഞു. അത്രയും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം നമ്മളുമായിട്ട് ഷെയർ ചെയ്യാമോ?
1: ഈ കഥാസമാഹാരത്തിലെ ആദ്യ കഥ തന്നെ എൻ്റെ കൈയക്ഷരങ്ങൾ എന്ന കഥയാണ്. കുട്ടിക്കാലത്ത് എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ കാണുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എഴുതിയ ആ പുസ്തകങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിയില്ല. ഞാൻ 1-ാം ക്ലാസ്സിൽ എഴുതിയിട്ടുള്ള ആ നോട്ട് ബുക്കുകൾ ഇന്നും വീട്ടിലുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയ കഥയാണ് എൻ്റെ കൈയക്ഷരങ്ങൾ. ആ പുസ്തകം ഇന്നെനിക്ക് സ്പർശിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ, കാണാൻ പറ്റുന്നില്ല. അതാണ് ഈ ഒരു എൻ്റെ കൈയക്ഷരങ്ങൾ എന്ന കഥയുടെ തീം തന്നെ. അതുപോലെ ഇതിൽ കഥാസമാഹാരത്തിൻ്റെ പേര് പോലെ മടക്കം എന്ന ഒരു കഥയുണ്ട്. 60 കഴിഞ്ഞ റിട്ടയർഡ് ആയിട്ടുള്ളൊരു അധ്യാപകൻ്റെ ജീവിതമാണ് ആ കഥയിൽ വിഷയമാവുന്നത്. പൂമ്പാറ്റ എന്നുള്ള ഒരു കഥയുണ്ട്, തനിയാവർത്തനം. ഇതിലൊക്കെ തന്നെ മനുഷ്യരുടെ പല ആന്തരിക സംഘർഷങ്ങളാണ് കഥ വിഷയമാവുന്നത് തന്നെ.
0: അപ്പോൾ തീർച്ചയായിട്ടും ആത്മാംശം ഉള്ള ഒരു കഥാസമാഹാരം തന്നെയാണ് മടക്കം അല്ലേ?
1: അതെ അതെ, തീർച്ചയായും.
0: ഇപ്പൊ ഇത് ചെറുകഥയാണ്, നോവൽ അങ്ങനെയൊക്കെ എഴുതാൻ ആഗ്രഹമുണ്ടോ?
1: തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്ത
0: ആദ്യത്തെ ഒരു
1: സമാഹാരമാണ്. തീർച്ചയായിട്ടും ഇനി നോവലിന്റെ പണിപ്പുരയിലാണ്. യാത്രാ വിവരണങ്ങൾ എഴുതാനുണ്ട്, PhD ചെയ്യണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ആഗ്രഹങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്.
0: ധാരാളം ആൽബത്തിന് വരികൾ എഴുതിയിട്ടുണ്ട്, അതില് പല ഗായകരും പാടിയിട്ടുണ്ടാവുമല്ലോ. അതിൽ ഇഷ്ടമുള്ള പാട്ടുകളായിട്ട് ഓർമ്മയിലുള്ളത് ഏതൊക്കെയാണ്?
1: ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. എങ്കിലും വിധുപ്രതാവ് എൻ്റെ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്, ഒരു പ്രണയഗാനാണ്. മൺവീണയിൽ രാഗമുകിലായി നീ മാസ്മര ഗാനമായി പൊഴിയുന്നു എന്നാണ് ആ പാട്ടിന്റെ ആദ്യ
0: വരികള്. പ്രണയം തുളുമ്പുന്ന മനോഹരമായ വരികളാണത്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ, PhD ചെയ്യാൻ സാധിക്കട്ടെ, നോവലിസ്റ്റ് ആയിട്ട് മാറാൻ സാധിക്കട്ടെ, സിനിമയ്ക്ക് തന്നെ ഗാനം എഴുതാൻ സാധിക്കട്ടെ, അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാവട്ടെ എന്ന് എല്ലാം ആശംസിക്കുന്നു. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു മാഡം.

0: അധ്യാപകനും ഗാനരചയിതാവുമായ സാരംഗ് കെയ്റ്റിയുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.
1: നേർവഴി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം.

0: എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി
1: പനിയുടെ മരുന്നും
2: കിസാൻ വാണി.
3: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
2: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
4: ഇന്നുച്ചയ്ക്ക് 2:15 തുടർ നാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 10.
5: കാലഹരണപ്പെട്ടതാണ്. എങ്ങനെ പേഷ്യൻസിന് ഇതൊക്കെ കൊടുക്കും? നിങ്ങൾ അതാലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സുധാരേട്ടാ, നിങ്ങളോടാ ചോദിക്കുന്നത്.
4: രചന സലിംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്.
6: സുധാകരനോടൊന്നും ചോദിക്കണ്ട, അയാൾക്കൊന്നും അറിയുകയില്ല. ഡോക്ടർ എന്നോട് ചോദിക്കേ.
4: ഇന്നുച്ചയ്ക്ക് 2:15 തുടർ നാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ.
6: ഡോക്ടർക്ക് അറിയേണ്ടത് ഞാൻ പറയാം.
5: പറയണം, പറഞ്ഞേ പറ്റൂ. ഞാൻ ഇവിടെ

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി
1: തമിഴ്ച്ചൊൽ മാലൈ.
2: വണക്കം നേർകളേ, ഇത് തമിഴ്ച്ചൊൽ മാലൈ.
3: നാം ഇന്ന് സുതന്ത്ര ഇന്ത്യാവിൻ കുടിമക്കൾ. വെള്ളയനക്ക് അടിമയാണ് നം നാട്. 1947 ആഗസ്റ്റ് 15 നാൾ സുതന്ത്രം അടൈഞ്ഞത്. അന്ത സുതന്ത്രം ഒരു നാളിൽ ഒരു സിലരാൽ മട്ടുമേ പോരാടി പെറ്റത്. അന്ത് കാശ്മീർ മുതൽ കന്യാകുമരി വരെയിലാണ് ഏരാളമാണ് നമ്മുടെ മുന്നോർകൾ സിന്ധ്യ രക്തത്തിൻ ഫലന്താൻ നാം ഇന്ന് സുഹിത്തുക കൊണ്ടിരിക്കും സുതന്ത്രം. ഇന്ന് ത്യാഗികളിൻ ത്യാഗത്തെ നിലവ് കൂറുവതാണ് സുതന്ത്ര ദിനത്തിൻ മുഖ്യമായ കുറിക്കോൾ. ആനാൽ അവകളെ നിലവ് കൂറുവത് എൻപത് ഒരു നാൾ കടമയല്ല, മാറാക ഒവ്വൊരു നാളും നാം അതേപ്പറ്റി ചിന്തിക്ക വേണ്ടും എൻപതുതാൻ ഇതൻ മുഖ്യ കുറിക്കോൾ. ഇതിനെ കരുത്തിൽ കൊണ്ട് നമ്മുടെ നാട് 80th സുതന്ത്ര ദിനത്തെ കൊണ്ടാടിക്കൊണ്ടിരിക്കും ഇവേളയിൽ ഇന്ത്യ തമിഴ്ച്ചൊൽ മാലൈ നിഘിയിൽ മുതലാവതാക നേരുകൾ കേട്ടിരിപ്പത് ഡോക്ടർ സൂര്യകുമാരി രാധാകൃഷ്ണൻ അവർ എഴുതി വഴങ്ങും മുരെ കേരളത്തിൻ സുതന്ത്ര പോരാട്ട വീരർകൾ.
4: ஆசியா கண்டத்தின் மணிமகுடமான திவ்ய பாரதம் வளம் மிகுந்த நிலத்தையும் திறன் மிகுந்த மக்களையும் கொண்ட நாடு. கவின் கலைகளையும் கலாச்சார பெருமையும் கொண்டது நம் நாடு. வீரமிகுந்த மன்னர்கள் கோலோச்சிய நாடு. பழம்பெருமை மிகுந்த நம் நாட்டில் அந்நியர் பலர் வியாபாரத்திற்காகவும்

നിഗഷിയിൽ ഇതുവരെ നേരങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാണ് തമിഴ്ചൊൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗഷിയിൽ നിറവടുകിണ്ടിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

അറിയിപ്പ്: ഒക്ടോബർ 5 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ മീര ആസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടി 9496569321. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 11 മണി. ആകാശവാണി.
1: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: കർണാടക സംഗീതം അതിന്റെ അത്യുന്നതങ്ങളിൽ നിന്നിരുന്ന 19-ാം നൂറ്റാണ്ടിലാണ് സുബ്രഹ്മണ്യൻ എന്ന നീലകണ്ഠശിവൻ ജീവിച്ചിരുന്നത്. പഴയ തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായ പത്മനാഭപുരത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. തേവാരം, തിരുവാചകം, രാമനാമ കീർത്തനങ്ങൾ തുടങ്ങിയവ വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം സ്വായത്തമാക്കി. കൃതികളും മറ്റും രചിക്കുന്നതിൽ ചെറുപ്രായത്തിലെ തന്നെ കഴിവ് പ്രകടിപ്പിച്ച അദ്ദേഹം ഭജനകളിലും മതപ്രഭാഷണങ്ങളിലും പലപ്പോഴും മുഴുകി. ഒരു തികഞ്ഞ ശിവഭക്തനായിരുന്ന നീലകണ്ഠശിവൻ ഏകദേശം 2000-ത്തോളം സംഗീതരചനകൾ നടത്തി. ഖമാസ്, മുഖാരി, ഖരഹരപ്രിയ, നാട്ടക്കുറിഞ്ചി തുടങ്ങിയ രാഗങ്ങളിൽ ഒട്ടനവധി കൃതികൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. തെരഞ്ഞെടുത്ത ഏതാനും നീലകണ്ഠശിവൻ കൃതികൾ ഇന്നത്തെ ഗാനകൈരളിയിലൂടെ നമുക്ക് ആസ്വദിക്കാം. കമലാ കൈലാസനാഥൻ, സുധാവർമ്മ, പാൽക്കുളങ്ങര അംബികാദേവി, ജി സീതാലക്ഷ്മി, കെ ആർ കേദാരനാഥൻ, ആർ കൃഷ്ണസ്വാമി, എസ് രത്നാകരൻ, ചേർത്തല ഗോപാലൻ നായർ എന്നിവർ ചേർന്ന് പാടിയിരിക്കുന്നു.

0: നീലകണ്ഠ ശിവൻ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് MP, നിർവഹണ സഹായം ആര്യലക്ഷ്മി R.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എം ഡി രാജേന്ദ്രൻ എഴുതി, ശ്യാം സംഗീതം നൽകി. അനുഭൂതി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം.

ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതിയത്.

കുണുക്കിട്ട കോഴി എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

അവൻ അനന്തപത്മനാഭൻ. ഈ ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനമാണ്. പി കെ ഗോപിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം ഉണ്ണിമേനോനും ലതികയും പാടിയത് ചിത്രം രാജാവിന്റെ മകൻ. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ വീണ ആർ മുട്ടറ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആരെയും മയക്കുന്ന സൂര്യകാന്തി, നിന്റെ കാമുകൻ ഇന്നെന്തേ വന്നില്ല. ഗാനമെഴുതിയത് കമലൻ പുതുക്കുളം, സംഗീതം നൽകിയത് MD അശോക്.

അടുത്ത ഗാനം പുഴകളും വനികളും പാടുവീണം കളമാടും പാണന്റെ ഗാനമാണ്. ഗാനമെഴുതിയത് KC ശ്രീകുമാർ, സംഗീതം നൽകിയത് മുട്ടറ B.N. രവീന്ദ്രൻ.

അടുത്ത ഗാനം എഴുതിയത് രമണി ചന്ദ്രശേഖരൻ, സംഗീതം നൽകിയത് കെ പി സഞ്ജീവ് ബാബു. മറക്കുവതെങ്ങനെ നീ എനിക്കേകിയ ഹൃദയവർണ്ണത്തിൻ പനിനീർപ്പൂക്കൾ.

0: കമലൻ പുതുക്കുളം, കെ സി ശ്രീകുമാർ, രമണി ചന്ദ്രശേഖരൻ എന്നിവർ ഗാനങ്ങളെഴുതി. എം ഡി അശോക്, മുട്ട്ര ബി എൻ രവീന്ദ്രൻ, കെ പി സഞ്ജീവ് ബാബു എന്നിവർ സംഗീതം നൽകി. വീണ ആർ മുട്ടറ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: സമയം 12 മണി കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാകണം സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള നയങ്ങൾ രൂപീകരിക്കേണ്ടതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2-ാം പതിപ്പ് പാലക്കാട് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്നു വീണ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പരിക്കേറ്റ സംഭവത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഗോൾഫിലും അമ്പെയ്ത്തിലും ഇന്ന് സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയരൂപകർത്താക്കൾ അടിസ്ഥാനതലത്തിൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌടില്യ സാമ്പത്തിക സംഗമം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനം രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ പ്രദേശങ്ങൾക്കും പ്രയോജനകരമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗം മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടാനും അവ ഫലപ്രദമായി നടപ്പാക്കാനും കഴിയുന്നത്ര വഴക്കമുള്ളതായിരിക്കണം നയങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു.
3: We can call ourselves as a developed economy if it is an inclusive development of everyone. The real development benefit should reach the nook and corner of the country. The policy makers should always understand the ground realities and the situation. We have to be so flexible in making the policies.
2: പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യമേഖലയിൽ മാറ്റമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2-ാം പതിപ്പ് പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ സമാപന ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പിന്നാക്ക മതന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്രയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗെ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmementos.gov.in ലഭ്യമാകും. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നു വീണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിക്കേറ്റതായ മാധ്യമ വാർത്തയിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കായികമേളയിൽ തികഞ്ഞ അനാസ്ഥയാണ് സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, ജില്ലാ പോലീസ് മേധാവി, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരോട് കമ്മീഷൻ വിശദീകരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം

0: ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കൈയക്ഷരം വെറും എഴുത്തിനുള്ള മാർഗമല്ലെന്നും അത് സൃഷ്ടിപരമായ ആവിഷ്കാരത്തിന്റെയും കലാപരമായ അനുഭവത്തിന്റെയും ഭാഗമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറ ഡിജിറ്റൽ ഉപകരണങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ പേനയും പെൻസിലും ഉപയോഗിക്കുന്ന ശീലം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാലിഗ്രഫി സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സ്ഥാപനപരവും അക്കാദമികവുമായ സാധ്യതകൾ സർക്കാർ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വടക്കുകിഴക്കൻ മേഖലയിലെ പുരോഗതിയെക്കുറിച്ചാണ്. അടിസ്ഥാന സേവനങ്ങളും ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങളിലുണ്ടായ മുന്നേറ്റവും മേഖലയുടെ വികസനം ത്വരിതപ്പെടുത്തുകയാണ്. പരിസ്ഥിതിക്കും പ്രദേശവാസികൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നയപരമായ പിന്തുണയും തുടർച്ചയായ നിക്ഷേപവും ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിര നേട്ടങ്ങൾ കൈവരിക്കാൻ മേഖലയെ സഹായിച്ചു. സന്തുലിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വടക്കുകിഴക്കൻ മേഖലയുടെ തുടർ പുരോഗതി നിർണായകമാണ്. ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ ഇടുക്കി വട്ടവടയിൽ പൂക്കൃഷിക്ക് പ്രിയമേറുന്നു. ചെണ്ടുമല്ലി കൃഷിയുടെ വിജയത്തിന് പിന്നാലെ വട്ടവടയിൽ സൂര്യകാന്തി കൃഷിയും വ്യാപകമാകുകയാണ്. കുറഞ്ഞ അധ്വാനവും മികച്ച ലാഭവും നൽകുന്നതോടെ കൂടുതൽ കർഷകരാണ് വട്ടവടയിൽ സൂര്യകാന്തി കൃഷിയിലേക്ക് തിരിയുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ശീതകാല പച്ചക്കറികൾക്ക് വിളവെടുപ്പിനായി 4 മാസത്തോളം കാത്തിരിക്കേണ്ട സ്ഥാനത്ത് വെറും 45 ദിവസം കൊണ്ട് സൂര്യകാന്തി വിളവെടുക്കാം. പച്ചക്കറി കൃഷിയെ അപേക്ഷിച്ച് പകുതി അധ്വാനം മാത്രം മതിയാകുമെന്നതും സൂര്യകാന്തിയുടെ പ്രധാന പ്രത്യേകതയാണ്. വർഷത്തിൽ 4 തവണ വരെ വിളവെടുക്കാമെന്നതിനാൽ കർഷകർക്ക് വലിയ സാമ്പത്തിക ലാഭമാണ് ഈ കൃഷി ഉറപ്പു നൽകുന്നത്. വട്ടവടയിലെ കാലാവസ്ഥ പൂക്കൃഷിക്ക് ഏറെ അനുയോജ്യമാണെന്ന് പ്രദേശവാസികൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിലൂടെ തെളിഞ്ഞിരുന്നു. ഭക്ഷ്യ എണ്ണയ്ക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ഏറെ ആവശ്യക്കാരുള്ളതിനാൽ സൂര്യകാന്തിക്ക് മികച്ച വിപണി മൂല്യവുമുണ്ട്.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടവുമായി ഇന്ത്യ മുന്നേറുന്നു. 18 സ്വർണവും 26 വെള്ളി 36 വെങ്കലം ഉൾപ്പെടെ 80 മെഡലുമായി ഇന്ത്യ 5ാം സ്ഥാനത്താണ്. ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവി ഉർസ് സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് പ്രണവി. ഗോൾഫ് ടീം ഇനത്തിൽ പ്രണവി, അതിഥി ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. അമ്പെയ്ത്തിൽ വനിതകളുടെ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ കുങ്കും മൊഹോഡും ഇന്ന് സ്വർണം നേടി. പുരുഷ റിക്കർവ് ഇനത്തിൽ നീരജ് ചൌഹാൻ വെങ്കലം നേടി. പുരുഷ 2020 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം പുരോഗമിക്കുകയാണ്. പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. അതിനിടെ ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ലോങ് ജംപ് താരം ശ്രീശങ്കറിന് ജന്മനാടായ പാലക്കാട് സ്വീകരണം നൽകി. വി കെ ശ്രീകണ്ഠൻ MP, രമേശ് പിഷാരടി MLA, മുൻ ഏഷ്യൻ ഗെയിംസ് ജേതാക്കളായ PU ചിത്ര, ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ശ്രീശങ്കറിനെ മന്ത്രി KA തുളസി വീട്ടിലെത്തി പൊന്നാട അണിയിച്ച് അഭിനന്ദിച്ചു. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാകവാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് ഷൊർണൂരിൽ തുടക്കമായി. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നും IHRD 9 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമായി 700 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശാസ്ത്രമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി റോജി MJോൺ ഇന്ന് വൈകിട്ട് നിർവഹിക്കും. പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ 91 ഇൻഫൻട്രി ബ്രിഗേഡ് 60ാം സ്ഥാപക ദിനം ആഘോഷിച്ചു. രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരയോദ്ധാക്കൾക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ബ്രിഗേഡിയർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു. സ്വർണവില ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 13,675 രൂപയും പവന് 1,09,400 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ആക്രമണം നേരിട്ട കുവൈറ്റ് കപ്പലിൽ നിന്ന് 5 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. രക്ഷാപ്രവർത്തനത്തിന് ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി രേഖപ്പെടുത്തി. പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് ഇന്ന് UDFന്റെ പകൽ ഹർത്താൽ. ഇന്നലെ വൈകിട്ട് CPIM കോൺഗ്രസ് സംഘർഷത്തിനിടെ നഗരസഭാ അധ്യക്ഷനെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ. ഹർത്താലിൽ നിന്ന് വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യം

0: സത്യങ്ങൾ മനസ്സിലാക്കിയാകണം സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള നയങ്ങൾ രൂപീകരിക്കേണ്ടതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ രണ്ടാം പതിപ്പ് പാലക്കാട് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്നുവീണ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പരിക്കേറ്റ സംഭവത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഗോൾഫിലും അമ്പെയ്ത്തിലും ഇന്ന് സുവർണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. മുടികൊഴിച്ചിലിന്റെ കാരണങ്ങൾ. പൂജപ്പുര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മുൻ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്വലിൻ എ സംസാരിക്കുന്നു.
2: നീളത്തിലുള്ളതും കറുത്തിരുണ്ടതും ഇടതൂർന്നതുമായ തലമുടി ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ കാണില്ല. എന്നാൽ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുകയെന്നത് ശ്രമകരം തന്നെയാണ്. ഫലപുഷ്ടിയുള്ള നിലത്തെ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ എന്നതുപോലെ തന്നെയാണ് നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ തലമുടി നന്നായി വളരുകയും നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. പോഷകാംശങ്ങളെല്ലാം അടങ്ങിയ സമീകൃത ആഹാരം ശരീരത്തിനെന്ന പോലെ തലമുടിക്കും വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ തലയിലെ തൊലിയും മുടിയും പൊടി വിയർപ്പ് തുടങ്ങിയ അഴുക്കുകൾ ഒഴിവാക്കി വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ഉറക്കമിളയ്ക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്നത് പോലെ തന്നെ തലമുടി കൊഴിയുന്നതിനും കാരണമാണ്. നിത്യവുമുള്ള കുളി, വ്യക്തിശുചിത്വം എന്നിവ വളരെ കൃത്യമായി പാലിക്കണം. തലയിൽ ചൂടുവെള്ളം ഒഴിച്ചുള്ള കുളി ഒഴിവാക്കുക. നിത്യവും തലയോട്ടിയിൽ എണ്ണ തേക്കുന്നത് തലമുടിയുടെയും കണ്ണിന്റെയും ആരോഗ്യത്തിനും ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ് എന്നിവ ഉണ്ടാകാതിരിക്കാനും നല്ലതാണ്. ഈർപ്പവും എണ്ണയും വിയർപ്പും കലർന്നതായ തലയോട്ടിയിലെ ചർമ്മത്തിൽ പെട്ടെന്ന് തന്നെ രോഗാണുബാധ ഉണ്ടാകുന്നു. ഇങ്ങനെ ബാധിക്കുന്ന സാധാരണവും അസാധാരണവുമായ രോഗങ്ങൾ മുടികൊഴിച്ചിലിന് കാരണമാകുന്നു. ശുദ്ധദൂർവാദികേരം, ദുർദുരപത്രാദികേരം, വരാചൂർണം, വില്വാദി ഗുളിക, ത്രിഫലാദികേരം, മാലത്യാദികേരം, ഏലാദിചൂർണം, പഞ്ചതിക്തകം കഷായം, ഗുളൂച്ചിയാദി കഷായം, മഞ്ചിഷ്ടാദി കഷായം തുടങ്ങിയ ആയുർവേദ ഔഷധങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമനുസരിച്ച് ഉപയോഗിക്കുന്നത് ഇത്തരം രോഗങ്ങളിൽ ഉപകാരപ്രദമാണ്. ഇന്നത്തെ തിരക്കേറിയ സാഹചര്യത്തിൽ എന്നും യാത്ര ചെയ്യേണ്ടി വരുന്നവരാണ് ഏറെയും. വീടിന് പുറത്തെ അന്തരീക്ഷത്തിലെ പൊടി, പുക തുടങ്ങിയ മാലിന്യങ്ങൾ തലയോട്ടിയിലെ എണ്ണമയത്തിലും ഈർപ്പത്തിലും ലയിച്ച് ഒരു പാട സൃഷ്ടിക്കുന്നു. ഇത് ഫംഗസിനും പേൻ, ചെള്ള് തുടങ്ങിയ കീടങ്ങൾക്കും മറ്റ് രോഗാണുക്കൾക്കും വളരാനുള്ള മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനാൽ വ്യക്തിശുചിത്വത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് ശേഷം നാം വീട്ടിലെത്തിയാൽ കുളിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. സാധാരണയായി മുതിർന്നവരിലാണ് കൂടുതലായും മുടികൊഴിച്ചിൽ കാണുന്നത്. എങ്കിലും ഇന്ന് കുട്ടികളിലും ഇത്തരം രോഗങ്ങൾ കണ്ടുവരുന്നു. ഏകദേശം 50 മുതൽ 100 വരെ തലമുടി ഒരു ദിവസം കൊഴിഞ്ഞു പോകും, പകരം കിളിർത്ത് വരികയും ചെയ്യുന്നു. ഇതിൽ കൂടുതൽ എണ്ണം പോയാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും കാരണം മനസ്സിലാക്കേണ്ടതുമാണ്. ചില രോഗാവസ്ഥകളിൽ കൊഴിഞ്ഞുപോകുന്ന മുടി കിളിർത്ത് വരുന്നു. മറ്റു ചില രോഗങ്ങളിൽ മുടി എന്നേക്കുമായി പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് മുടി പൊഴിയുന്നത് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓരോ പ്രാവശ്യവും തലമുടി ചീകുമ്പോഴും ചീപ്പിൽ ധാരാളമായി മുടി ഊരി വരിക, മുടി വകഞ്ഞു മാറ്റുമ്പോൾ വകുപ്പിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ വീതി കൂടിയതായി തോന്നുക, നെറ്റിയിലെ മുടി അഥവാ ഹെയർലൈൻ പുറകോട്ട് കയറി നെറ്റി വലുതായതായി കാണുക, തലയിൽ പലയിടങ്ങളിലും വൃത്താകൃതിയിൽ മുടി പൊഴിഞ്ഞതായി കാണുക, അതിൽ ചൊറിച്ചിലുണ്ടായിരിക്കുക, മുടി കട്ടകട്ടകളായി ഊരിപ്പോവുക, തലയോട്ടിയിലെ ചർമ്മത്തിൽ വേദനയോ തുടർച്ചയായി ചൊറിച്ചിലോ ഉണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് മുടികൊഴിച്ചിലിന് പരിഹാരം തേടേണ്ടതാണ്. സാധാരണയായി തലയോട്ടിയിലെ തൊലിയെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. താരൻ അഥവാ ഡാൻഡ്രഫ്, സെബോറിക് ഡെർമ

മെറ്റൈറ്റിസ്, ശിശുക്കളിൽ കാണുന്ന ക്രേഡിൽ ക്യാപ്, അലോപേഷ്യ, കഷണ്ടി അഥവാ ബാൾഡ്നസ് എന്നിവയാണ് മറ്റുള്ളവ. പെയിൻ, ചെള്ള് എന്നിവയും പ്രമേഹം, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ എന്നിങ്ങനെ ഹോർമോണുകളെ ബാധിക്കുന്ന രോഗങ്ങളും പോഷകാംശത്തിന്റെ കുറവും വിറ്റാമിനുകളുടെ കുറവും മുടികൊഴിച്ചിലിന് ഇടയാക്കുന്നു. ഇതിനു പുറമെ ജനിതക കാരണങ്ങളാലും അലോപേഷ്യ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. മുടിപ്പൊഴിച്ചിലിന് കാരണമായി കാണുന്ന രോഗങ്ങളിൽ സർവ്വസാധാരണം താരൻ അഥവാ ഡാൻഡ്രഫ് തന്നെയാണ്. കൂടുതൽ എണ്ണമയമുള്ളതും തീരെ എണ്ണമയമില്ലാത്തതുമായ ചർമ്മം താരൻ ഉണ്ടാകുന്നതിന് സാധ്യത കൂട്ടുന്നു. ഈ എണ്ണയും മറ്റും തിന്ന് ജീവിക്കുന്ന മലാസേഷ്യ എന്ന ഇനം ഫംഗസ് അഥവാ ഈസ്റ്റ് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന ചില ഹെയർ ഡൈകൾ, ക്രീമുകൾ, സോറിയാസിസ്, എക്സിമ എന്നീ രോഗങ്ങൾ ഇവയെല്ലാം താരന് കാരണമാകുന്നവയാണ്. നവജാത ശിശുക്കളിലും ചെറിയ കുഞ്ഞുങ്ങളിലും തൊപ്പി വയ്ക്കുന്ന ഭാഗത്ത് തൊപ്പി പോലെ തന്നെ വെള്ളയോ മഞ്ഞയോ നിറത്തിൽ ഉണങ്ങിയ ശകലങ്ങൾ പോലെ കാണുന്ന താരനാണ് ക്രേഡിൽ ക്യാപ്. ഇത് ചൊറിച്ചിലോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉള്ളതല്ല. ഇതിന് പ്രത്യേകം ചികിത്സയും ആവശ്യമില്ല. ഇത് 1 മുതൽ 3 മാസം വരെയുള്ള കുഞ്ഞുങ്ങളിലാണ് സാധാരണമായി കാണുന്നത്. 1-ോ 2-ോ വയസ്സോടെ ഇത് മാറിപ്പോവുകയും ചെയ്യുന്നു. ഇത് ചൊറിഞ്ഞോ വലിച്ചോ ഇളക്കാൻ ശ്രമിക്കരുത്. എണ്ണമയത്തിനായി വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ, ബലാതൈലം, ശുദ്ധദൂർവാദികേരം തുടങ്ങിയവ തേച്ച് കുതിർത്ത ശേഷം തുടച്ചു കളഞ്ഞാൽ ഇത് ഇളകിപ്പോകുന്നതാണ്. ഇത് ഒരു പകരുന്ന രോഗവുമല്ല. നവജാത ശിശുക്കളിലെ സ്കാൽപ്പിൽ അതായത് തലയോട്ടിയിലെ തൊലിയിൽ കൂടുതലായി എണ്ണമയം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടോ മലാസിയേസിയ എന്ന ഫംഗസ് അഥവാ ഈസ്റ്റ് ബാധിക്കുന്നത് കൊണ്ടോ ആണ് ഈ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഇത് വരുന്ന ഭാഗത്തെ മുടി പൊഴിഞ്ഞുപോയാലും അത് വീണ്ടും കിളിർത്തു വരുന്നതുമാണ്. മുതിർന്നവരിലെ താരൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചീപ്പിലൂടെയും പൊതുവായ തോർത്ത്, തലേണ എന്നിവയിലൂടെയും പകരുന്നു. ചീകുമ്പോൾ ഉണങ്ങിയ പൊടി പോലെ ഇളകി വരിക, അതിയായി ചൊറിച്ചിലുണ്ടായിരിക്കുക, നെറ്റിയിലും മുഖത്തും മുഖക്കുരുകൾ ഉണ്ടാവുക, പീലി, പുരികം, കഴുത്ത്, തോള് എന്നിവിടങ്ങളിലും താരന്റെ പൊടിയും ചൊറിച്ചിലും ഉണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ തലയിൽ താരനുണ്ടെന്ന് സംശയിക്കേണ്ടതാണ്. മറ്റു രോഗങ്ങളെപ്പോലെ തന്നെ ഇതും തുടക്കത്തിൽ തന്നെ ചികിത്സിക്കേണ്ടതുമാണ്. സോറിയാസിസിലും മറ്റും കാണുന്നത് പോലെ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, അതിയായ ചൂട്, തണുപ്പ് എന്നിവ താരൻ വർദ്ധിക്കാൻ ഇടയാകുന്നു. ജനിതകമായ കാരണങ്ങളാലും മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നു. അലോപേഷ്യ ഇതിനൊരു ഉദാഹരണമാണ്. ഇത് പലതരത്തിൽ കാണുന്നു. ആൻഡ്രോജെനിക് അലോപേഷ്യ എന്ന ഇനത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മെയിൽ പാറ്റേൺ, ഫീമെയിൽ പാറ്റേൺ എന്നീ രീതികളിൽ മുടി പൊഴിഞ്ഞ് കഷണ്ടി ഉണ്ടാകുന്നു. ഫീമെയിൽ പാറ്റേൺ എന്ന രീതിയിലുള്ള കഷണ്ടിയിൽ സ്ത്രീകളുടെ തലയിൽ മുടികളുടെ എണ്ണം വളരെ കുറയുകയും വകുപ്പിന്റെ വീതി കൂടി വരികയും ചെയ്യുന്നു. അതിന് കാരണം വകുപ്പിന് ഇരുവശങ്ങളിലുമുള്ള മുടികൾ കൂടുതലായി പൊഴിഞ്ഞു പോകുന്നത് തന്നെയാണ്. പുരുഷന്മാരിൽ ഇത് എം ആകൃതിയിൽ കണ്ടുവരുന്നു. മറ്റൊരു തരമായ അലോപേഷ്യ അരിയേറ്റ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അതായത് ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥ തന്നെ ശരീരത്തിലെ ഹെയർ ഫോളിക്കിളുകളെ നശിപ്പിക്കുന്നു. ഇത് മുടിയുടെ നാശത്തിന് കാരണമാകുന്നു. ഇത് തലയിൽ പല സ്ഥലത്തും ചെറുതും വലുതുമായ വൃത്താകൃതിയിൽ മുടി പൊഴിച്ചിൽ ഉണ്ടാക്കുന്നു. ഇത് കൺപീലികളെയും പുരികത്തെയും ബാധിച്ച് അവിടുത്തെ മുടികളും പൊഴിഞ്ഞു പോകാൻ ഇടയാക്കുന്നു. ചില രോഗങ്ങളുടെ ചികിത്സയിൽ ചെയ്യുന്ന റേഡിയേഷൻ, കീമോതെറാപ്പി എന്നിവ മൂലം മുടി പൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട്. ഇത് അനാജൻ എഫ്ലൂവിയം എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ നഷ്ടപ്പെടുന്ന മുടികൾ ചികിത്സ കഴിയുന്നതോടെ തിരിച്ചു വരുന്നതായും കാണുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളോ അപകടങ്ങളോ മനസ്സിനുണ്ടാക്കുന്ന സമ്മർദ്ദം മൂലം തലമുടി അതിയായി പൊഴിയുന്നതാണ് ടീലോജൻ എഫ്ലൂവിയം. ശാരീരികവും മാനസികവുമായ ടെൻഷനാണ് ഇതിന് പ്രധാനമായ കാരണം. ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നത്. റിംഗ് വേവിന്റെ സാന്നിധ്യം കാരണം തലയോട്ടിയിലെ ചർമ്മം പാട പോലെ ചൊറിഞ്ഞ് ഇളകിപ്പോകുന്നു. ഇത് അധിക നാൾ ചികിത്സിക്കാതിരുന്നാൽ ഈ പാടകൾ വളർന്ന് ഇതിൽ പഴുപ്പ് നിറയുകയും കുമിളകളായി പൊട്ടുകയും ചെയ്യുന്നു. ഇതുമൂലം തലമുടി ബലമില്ലാതാവുകയും പെട്ടെന്ന് പൊട്ടി നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇതിനു പുറമെ കൂടുതൽ ബലം വരത്തക്ക രീതിയിൽ വലിച്ച് കെട്ടിവെക്കുന്നത്

0: തലമുടിയിൽ ടെൻഷൻ അഥവാ വലിവ് വരാനിടയാക്കുകയും തലമുടി കൊഴിയാനിടയാവുകയും ചെയ്യുന്നു. ഇതാണ് ട്രാക്ഷൻ അലോപേഷ്യ. യഥാസമയം രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ വലിയ ചികിത്സകളിലേക്ക് പോകാതെയിരിക്കാനും ഇവയിൽ പലതും സ്വയം നിയന്ത്രിക്കാനും പൂർണമായും ഭേദമാക്കുവാനും കഴിയുന്നതാണ്.
1: മുടികൊഴിച്ചിലിന്റെ കാരണങ്ങൾ. പൂജപ്പുര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മുൻ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്വലിൻ എ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉജ്ജയിനിൽ 255 കോടി രൂപയുടെ ക്ഷീരവികസന പ്ലാന്റിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിടും. ഭോപ്പാലിലെ ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഇന്ത്യ 5-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌഡില്യ എക്കണോമിക് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ ഫലം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തുമ്പോഴാണ് പൂർണ്ണമാകുകയെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളിൽ ഊന്നിയുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: We can call ourselves a developed economy if it is an inclusive development of everyone. For making any policy, the policy makers should always understand the ground realities and the situation. We have to be so flexible in making the policy so that the policy itself should become big success.
0: മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിർമ്മിക്കുന്ന ക്ഷീരോത്പാദന പ്ലാന്റിന്റെ തറക്കല്ലിടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് നിർവ്വഹിക്കും. ദിവസം 3 ലക്ഷം ലിറ്റർ പാൽ സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി 255 കോടി രൂപയാണ് ചെലവ്. പാൽ ഉത്പാദനം, ക്ഷീരമേഖല എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭോപ്പാലിൽ നടക്കുന്ന ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വനിതാ ക്ഷീര കർഷകരെ ചടങ്ങിൽ ആദരിക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. അമേരിക്കയിലെ മിൽവോക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപന ദിവസത്തിലാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. ചില രാജ്യങ്ങൾ നൽകുന്ന അനഭിലഷണീയമായ സഹായങ്ങൾ വിപണിയിലെ വിലയിടിവിനും ചൂഷണത്തിനും കാരണമാകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. G20 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം സുതാര്യവും വിവേചനരഹിതവുമായ വ്യവസ്ഥകളെ ആശ്രയിച്ചാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 1.86 ലക്ഷം കോടി രൂപയുടെ ഗ്രീൻ എനർജി കോറിഡോർ 3-ാം ഘട്ട പദ്ധതിക്ക് ഇന്ത്യ നൽകിയ അംഗീകാരത്തെ ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്തു. ഗ്രിഡ് സംവിധാനം ശക്തമാക്കാനും ബാറ്ററി സംഭരണത്തിനുമുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ ജനങ്ങൾക്കും സമ്പദ്വ്യവസ്ഥയ്ക്കും വലിയ നേട്ടമാകുമെന്ന് UN ക്ലൈമറ്റ് ചേഞ്ച് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീൽ പറഞ്ഞു. പുനരുപയോഗ ഊർജ്ജ ഉപയോഗം കൂട്ടാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും പദ്ധതി സഹായിക്കും. ഇന്ത്യ US സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അതിർത്തി കടന്നുള്ള നികുതി കാര്യങ്ങൾ, നിയമനിർവ്വഹണം, സാമ്പത്തിക ഭരണം എന്നിവയിൽ ബിസിനസ്സുകളെ സഹായിക്കാനും ആഗോള നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യൻ സംരംഭങ്ങളെ സജ്ജമാക്കാനും CA സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ ഷിക്കാഗോ, മിഷിഗൻ, ഒഹായോ ചാപ്റ്ററുകളിലെ ഭാരവാഹികളുമായും അംഗങ്ങളുമായും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കപ്പലിലകപ്പെട്ട 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. കുവൈറ്റ് പതാകയേന്തിയ എണ്ണക്കപ്പലായ MT കാസിമ 3K

0: നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ഒമാനിലെ ഇന്ത്യൻ എംബസിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ ഒമാൻ അധികൃതർ നൽകിയ നിരന്തരമായ പിന്തുണയ്ക്കും സഹായത്തിനും എംബസി നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗെ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmemento.gov.in ലഭ്യമാകും. പകർച്ചവ്യാധികളും ജീവിതശൈലീ രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യമേഖലയിൽ മാറ്റം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടവുമായി ഇന്ത്യ മുന്നേറുന്നു. 18 സ്വർണം, 26 വെള്ളി, 36 വെങ്കലം ഉൾപ്പെടെ 80 മെഡലുമായി അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ. ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവി ഊർ സ്വർണം നേടി. ഗോൾഫ് ടീം ഇനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. 50 വനിതകളുടെ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ കുങ്കും മോഹോഡ് സ്വർണവും പുരുഷ വിഭാഗത്തിൽ നീരജ് ചൌഹാൻ വെങ്കലവും നേടി. 2020 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം പുരോഗമിക്കുകയാണ്. പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ട് നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാകവാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യ ബ്രസീൽ സൌഹൃദ ഫുട്ബോൾ മത്സരം ഇന്ന് വൈകുന്നേരം കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കും. കേവലം ഒരു മത്സരത്തിന് വേണ്ടിയല്ല തങ്ങൾ കളത്തിലിറങ്ങുന്നതെന്നും ലോകത്തിലെ മുൻനിര ഫുട്ബോൾ ടീമുകളിലൊന്നിനെതിരെ ശക്തമായി മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ ഗുർപ്രീത് സിംഗ് സന്ധു പറഞ്ഞു. ഫിഫ റാങ്കിംഗിൽ നിലവിൽ ബ്രസീൽ 5 സ്ഥാനത്തും ഇന്ത്യ 138 സ്ഥാനത്തുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആധുനിക കാർഷിക സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നതിനായി നടപ്പാക്കിയ നമോ ഡ്രോൺ ദീദി എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ നിന്ന് ഒരു റിപ്പോർട്ട്.
2: കാർഷിക മേഖലയിൽ സ്ത്രീകളെ ഡ്രോൺ സാങ്കേതികവിദ്യയുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 നവംബറിലാണ് ഈ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ പദ്ധതിക്കായി 1261 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഡ്രോൺ സേവനദാതാക്കളായി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് പുതിയ തൊഴിൽ വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. കാർഷിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പ്രവർത്തന ചെലവ് കുറയ്ക്കാനും ഇത് സഹായിക്കും. പദ്ധതി പ്രകാരം ഡ്രോണിന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിലയുടെ 80% വരെ കേന്ദ്ര സാമ്പത്തിക സഹായവും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കുപ്രസിദ്ധ ലഹരിക്കടത്ത് തലവൻ നവ്പ്രീത് സിംഗിനെ തുർക്കിയയിൽ നിന്ന് നാടുകടത്തി ഇന്ത്യയിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നവാബ് വിർക്ക് എന്ന വ്യാജപ്പേരിൽ തുർക്കിയെ പൌരത്വം നേടിയ ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹെറോയിനും മെത്താംഫെറ്റാമൈനും കടത്തിവരികയായിരുന്നു. അറസ്റ്റിലായ നവ്പ്രീത് സിംഗിനെ ജയിലിലടച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 800 രൂപ താഴ്ന്ന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, അസം എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ഇന്ന് ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ഹിംഗോളി ജില്ലയിലെ പാംഗ്രാഷിന്റെ മേഖലയിൽ ഇന്ന് രാവിലെ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമില്ല. ചെറിയ തോതിലുള്ള തുടർചലനങ്ങളും സമീപ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഹിംഗോളി ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി 4 മാസത്തിനുള്ളിൽ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച G7 രാജ്യങ്ങൾ. ഇതിൽ ഭൂരിഭാഗവും ആദ്യ 20 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. അമേരിക്കയിൽ ഡീസൽ വില റെക്കോർഡ് നിലവാരത്തിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിട്ടുനൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു.

പ്രധാന വാർത്തകൾ വീണ്ടും. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെ തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉജ്ജയിനിൽ 255 കോടി രൂപയുടെ ക്ഷീരവികസന പ്ലാന്റിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിടും. ഭോപ്പാലിലെ ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30. ആകാശവാണി.

രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. നമസ്കാരം ശ്രോതാക്കൾ, ഏറെ നാളുകളായി കേൾക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിശേഷങ്ങളുമായി ശ്രോതാക്കളുടെ സ്വന്തം കത്തുകൾ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ആദ്യത്തെ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും അഭിലാഷ്. കത്ത് വായിക്കാം. സ്നേഹത്തോടെ രഞ്ജിനിക്ക്. ഒരു ഇടവേളയെടുത്താണ് രഞ്ജിനിയിലേക്ക് എഴുതുന്നത്. എല്ലാ ശ്രോതാക്കളുടെ കത്തുകളും ഉൾപ്പെടുത്തണമല്ലോ. ഒക്ടോബർ 3-ാം തീയതി ശനിയാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന രഞ്ജിനിയിലൂടെ ഒരു ഗാനത്തിനായി കാത്തിരിക്കുന്നു. വേണുനാഗവള്ളിയുടെ സംവിധാനത്തിൽ 1995 പുറത്തിറങ്ങിയ അഗ്നിദേവൻ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം നൽകി MG ശ്രീകുമാറും ചിത്രയും ചേർന്നു പാടിയ സാമഗാന സാരമേ എന്ന ഗാനം. മറ്റുള്ള ശ്രോതാക്കൾക്കു വേണ്ടി സ്വയം ഇടവേളയെടുത്ത് കത്തെഴുതിയ അഭിലാഷിന്റെ ഇഷ്ടഗാനമാവട്ടെ ഇന്നത്തെ രഞ്ജിനിയുടെ ആദ്യഗാനം.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയിരിക്കുന്നത് ഹരിപ്പാട് നിന്നും രാജൻ. രാജൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം വരദക്ഷിണ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയതാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് ദേവരാജൻ. ഗാനം കേൾക്കാം.

0: അടുക്കളയിലെ സൂപ്പർ സ്റ്റാറായ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൺഡയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇനിയൊരു നീണ്ട കത്താണ്, പ്രിയപ്പെട്ട രഞ്ജിനി കുട്ടിക്ക്. ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. 45 വർഷമായി സ്ഥിരമായി എല്ലാ പരിപാടികളും കേൾക്കാറുമുണ്ട്. 1978-80 കാലഘട്ടത്തിൽ മുഹമ്മയിലെ വിശ്വഭാരതി എന്ന പാരലൽ കോളേജിലേക്കും അവിടെ പഠിപ്പിച്ച അധ്യാപകരിലേക്കുമെല്ലാം മനസ്സ് പോകാറുണ്ട്. ഞങ്ങളെ ഹിസ്റ്ററിയും ഇംഗ്ലീഷുമൊക്കെ പഠിപ്പിച്ചിരുന്ന സോമൻ സാർ നല്ലൊരു അധ്യാപകനും മികച്ച ഗായകനും കൂടിയായിരുന്നു. ഓർമ്മകൾ ഓർമ്മകൾ എന്ന പാട്ട് കേൾക്കുമ്പോൾ സാറിനെയും ആ കലാലയത്തിലെ സുഹൃത്തുക്കളെയും ഓർമ്മ വരും. എനിക്ക് ഈ പാട്ട് രഞ്ജിനിയിലൂടെ വച്ചു തരുമെന്ന പ്രതീക്ഷയോടെ എല്ലാ സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കുമായി ഈ പാട്ട് സമർപ്പിക്കുന്നു എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആകാശവാണിയെ സ്നേഹിക്കുന്ന വിജയകുമാരി. കലാലയ ഓർമ്മകൾക്കൊപ്പം ആകാശവാണിയെയും ചേർത്ത് പിടിക്കുന്ന വിജയകുമാരിയുടെ ഇഷ്ടഗാനം പാടിയത് വാണി ജയറാമാണ്. ചിത്രം 2 ജന്മം. ഗാനത്തിന്റെ വരികൾ കാവാലം നാരായണ പണിക്കർ, ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

എന്റെ പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. എത്ര മനോഹരമാണ് ഈ പ്രോഗ്രാം! ആകർഷണീയമായ ഗാനങ്ങൾ രഞ്ജിനി നൽകുന്നു. രഞ്ജിനി ജീവന്റെ ജീവനാണ്. ശനിയും ഞായറും എവിടെ പോയാലും രഞ്ജിനിയുടെ സമയത്തിന് മുൻപ് തന്നെ വീട്ടിലെത്താൻ ശ്രമിക്കാറുണ്ട്. പ്രോഗ്രാം കേൾക്കുക എന്നത് ചിട്ടയാണ്. കത്തെഴുതിയിരിക്കുന്നത് കെ പി മോഹനൻ. ആകർഷണീയമായ ഗാനങ്ങൾ നൽകാൻ കഴിയുന്നത് മനോഹരമായ കത്തുകൾ ആവശ്യപ്പെടലുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇനിയും കത്തുകൾ എഴുതുക. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മാമാങ്കം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഇനി ചെങ്ങന്നൂർ ഗീതാകുമാരി എഴുതിയ കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ശ്രോതാക്കളുടെ കത്തുകൾ പരിഗണിച്ച് ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പ്രിയ രഞ്ജിനിക്ക് അഭിനന്ദനങ്ങൾ. ഗീതാകുമാരി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ദന്തഗോപുരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ് ഏതോ ഗാനം പോലെ എന്ന പാട്ടാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് സത്യൻ അന്തിക്കാട്, ഈണം നൽകിയത് ശ്യാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: വി പി ഗോപാലകൃഷ്ണൻ നായർ, തമ്പലക്കാട് എന്ന സ്ഥലത്ത് നിന്നും എഴുതിയ കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് ഞാൻ. രഞ്ജിനിയിൽ കൂടി ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കാവിലമ്മ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ചന്ദ്രമുഖി ചന്ദ്രമുഖി എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. 1977 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ഗാനങ്ങൾ രചിച്ചത് ONV കുറുപ്പും സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജി ദേവരാജനുമാണ്. ഗാനം പ്രക്ഷേപണം ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം വി പി ഗോപാലകൃഷ്ണൻ നായർ, തമ്പലക്കാട്. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനം കാവിലമ്മ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത് കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, ഞാൻ രഞ്ജിനി എന്ന ഇഷ്ടഗാന പരിപാടിയുടെ സ്ഥിരം ശ്രോതാവാണ്. കത്തെഴുതിയിരിക്കുന്നത് രാമകൃഷ്ണൻ എം എസ്. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച മിനിമോൾ എന്ന ചിത്രത്തിലെ കേരളം കേരളം കേളികൊട്ടുയരുന്ന എന്ന ഗാനം ശനിയാഴ്ച രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരുമെന്ന് പ്രത്യാശിക്കുന്നു. ശനിയാഴ്ച തന്നെ പ്രക്ഷേപണം ചെയ്യുന്നു. ഗാനം കേൾക്കാം.

പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത ശ്രോതാവിന്റെ ഇഷ്ടഗാനത്തിലേക്ക്. ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ എന്ന ഗാനത്തിനു വേണ്ടി കത്തയച്ചിരിക്കുന്നത് എം ബി പൗലോസ്, എറണാകുളം. ചിത്രം ചോര ചുവന്ന ചോര. ക്ഷമിക്കണം, അദ്ദേഹം എഴുതിയിരിക്കുന്നത് ചോര ചുവന്ന പൂവേ എന്നാണ്, പക്ഷേ ചിത്രത്തിന്റെ പേര് ചോര ചുവന്ന ചോര എന്നാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് മുല്ലനേഴി, ഈണം നൽകിയത് ജി ദേവരാജൻ, പാടിയിരിക്കുന്നത് മാധുരി.

രഞ്ജിനിയിൽ അടുത്തതായി യൂസഫ് അലി കച്ചേരി എഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസും സംഘവും പാടിയ പാട്ടാണ്. രണ്ട് ലോകം എന്ന ചിത്രത്തിലെ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചമ്പക്കുളത്തു നിന്നും തോമസിന്റെ ഇഷ്ടഗാനം കേൾക്കാം.

കായംകുളത്ത് നിന്നും അബ്രഹാം പി ജി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം രാജശില്പി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് ഞാൻ ആദ്യം തന്നെ ഒരു വിഷമം പറയട്ടെ. കുറച്ചു നാളായിട്ട്, മാസങ്ങൾ എന്നുകൂടി എഴുതിയിട്ടുണ്ട്, ഞാൻ അയക്കുന്ന കത്തുകളൊന്നും പരിഗണിക്കുന്നില്ല. എനിക്കതിൽ വളരെയധികം വിഷമവുമുണ്ട്. നേരത്തെ എന്റെ എല്ലാ കത്തുകളും വായിക്കുകയും പാട്ടുവെച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഇടവേളയിട്ട് എഴുതുന്ന എല്ലാ കത്തുകളും ആദ്യം തന്നെ പരിഗണിക്കാൻ രഞ്ജിനി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇടവേളയിട്ട് കത്തുകൾ എഴുതാൻ ശ്രമിക്കുക. കത്തെഴുതിയിരിക്കുന്നത് നളിനി ഗോപാലകൃഷ്ണൻ. നളിനി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം സിന്ദൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. വരികൾ എഴുതിയിരിക്കുന്നത് സത്യൻ അന്തിക്കാട്, ഈണം നൽകിയത് എ.ടി. ഉമ്മാർ.

മറ്റൊരു സ്ഥിരം ശ്രോതാവായ മനോഹരന്റെ ഇഷ്ടഗാനമാണ് ഇന്നത്തെ രഞ്ജിനിയിലെ അവസാനത്തെ ഗാനം. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിൽ വേണ്ടി പി മാധുരി പാടിയത്

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനിയുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. വായിച്ചു തീരാത്ത കുറേയേറെ കത്തുകളുമായി രഞ്ജിനി നാളെയും എത്തും ഉച്ചയ്ക്ക് ഒരു മണിക്ക്. തുടർന്നും കത്തുകൾ എഴുതുക. എഴുതേണ്ട വിലാസം

0: 18-run win over Pakistan in finals. In men's hockey finals, India to take on Malaysia in a short while. And with that, we end the midday news.
1: ആകാശവാണി
2: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 10-ാം ഭാഗം. രചന സലിം കുമാർ പട്ടണക്കാട്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, വി എസ് കലാദേവി, തമലം ശ്രീകുമാർ, ശ്രീലേഖകുമാരി, വി എസ്. സംവിധാനം എൻ വാസുദേവ്.
3: കാത്തു കാത്തു നിന്ന് ഡോക്ടർക്ക് ബോറടിച്ചു കാണും അല്ലേ. സോറി.
4: ഹേ, എനിക്ക് ഒരു മുഷിപ്പും തോന്നിയില്ല സാന്ദ്ര. ഇവിടെ ഇങ്ങനെ കാറ്റിട്ട് നിൽക്കുമ്പോ മനസ്സിന് വല്ലാത്ത സുഖം തോന്നുന്നു. അല്ല, തന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നല്ലോ സാന്ദ്ര, എന്തു പറ്റിയത് എനിക്ക്?
3: ഏയ്, കണ്ണു നിറയോ? ഇല്ല, എന്തിനു നിറയണം
4: സാന്ദ്ര? തനിക്ക് എന്തു പറ്റി? വാട്ട് ഹാപ്പൻഡ്?
3: ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവേണ്ടതായിരുന്നു ഡോക്ടർ. ഒരിക്കലേ സാന്ദ്ര ഓർത്തോർത്തു വച്ചിരുന്ന ദിനമായിരുന്നു ഇന്നത്തേത്. കലണ്ടറിന്റെ താളുകൾ മറിച്ചു നോക്കി കിനാവ കണ്ടിരുന്ന നാളുകൾ.
4: എനിക്ക് മനസ്സിലായി സാന്ദ്ര, തന്റെയും റോയിച്ചന്റെ മനസ്സമ്മതം നടക്കേണ്ടിയിരുന്ന ദിവസമായിരുന്നു ഇന്ന്, അല്ലേ? താനിപ്പോഴും അയാളെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നു, അതാണ് സത്യം. എല്ലാ ദിവസവും താൻ അയാളെ ഓർക്കുന്നു, മറക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ മറക്കാൻ കഴിയാത്തവണ്ണം റോയിച്ചൻ സാന്ദ്രയുടെ മനസ്സിൽ കുടിയിരിക്കുന്നു. താൻ കുടിയിരുത്തി, ഇന്നിപ്പോ ഇറക്കിവിടാനാകുന്നില്ല.
3: അതെ, അതാണ് സത്യം. എന്നാലും ഡോക്ടർ, എനിക്ക് അയാളെ ഇനി വേണ്ട. സത്യം.
4: ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു തന്റെ മനസ്സ്. ഒരിക്കൽ ഇക്കാര്യം എന്നോട് പറഞ്ഞതല്ലേ സാന്ദ്ര? ഇനി നമുക്ക് പോയാലോ?
3: പോവാം.
4: ഒരിക്കൽ കൂടി താൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്നു. എന്താ,
3: അതല്ലേ പതിവ്? എന്നാ ഡോക്ടർ കയറ്.
4: സാന്ദ്ര, വണ്ടി എടുക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. തന്റെ മനസ്സിൽ നിന്ന് ആ പഴയ റോയിച്ചനെ എടുത്തു കളഞ്ഞൂടെ? എന്നേക്കുമായി അയാളെ സാന്ദ്രയ്ക്ക് മറന്നൂടേന്ന്. സാന്ദ്ര, സാന്ദ്ര.

0: സുധാരേട്ടാ, സുധാരേട്ടാ, ഇനി ഒ പിയിൽ ആരെങ്കിലും ഉണ്ടോ?
1: നോക്കട്ടെ. ഇല്ല ഡോക്ടറെ.
0: ആ സുധാരേട്ടാ,
1: ഓ
0: ഒരു കാര്യം ചെയ്യണം. നമ്മുടെ മെഡിക്കൽ സ്റ്റോറിന് താക്കോലുമായി അങ്ങോട്ടൊന്ന് വരണം, കേട്ടല്ലോ.
1: എന്തിനാ ഡോക്ടറെ ഇപ്പൊ സ്റ്റോർ തുറക്കുന്നേ?
0: കാരണം അറിഞ്ഞാലേ ചേട്ടൻ താക്കോലോട്ട് വരുള്ളോ.
1: അല്ല അത് അത് പിന്നെ
0: ആരെയാ നിങ്ങൾ ഭയപ്പെടുന്നേ? ആരെയാണെന്ന്? ഞാൻ ഈ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യന, കേട്ടല്ലോ. ആ പറഞ്ഞനുസരിക്ക്.
1: ആ ശരി ഡോക്ടറെ, ഇതാ സ്റ്റോറിന്റെ താക്കോല്.
0: മനസ്സിലായി, വേഗം തുറക്കണം സ്റ്റോർ. ഇത്രയധികം മെഡിസിനുകൾ എന്തിനാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാകാത്ത.
1: ഈ സുധാകരന് മനസ്സിലായിട്ടില്ല ഡോക്ടർ.
0: ആ ആ ബോക്സ് ഒന്ന് പൊട്ടിച്ചേ. ആ അത് തന്നെ, ഇവിടെ നോക്കട്ടെ. സുധാകരേട്ടാ, എന്താ ഇത്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണല്ലോ ഇതൊക്കെ.
1: എനിക്കൊന്നും അറിയില്ല ഡോക്ടർ.
0: എന്നാ അറിയണം, മനസ്സിലായോ?
1: അറിഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല.
0: ആ മനസ്സിലായി. ഇതാ ആ പെട്ടിയുടെ ഒന്ന് പൊട്ടിക്കണം, എല്ലാം പൊട്ടിക്കണം, എന്നിട്ട് എല്ലാം നോക്കണം. എല്ലാം ഡേറ്റ് കഴിഞ്ഞതും കഴിയാറായതും. ഈ പനിയുടെ മരുന്നും കഫ് സിറപ്പ് പോലും കാലഹരണപ്പെട്ടതാണ്. എങ്ങനെ പേഷ്യൻസിന് ഇതൊക്കെ കൊടുക്കും? നിങ്ങൾ അതാലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സുധാരേട്ടാ, നിങ്ങളോടാ ചോദിക്കുന്നത്? എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കി പൊട്ടനെ പോലെ നിൽക്കുന്നത്? ഒന്നും പറയാനില്ല നിങ്ങൾക്ക്?
2: സുധാകരനോടൊന്നും ചോദിക്കണ്ട, അയാൾക്കൊന്നും അറിയുകയില്ല. ഡോക്ടർ എന്നോട് ചോദിക്കേ, ഈ ധന്യയോട്.

0: ഞാനാണ് ഈ ക്ലിനിക്കിന്റെ ഉടമ. ഞാനാണ് ഈ മെഡിസിൻ അത്രയും സ്റ്റോക്ക് ചെയ്തത്. എന്താണ് ഡോക്ടർക്ക് അറിയേണ്ടത്? ഞാൻ പറയാം.
1: പറയണം, പറഞ്ഞേ പറ്റൂ. ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ്.
0: അല്ലെന്നും ആരും പറഞ്ഞില്ലല്ലോ ഡോക്ടർ.
1: ഈ മരുന്നുകൾ അതും ഡേറ്റ് കഴിഞ്ഞതും കഴിയാറായതും എന്തിനിങ്ങനെ അനധികൃതമായി സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു?
0: ഓ, ഇതാണോ ഇത്ര വലിയ കാര്യം?
1: ഇതത്ര ചെറിയ കാര്യമാണോ? എന്നാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാനൊരു ഡോക്ടറാണ്. ഒന്ന് ഞാൻ അവസാനമായി പറഞ്ഞേക്കാം, ഇതൊന്നും ഞാൻ പേഷ്യൻസിന് കൊടുക്കാൻ പറയില്ല, കൊടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയുമില്ല.
0: ഡോക്ടർ അങ്ങനെ പറയുന്നതിൽ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. ബട്ട് എനിക്കങ്ങനെയല്ല, ഇതിന് പണം മുടക്കിയത് ഞാനാ. ഈ ധന്യാമേരി, ഡോക്ടർക്കറിയാമോ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പോലും ഇത്തരം മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട്.
1: അതുകൊണ്ട് ഇവിടെയും അങ്ങനെ ചെയ്യണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്?
0: യെസ്, ഇതൊരു ബിസിനസ് ആണ്, അതാണ് സത്യവും. നമ്മൾ യാഥാർത്ഥ്യം വിസ്മരിച്ചിട്ട് ഒരു കാര്യമില്ല ഡോക്ടർ. ഇതൊക്കെ ഒന്ന് നന്നായി മനസ്സിലാക്കിയിട്ട് എന്നോട് സഹകരിക്കൂ. ഈ ക്ലിനിക് ഡോക്ടർ ജയരാജന്റേത് കൂടിയാണെന്ന് മനസ്സിലാക്കണം, പ്ലീസ്.
1: നോ, ഇല്ല, ഞാൻ ഇതൊന്നും അനുവദിക്കില്ല. ഇല്ല, അനുവദിക്കാൻ പാടില്ലെന്ന് എന്റെ മനസ്സാക്ഷി പറയുന്നു. ഞാൻ അത് ചെയ്യില്ല. ഒരു പേഷ്യന്റിനെ മനഃപൂർവ്വം കൊല്ലാൻ എനിക്ക് കഴിയില്ല, ജയരാജന് കഴിയില്ല.
0: ഡോക്ടർ ജയരാജന് അത് കഴിയും, കഴിഞ്ഞു. ഒരു പാവ സ്ത്രീയെ നിങ്ങൾ മരുന്ന് മാറി കുത്തിവെച്ച് കൊന്നു. കൊന്നിട്ടില്ലേ നിങ്ങൾ?
1: നോ, നോ, ഇല്ല, ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിങ്ങൾ കള്ളം പറയുന്നു, എന്നെ അപമാനിക്കുന്നു. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാനൊരു വ്യാജ ഡോക്ടറല്ല. നിങ്ങളെല്ലാരും അത് വിശ്വസിക്കണം. ഞാനൊരു കൊലയാളിയല്ല. കഷ്ടപ്പെട്ട ഞാൻ പഠിച്ചത്. അയ്യോ ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ലേ? നീ ഇതൊന്നും കാണുന്നില്ലേ? ഞാൻ ആരെയും കൊന്നിട്ടില്ല.
2: അയ്യോ, അയ്യോ, എന്റെ ഡോക്ടറെ! എന്തായത്? ഡോക്ടറിന്റെ മുഖം കണ്ടിട്ട് ഈ സുധാകരന്റെ ഭയം തോന്നു. മാഡം,
3: ഏ, കണ്ടില്ലേ, ഡോക്ടർ സ്വയം മുടികൾ പറിക്കുന്നു.
2: അയ്യോ, ആ മുഖം കണ്ടിട്ട് പ്രേതാത്മാവ് കൂടിയതുപോലെ.
0: കണ്ടു, എല്ലാം കാണുന്നുണ്ട് ഈ ധന്യാമേരി. സുധാകര, എന്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ. നിങ്ങൾ കൂടുതൽ ചോദ്യം പറിച്ചല്ലോ ഒന്നും വേണ്ട. പറഞ്ഞത് കേട്ടില്ലേ? അത് കണ്ടില്ലേ, ഡോക്ടർ മറ്റൊരു മനുഷ്യനായിരിക്കുന്നത്? ആ കൊല്ലപ്പെട്ട യുവതിയുടെ പ്രേതാത്മാവ് കയറിയതുപോലെ.
1: ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാനൊരു കൊലയാളിയല്ല. ഞാനൊരു കൊലയാളിയല്ല.

0: ആരാ? ആരാ അത്? ആരാണെന്ന്?
1: ആരോ സെല്ലിന്റെ വാതിൽ തുറക്കുന്നത് പോലെ. ഇനി ഒരുപക്ഷെ ആ മുത്തു ആയിരിക്കും.
0: മുത്തു, എടാ മുത്തു, എടാ നിന്നെ തന്നെയാണ് ഈ സുധാരം വിളിക്കുന്നത്. നിനക്ക് ചെവി കേട്ടൂടെ?
1: അവിടെ ചെന്നൊന്ന് നോക്കാം. ഇനി ഒരുപക്ഷെ ആ പൊട്ട മുത്തു കുപ്പി മേടിച്ചടിച്ചോണ്ട് വാതിൽ തുറന്നതാവും. എവിടെ എന്റെ ടോർച്ച്? ഓ, കിട്ടി. ഇനി ഈ ടോർച്ച് തെളിച്ചു നോക്കാം. പൂനിലാവ് പോലെ ലൈറ്റ് തെളിഞ്ഞ് കിടപ്പുണ്ടെങ്കിലും ഒരു ധൈര്യത്തിന് ഇതിരിക്കട്ടെ ഈ ടോർച്ച്.
0: മുത്തു, മുത്തു,
1: ഏ, അതാരാ ഈ ഗേറ്റ് കടന്ന് വേഗം ഇരുളിലേക്ക് മറഞ്ഞത്? ഛേ, ആളെ വ്യക്തമായിട്ട് കാണാനും കഴിഞ്ഞില്ലല്ലോ. ഇനി ആ കള്ള മുത്തു ആയിരിക്കുമോ? എന്തായാലും പോയെന്ന് നോക്കാം. അല്ല, ദാണ്ട, മുത്തു മൂടിപ്പതച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. അയ്യോ, പിന്നെ അതാരായിരിക്കും? ഇനി ഒരുപക്ഷെ ആ അലക്സാണ്ടർ അച്ചായനായിരിക്കുമോ?
0: അലക്സാണ്ടർ അച്ചായം വന്നിരിക്കുന്നു. സാക്ഷാൽ അലക്സാണ്ടർ ചക്രവർത്തി എന്ന ആ കള്ള പൊങ്ങച്ചക്കാരൻ്റെ വിചാരം.
1: ഓ, ഏതായാലും മാഡത്തിനോട് ചെന്ന് ഈ വിവരം പറഞ്ഞേക്കാം. അതാ ഈ സുധാകരന് നല്ലത്.
0: മാഡം, മാഡം,
2: എന്താ സുധാകരെ കടന്ന് വിളിച്ചു പോകുന്നത്? തനിക്ക് ഉറക്കമില്ലേ?
1: അല്ല മാഡം, ഈ ഞാനിന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്.
2: ശബ്ദോ?
1: ദേ, ആ സെല്ലിന്റെ ഓടാമ്പൽ ഊരുന്നത് പോലെയുള്ള ശബ്ദവും ആരോ ഒരാള് നമ്മുടെ ഗേറ്റ് കടന്ന് ഇരുട്ടിലേക്ക് പോയതുപോലെ. എനിക്ക് തോന്നിയതല്ല മാഡം, സത്യം. ദേ, ഈ സുധാകരൻ ഒരു തുള്ളി കഴിച്ചിട്ടില്ല.
2: ആര് പുറത്തേക്ക് പോയെന്നാ താനീ പറയുന്നത്?
1: അയ്യോ, അതെനിക്ക് അറിയില്ല മാഡം.
2: അത് മുത്തു ആയിരിക്കും.
1: മുത്തു ഒന്നും അല്ല മാഡം. അതെ, അയാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതേ, ഇതൊരു നിഴൽ രൂപം. ഇനിയൊരു പക്ഷേ നമ്മുടെ ഡോക്ടർ കൊന്ന യുവതിയുടെ പ്രേതമായിരിക്കുമോ? ഞാൻ പോട്ടെ മാഡം.
2: നിഴൽ രൂപ ഇവിടെ വന്നോ? അതാരായിരിക്കും? കണ്ടുപിടിക്കണം. ഈ തന്യാമേരി കണ്ടുപിടിച്ചിരിക്കും. ആദ്യ കാര്യം അച്ചായനെ അറിയിക്കാം. ഹലോ അച്ചായ, ഇത് തന്യാമേരിയാ. ഇപ്പൊ ഇവിടെ ആ നിഴൽ രൂപം വന്നു. ആ അതെ അച്ചായ, സൂക്ഷിക്കണം, ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതാരായിരിക്കും അച്ചായ? ഓരോന്നാലോചിക്കുമ്പോ ഭയം തോന്നുവാ. അച്ചായൻ ഇങ്ങോട്ടൊന്ന് വരണം. ഏ, ടൂറിലാണെന്നോ? രണ്ടു ദിവസം കഴിഞ്ഞേ വരുമെന്നോ? ശരി അച്ചായ, വന്നാലുടനെ എന്നെ വിളിക്കണം, കേട്ടല്ലോ. എന്നാ ഞാൻ വയ്ക്കട്ടെ, ഗുഡ് നൈറ്റ്. ഉടനെ മറ്റൊരു സെക്യൂരിറ്റിയെ കൂടി വയ്ക്കണം, CCTV ക്യാമറയും വയ്ക്കണം, അല്ലാതെ രക്ഷയില്ല. ഇനി ഓരോ ചുവടും സൂക്ഷിച്ചേ വയ്ക്കാവൂ. അതെനിക്ക് നല്ലവണ്ണം അറിയുകയും ചെയ്യാം. എത്രയെത്ര വർഷങ്ങളായി ഈ ധന്യ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്ത്രപരമായ നീക്കങ്ങൾ. ഒരു മുഴം മുമ്പേ എറിഞ്ഞെറിഞ്ഞ് ഇവിടം വരെ ഒരു കുഴപ്പവും കൂടാതെ എത്തി നിൽക്കുക. ഇല്ല, ഏത് നിഴൽ രൂപം വന്നാലും എനിക്കൊരു ചുക്കുമില്ല. സാക്ഷാൽ ദൈവം തമ്പുരാൻ മുന്നിൽ വന്ന് ഈ ധന്യയെ തോൽപ്പിക്കാൻ തുടങ്ങിയാലും ഈ ധന്യ മേരി തകർക്കും, എല്ലാം തകർക്കും.

അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 10-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, ധന്യ മേരി, ശ്രീലേഖ കുമാരി വി എസ്, സാന്ദ്ര വി എസ്, കലാദേവി സുധാകരൻ, തമലം ശ്രീകുമാർ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ 11-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5-ാം തീയതി പൂയം നാളിൽ ദീപാരാധന, 6-ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് 4 കെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
1: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
3: അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ബി.വി. ബിനയ സംസാരിക്കുന്നു.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 3:30 കേൾക്കാം. ആകാശവാണി.
1: കൂട്ടുകാരി.
2: സ്ത്രീകളുടെ സ്വത്ത് അവകാശങ്ങൾ.

0: റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് പ്രീത പി മേനോനുമായുള്ള അഭിമുഖം ഇപ്പോൾ കേൾക്കാം. അഡ്വക്കേറ്റ് പ്രീത പി മേനോനുമായി സംസാരിക്കുന്നത് ഐശ്വര്യ.
1: സ്ത്രീകളുടെ സ്വത്തവകാശത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കൂട്ടുകാരിയിൽ ചർച്ച ചെയ്യുന്നത്. ഈ സ്വത്തവകാശങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, എന്തൊക്കെയാണ് അറിയേണ്ടത് എന്ന് നമുക്ക് ഈ പരിപാടിയിലൂടെ മനസ്സിലാക്കാം. ഇന്ത്യയിൽ സ്ത്രീകളുടെ സ്വത്തവകാശങ്ങളെ നിയന്ത്രിക്കുന്നത് ചില നിയമങ്ങളാണല്ലോ, ആ നിയമങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
2: നമ്മുടെ രാജ്യത്തെ ഏത് നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോഴായാലും ശരി, അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്.
1: അപ്പൊ
2: സ്ത്രീകളുടെ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുമ്പോഴും നമുക്ക് ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ ഭരണഘടനയിലെ ഏതൊക്കെ വ്യവസ്ഥകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3 ആർട്ടിക്കിൾസ്, അനുച്ഛേദങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അതിൽ 1 ആർട്ടിക്കിൾ 14 നിയമത്തിന് മുൻപാകെ എല്ലാവർക്കുമുള്ള സമത്വം ഉറപ്പാക്കുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 15 ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം, അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായത് ആർട്ടിക്കിൾ 21, അതിലെ ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാ പൗരന്മാർക്കും ഉറപ്പു നൽകുന്നുണ്ട് ഭരണഘടന. അതിൽ തന്നെ ഈ ആർട്ടിക്കിൾ 21 നമ്മുടെ സുപ്രീംകോടതി ഒരുപാട് വിധിന്യായങ്ങളിലൂടെ അതിന്റെ വിശാലമായ അർത്ഥങ്ങൾ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അതായത് റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതിന്. പിന്നീട് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഭരണഘടനയിൽ പറയുമ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് പ്രോപ്പർട്ടി എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത്, മുൻപ് അത് ഈ മൗലികാവകാശങ്ങളിൽ 19(1)(f) ആയിട്ട് ചേർത്തിരുന്നു. അത് പിന്നീട് ഈ ഭരണഘടന 44 പ്രാവശ്യം ഭേദഗതി ചെയ്തപ്പോ 300A ആയി മാറ്റി. അപ്പോ ഇത് ഇപ്പൊ മൗലികാവകാശമല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് ആണ് എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭരണഘടനയിൽ ഓർമ്മിക്കേണ്ട വിഷയം. പിന്നെ നമ്മുടെ രാജ്യത്തുള്ള ബാക്കി സ്പെഷ്യൽ ലെജിസ്ലേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, 1956 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം, ഹിന്ദു സക്സഷൻ ആക്ട്, ഈ നിയമമാണ് പിന്നീട് 2005 ഭേദഗതി ചെയ്തത്. അപ്പൊ ഈ നിയമം ആർക്കൊക്കെ ബാധകമാണ് എന്ന് ചോദിച്ചാൽ ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് മതങ്ങൾക്ക്, ഇത്രയും മതങ്ങൾക്ക് ബാധകമായ നിയമമാണ് 1956 ഹിന്ദു സക്സഷൻ ആക്ട്. ഇനി രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1925 ഇന്ത്യൻ സക്സഷൻ ആക്ട്, ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം. ഇത് ക്രിസ്ത്യൻ, പാഴ്സി, ജൂത മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ബാധകമായ നിയമമാണെന്ന് പറയാം. ക്രിസ്തു മതത്തിലെ സ്ത്രീകൾക്ക് ബാധകമായ വേറൊരു നിയമം പറയുകയാണെങ്കിൽ 2001 ഭേദഗതി ചെയ്ത ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് പറയേണ്ടി വരും. അത് ഒറിജിനലി 1869 നിയമമാണ്, അത് 2001 ഭേദഗതി ചെയ്യേണ്ടായി. ഈ നിയമത്തിൽ എന്തുകൊണ്ടാണ് നമ്മളത് സൂചിപ്പിക്കാൻ കാരണം, അത് ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന ക്രിസ്ത്യൻ സ്ത്രീകൾക്കുള്ള പെർമനന്റ് ആലിമണി ആൻഡ് മെയിൻ്റനൻസ്, സ്ഥിരമായ ജീവനാംശം ഭർത്താവിൽ നിന്ന് കിട്ടാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന നിയമമാണ്. അപ്പൊ അതും കൂടി ഈ വിഷയത്തിൽ വരും. അപ്പൊ 2019 ഈ നിയമത്തിൽ വളരെ ചെറിയൊരു ഭേദഗതി വരുത്തുകയുണ്ടായിട്ടുണ്ട്. ഇനി അടുത്തത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ പറയാം. 1937 മുസ്ലിം പേഴ്സണൽ ലോ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞ നിയമം, അതാണ് ഒന്നാമത്തത്. ഇപ്പോഴും അത് വാലിഡ് ആണ്. പിന്നെ രണ്ടാമത്തത് 1939 ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആക്ട്. പിന്നെ മൂന്നാമത് പറയുകയാണെങ്കിൽ 1986 ഷാബാനു കേസ് എന്ന് പറഞ്ഞ ഒരു വളരെ ലാൻഡ്മാർക്ക് ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് സുപ്രീം കോടതിയുടെ. അത് 1985. അത് കഴിഞ്ഞിട്ട് പുതിയൊരു നിയമം ഉണ്ടാക്കുന്നതിലേക്ക് ഗവൺമെന്റിനെ ആ വിധിന്യായം നയിച്ചു എന്ന് പറയേണ്ടി വരും. അതാണ് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട്. അതുപോലെ 2017 ഷയാര ബാനു കേസ് എന്ന് പറയും, ആ ഒരു വിധിന്യായത്തിൽ സുപ്രീംകോടതി തന്നെ പറഞ്ഞു കൂടുതൽ ശക്തമായ നിയമം ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ട് 2019 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് ആക്ട്. ഇതൊക്കെ സ്പെഷ്യൽ ലെജിസ്ലേഷൻ ആ ഉള്ള കാറ്റഗറിയിൽ നമ്മൾ പറയേണ്ടി വരും. ഇനി ഇതൊന്നും കൂടാതെ ഇന്ത്യയിൽ നിലവിലുള്ള സ്വത്ത് അവകാശങ്ങളെയും സ്വത്തിനെയും സംബന്ധിച്ചുള്ള നിയമങ്ങൾ എന്ന് പറയുമ്പോൾ 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഉണ്ട്, പിന്നെ 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലുള്ള സ്വത്തുമായി സംബന്ധിച്ച നിയമങ്ങൾ.
1: ഇപ്പോ ഒരുപാട് നിയമങ്ങൾ പറഞ്ഞു, അതിന് കാലം പോകെ പോകെ ചില ഭേദഗതികൾ വരുന്നുണ്ടായിരുന്നു. ഇതില് നമ്മളിപ്പോ വിവിധ വ്യക്തിഗത നിയമങ്ങൾ പറഞ്ഞു, ഇതിന്റെ കീഴിൽ ഈ സ്ത്രീകളുടെ സ്വത്തവകാശത്തിന് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വ്യത്യാസങ്ങൾ വരുന്നത്?
2: ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം നമ്മൾ ഹിന്ദു ബുദ്ധ ജൈന സിഖ് മതങ്ങൾക്കാണ് ബാധകമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. 2005 ആ അമെൻമെന്റ് ഭേദഗതി എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായ ഒരു മാറ്റം നമ്മുടെ രാജ്യത്ത് വരുത്തിയ ഒരു നിയമം തന്നെയാണത്.

0: അച്ഛൻ്റെ സ്വത്തിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യ അവകാശം കിട്ടുന്നുണ്ട് ഈ നിയമപ്രകാരം. പിന്നെ വിധവയ്ക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ പൂർണ്ണമായ ഉടമസ്ഥാവകാശം, ഇവയൊക്കെ ഈ നിയമം ഉറപ്പു നൽകുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീക്ക് അവളുടെ സ്വത്തില് പൂർണ്ണമായും വിൽപ്പത്ര സ്വാതന്ത്ര്യം, വിൽപ്പത്രം എഴുതി വെച്ചിട്ട് അവളുടെ സ്വത്ത് കൈമാറ്റം ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ഈ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം. ഇനി രണ്ടാമത് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം, ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ്, 1925 1925. അത് ക്രിസ്ത്യൻ, പാസി, ജൂത വിഭാഗങ്ങൾക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതിൽ ഉറപ്പുവരുത്തുന്ന കാര്യം ലിംഗസമത്വം, ജെൻഡർ ഇക്വാലിറ്റി, തുല്യമായ പാരമ്പര്യാവകാശം, വിൽപത്ര സ്വാതന്ത്ര്യം, ഇത്രയും ഈക്വലാണ്. 2001 അമെൻഡ് ചെയ്യപ്പെട്ട ഈ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് 1869, അതിൽ സ്ഥിരമായ ജീവനാംശം ഡിവോഴ്സ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് ഭർത്താവിൽ നിന്നും ലഭിക്കാനുള്ള അവകാശമുണ്ട്. വിൽപ്പത്ര സ്വാതന്ത്ര്യം ഈക്വൽ ആണ്. പിന്നെ കുട്ടികളുള്ള വിധവയ്ക്കാണെങ്കിൽ 1/3 ഷെയർ പ്രോപ്പർട്ടി മാത്രമേ കിട്ടുള്ളൂ, ബാക്കി 1/2 ഭാഗം കുട്ടികൾക്ക് വീതിച്ച് നൽകപ്പെടുകയാണ് ചെയ്യുക. നേരെ മറിച്ച് കുട്ടികളില്ലാത്ത വിധവയാണെങ്കിൽ പകുതി ഷെയർ കിട്ടും, ബാക്കി പകുതി ഭർത്താവിന്റെ ബന്ധുക്കൾക്കാണ് കിട്ടുന്നത്. പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഭാര്യയും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മുഴുവൻ സ്വത്തും കുട്ടികൾക്ക് കിട്ടും. ഇതാണ് ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 നിയമത്തിന്റെ പ്രത്യേകത. ഇനി അടുത്തത് നമ്മൾ മുസ്ലിം നിയമം എടുത്താൽ പുരുഷന് കിട്ടുന്നതിന്റെ നേരെ പകുതി ഷെയർ മാത്രമാണ് സ്ത്രീക്ക് കിട്ടുന്നത്. പിന്നെ ഈ വിവാഹ സമയത്ത് മുസ്ലിം സ്ത്രീകൾക്ക് മെഹർ, അപ്പൊ ആ മെഹറിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് ഈ നിയമം പറയുന്നത്. പിന്നെ ഇസ്ലാമിക് ഇൻഹെറിറ്റൻസിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ പെൺമക്കളുടെ കാര്യം ആദ്യം എടുക്കാം. പെൺമക്കൾ മാത്രമാണുള്ളതെങ്കിൽ എല്ലാവർക്കും കൂടി 1/2 ഭാഗം സ്വത്താണ് കിട്ടുക. പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ, ആണും പെണ്ണും ഉണ്ടെങ്കിൽ പെൺകുട്ടിക്ക് ആണിന് കിട്ടുന്നതിന്റെ നേരെ പകുതി മാത്രമേ കിട്ടുള്ളൂ. ഒരു മകൾ മാത്രമാണെങ്കിൽ പകുതി സ്വത്ത് അച്ഛൻ്റെ കിട്ടും. പെൺമക്കളുടെ കാര്യം അതാണ്. ഇനി ഭാര്യയുടെ കാര്യം എടുത്താലോ, കുട്ടികളുണ്ടെങ്കിൽ 1/8 ഷെയർ ആണ് കിട്ടുക ഭർത്താവിന്റെ. 1/8 ഷെയർ കുട്ടികൾ ഉണ്ടെങ്കിൽ കിട്ടും, കുട്ടികളില്ലെങ്കിൽ 1/4 ഷെയർ കിട്ടുന്നു. ഇനി അമ്മമാരുടെ കാര്യം എടുത്താൽ, മരിച്ചയാൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അമ്മയ്ക്ക് കിട്ടുന്നത് 1/6 ഷെയർ ആണ് മകന്റെ. ആ മരിച്ചയാൾക്ക് കുട്ടികളില്ലെങ്കിൽ അമ്മയ്ക്ക് കിട്ടുന്നത് 1/3 ഷെയർ ആണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ മുസ്ലിം പെൺകുട്ടി സ്വന്തമായി സമ്പാദിച്ച സ്വത്താണെങ്കിൽ യാതൊരു നിബന്ധനകളും ഇല്ലാതെ അവൾക്കത് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
1: അതെല്ലാ മതത്തിലും അങ്ങനെ തന്നെ.
0: അതെ അതെ അതെ. വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുകയാണെങ്കിൽ നിലവിലുള്ള നിയമം ഡെസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആക്ട് 1939 നിയമമാണ് ബാധകമായിട്ടുള്ളത്. അതിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഒന്നാമത്തത് ഖുല. ഖുല എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ആവശ്യപ്രകാരമാണ് ഡിവോഴ്സ് എങ്കിൽ ഭർത്താവ് നൽകിയ മഹർ ണ്ടല്ലോ അത് പൂർണ്ണമായും തിരിച്ചു നൽകണം ഭർത്താവിന്. രണ്ടാമത്തേത് മുബറാത്ത് എന്ന് പറയും, അത് പരസ്പര സമ്മതപ്രകാരം, അതായത് മ്യൂച്വൽ കൺസെന്റ് വഴി ഡിവോഴ്സ് ആവുകയാണെങ്കിൽ അതിൽ ചർച്ച ചെയ്ത് കൺസിലിയേഷൻ ഉണ്ടാവുമല്ലോ, ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പ്രകാരം മെഹർ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. മൂന്നാമത്തേത് തലാഖ് എന്ന് പറയും. തലാഖ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ആവശ്യപ്രകാരമുള്ള ഡിവോഴ്സ് ആണെങ്കിൽ ഈ മെഹർ സ്ത്രീക്ക് തന്നെ അവകാശപ്പെട്ടതാ, തിരിച്ചു കൊടുക്കേണ്ടതില്ല.
1: ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം 1956 2005 ഭേദഗതി വന്നു എന്ന് പറഞ്ഞു. ഇത് സ്ത്രീകളുടെ പാരമ്പര്യ അവകാശങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
0: 1956 മുൻപ് കേരളത്തിലെ പല ഭാഗങ്ങളിലും ഹിന്ദുക്കളുടെ ഇടയിൽ നിലനിന്നിരുന്നത് മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. മാതൃവംശ സമ്പ്രദായം എന്ന് പറയും, മെട്രിലീനിയൽ, അതായത് അമ്മ വഴി ആണ് മക്കൾക്ക് സ്വത്ത് പോകുന്നത്,
1: താവഴിയായിട്ട്.
0: ചില ആളുകളുടെ ഇടയിൽ മാത്രമായിരുന്നു അത് എന്നുള്ളതും ഓർക്കണം. അതുപോലെ ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും ഒക്കെ തന്നെ ഈ കൂട്ടുകുടുംബ സമ്പ്രദായവും കോപ്പാസിനറി സിസ്റ്റം എന്ന് പറയും, കോപ്പാസിനറി വ്യവസ്ഥ, ഇതൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിലൊക്കെ സ്ത്രീകൾക്കുണ്ടായിരുന്ന പരിമിതമായ സ്വത്തവകാശം എന്ന സ്ഥിതി മാറിയത് 1956 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം നിലവിൽ വന്നതോടെയാണ്. ഇന്ത്യയുടെ മറ്റു പല സ്റ്റേറ്റുകളിലും പിതൃവംശ സമ്പ്രദായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് പിന്നീട് ബ്രിട്ടീഷ് ഭരണം വന്നപ്പോൾ നിയമങ്ങൾ ഏകീകരിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ മാട്രിലീനിയൽ സിസ്റ്റം, മാതൃവംശ സമ്പ്രദായം കേരളത്തിൽ നിർത്തലാക്കി പോയതും ഈ സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെ പരിമിതപ്പെട്ടു പോയതും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം വന്നുപെട്ടതും ഒക്കെ. 1956 പിന്തുടർച്ചാവകാശ നിയമത്തിലെ 2005 അമെൻഡ് ചെയ്ത് അതിലെ സെക്ഷൻസ് 6 ഉം 14 ഉം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, പെൺകുട്ടികൾക്ക് ജനനത്തോടെ ബൈ ബർത്ത് തന്നെ ആൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു കോപ്പാസനറായി എല്ലാ അവകാശങ്ങളും ലഭിച്ചു സ്വത്തില്. അതായത് അബ്സല്യൂട്ടായിട്ടുള്ള ഒരു അവകാശം എന്ന് പറയുമ്പം സ്വത്തിൽ ഉണ്ടായിരിക്കുന്ന അവകാശങ്ങളും ബാധ്യതകളും ഒക്കെ ഇവളിൽ വന്നു ചേർന്നു. പിന്നെ ഈ നിയമത്തിലൂടെ വന്ന പ്രധാന മാറ്റങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യ അവകാശം വന്നു, വിവാഹം ഈ സ്ത്രീകളുടെ ഈ അവകാശത്തെ ബാധിക്കുന്നില്ല എന്ന് വന്നു, പിന്നെ അമ്മയ്ക്കും മക്കൾക്കും മക്കളുടെ സ്വത്തിൽ അമ്മയ്ക്കും തുല്യ അവകാശം

0: വന്നു. വിധവയ്ക്ക് ഭർത്താവിന്റെ സ്വത്തിൽ പൂർണ്ണാവകാശം എന്നിവയൊക്കെയാണ് ഇത് ഉണ്ടാക്കിയ മാറ്റങ്ങൾ. ഈ നിയമത്തിലെ സെക്ഷൻ 8-8 ആരൊക്കെയാണ് അനന്തരാവകാശികൾ എന്ന് പറയുന്നത്. അത് ക്ലാസ് 1 ലീഗലേഴ്സ്, ക്ലാസ് 2 ലീഗലേഴ്സ് എന്നും പറഞ്ഞ് ചട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നിയമത്തിലൂടെ ഈ ക്ലാസ് 1 ലീഗലെയർ അതായത് അനന്തരാവകാശികളായിട്ട് ആൺമക്കളോടൊപ്പം തന്നെ മരിച്ചയാളുടെ വിധവ, മകൾ, മുൻപ് മരണപ്പെട്ട മകന്റെയോ മകളുടെയോ പെൺമക്കൾ, വിധവകൾ എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തി. പിന്നെ ഈ ക്ലാസ് 1 ലീഗലേഴ്സ് അവകാശികൾ ഇല്ലാത്ത പക്ഷം ക്ലാസ് 2 ലീഗലേഴ്സ് ആൾക്കാണ് ഈ സ്വത്ത് പോകുന്നത്. അതിൽ സഹോദരിമാര് വന്നു. അതുപോലെ ഈ നിയമത്തിൽ തന്നെയാണ് ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന സ്ത്രീക്ക് ഭർത്താവിൽ നിന്നും മെയിന്റനൻസ് ആലിമണി അതായത് ജീവനാംശം സ്ഥിരമായി ലഭിക്കാനുള്ള അവകാശവും ഈ നിയമം ഉറപ്പു നൽകുന്നുണ്ട്.
1: ഇന്ത്യൻ സ്വത്തവകാശ നിയമം നോക്കുകയാണെങ്കിൽ അതിലൊരു സ്ത്രീ വിവേചനം ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട അതിനെതിരെ പോരാടിയ ഒരു സ്ത്രീയാണ് മേരി റോയ്. തുല്യാവകാശത്തിനായിട്ട് അവർ നടത്തിയ ഒരു നിയമ പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. തുടർന്ന് നിയമങ്ങളിൽ മാറ്റം വരുന്നു. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയും മറ്റു കോടതികളുടെയും ഒക്കെ വിധികൾ ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉറപ്പാക്കുന്നതിനായിട്ട്. സുപ്രീം കോടതിയുടെ ഇതിലെ ഒരു പങ്കിനെ കുറിച്ചൊന്ന്.
0: സുപ്രീം കോടതിയുടെ പല വിധിന്യായങ്ങളും ഈ പുതിയ നിയമങ്ങളിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ പുതിയ നിയമം കൊണ്ടുവരുന്നതിനും അതുവഴിയുള്ള പ്രധാനപ്പെട്ട സാമൂഹ്യ മാറ്റങ്ങൾക്കും ഒക്കെ സുപ്രീം കോടതി വിധി തന്നെയാണ് വഴികാട്ടികളായി മാറിയിട്ടുള്ളത്. എല്ലാ നിയമങ്ങളും പറഞ്ഞു പോവുകയാണെങ്കിൽ ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് 2020 ഒരു വിധിന്യായമുണ്ട്, വിനീത ശർമ്മ വേഴ്സസ് രാകേഷ് ശർമ്മ. ആ കേസിലാണ് 2005 ഭേദഗതി നിയമത്തിന് റിട്രോ ആക്റ്റീവ് ഇഫക്റ്റ് കൊണ്ടുവന്നത്. അതായത് 1956 ശേഷം ജനിച്ച എല്ലാ പെൺകുട്ടികൾക്കും തുല്യമായ അവകാശം, അതും ജന്മാവകാശം ബൈ ബർത്ത് തന്നെ ഉണ്ടെന്നും, അതായത് അവരുടെ അച്ഛൻ 2005 സമയത്ത് ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും, 2005 ഭേദഗതി വരുന്നത്, അപ്പൊ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും 1956 ശേഷം ജനിച്ച എല്ലാ പെൺകുട്ടികൾക്കും തുല്യമായ അവകാശമുണ്ട്. അതാണ് റിട്രോ ആക്റ്റീവ് ഇഫക്റ്റ് കൊണ്ടുവന്നു. പിന്നെ ഇനി ക്രിസ്ത്യൻ സ്ത്രീകളെ സംബന്ധിച്ച്, അതായത് നമ്മൾ പറഞ്ഞ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 എടുത്താൽ അതുമായി ബന്ധപ്പെട്ടുള്ള മേരി റോയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1986 ആ കേസ്. ശ്രീമതി മേരി റോയ് എഴുത്തുകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമൊക്കെയായ അരുന്ധതി റോയുടെ അമ്മയാണ്. അപ്പോൾ അന്ന് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ഒരു നിയമമാണ് ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട്, 1916 പാസ്സാക്കിയ നിയമമാണ്. അതിലുള്ള വിവേചനപരമായ നിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മേരി റോയ് ഈ കേസ് സമർപ്പിച്ചത്. അങ്ങനെ 1916 നിയമം പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് വെറും 1/4 ഷെയറേ ഉണ്ടായിരുന്നുള്ളൂ. സുറിയാനി ക്രിസ്ത്യന്റെ കാര്യം പറഞ്ഞാണ് മേരി റോയ് കോടതിയെ സമീപിക്കുന്നത്. 1/4 ഷെയർന്ന് മാത്രമല്ല, ഒരു മാക്സിമം ലിമിറ്റും ഉണ്ടായിരുന്നു, 5,000 രൂപ അത്രേ കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ വിധിന്യായത്തിലൂടെ സുപ്രീം കോടതി 1916 ആ പഴയ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തുകയും 1925 ഇന്ത്യൻ സക്സഷൻ ആക്ട് തന്നെയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സ്ത്രീകൾക്കും ബാധകമാവുക എന്ന് വിധിക്കുകയും ചെയ്തു. ഈ വിധി പ്രസ്താവം സത്യം പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിലും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കാരണമായ ഒന്നാണ്. മുസ്ലിം മത സംബന്ധിച്ചുള്ള വിധിന്യായങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ഷാബാനു കേസ് എന്നറിയപ്പെടുന്ന 1985 മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാബാനു ബീഗം. ഈ വിധിയിലൂടെ എന്താണ് കോടതി പറഞ്ഞത് എന്ന് വെച്ചാൽ, ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന മുസ്ലിം സ്ത്രീക്ക് ഇദ്ദത്ത് സമയം, ഇദ്ദത്ത് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റിംഗ് പീരീഡ്, അത് കഴിഞ്ഞും ജീവനാംശം ലഭിക്കാൻ അവകാശമുണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു. ഇതിനുശേഷം ഏറ്റവും പ്രധാനമായി യൂണിഫോം സിവിൽ കോഡ്, അതിനെ ചൊല്ലിയുള്ള വിവാദപരമായ തർക്കങ്ങളും അതിന്റെ ചർച്ചകളും ഒക്കെ ഉടലെടുത്തത് ഈ ഷാബാനു കേസിന് ശേഷമാണ്.
1: ഈ യൂണിഫോം സിവിൽ കോഡ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്,
0: ആർട്ടിക്കിൾ 44 അതിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ ഇത് മുസ്ലിം സ്ത്രീകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് വേറൊരു വിധിന്യായം സൂചിപ്പിക്കാനുള്ളത് ഡാനിയൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. 2001 ഈ വിധിന്യായത്തോടെ ചെയ്തത്, 1986 മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട്, അത് പുനർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞു മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ന്യായമായ നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഡയറക്ഷൻ വരെ കൊടുക്കുകയുണ്ടായി. മൂന്നാമത്തെ സൂചിപ്പിക്കാനുള്ളൊരു വിധിന്യായം എന്ന് പറഞ്ഞാൽ 2017 ഷയറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസാണ്. അതിലെ വിധിന്യായത്തിലൂടെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ട്രിപ്പിൾ തലാഖ്, 3 തലാഖ് ചൊല്ലി ഡിവോഴ്സ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് നിലവിലുണ്ടായിരുന്നു. ഈ ഒരു പ്രാക്ടീസ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റിയുള്ള പുതിയ ഒരു നിയമത്തിന്റെ ആവശ്യകത കോടതി വീണ്ടും എടുത്തു പറഞ്ഞു. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് 2019 മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് ആക്ട് എന്ന നിയമം വന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വിധിന്യായങ്ങൾ.
1: 4 ദേശീയ കുടുംബാരോഗ്യ സർവേയിലാണ് ആദ്യമായിട്ട് സ്ത്രീകളുടെ സ്വത്ത്

0: കണക്ക് എടുക്കുന്നത്. അത് പിന്നീട് ദേശീയ കുടുംബാരോഗ്യ സർവേ 5 അതിന്റെ ഒരു തുടർച്ച ഉണ്ടാവുകയുണ്ടായി. അതില് പറയുന്നത് എന്ന് വെച്ചാൽ 13% സ്ത്രീകൾക്കാണ് ഈ രാജ്യത്ത് ഇന്ത്യയിൽ അവരുടെ പേരിൽ വീടുള്ളത്. 29% സ്ത്രീകൾ ജോയിന്റ്ലി അവർക്ക് ഈ അവകാശം ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ സ്ഥലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ 8.3% സ്ത്രീകൾക്കാണ് സ്ഥലം അവരുടെ പേരിലായിട്ടുള്ളത്. ഇത് ജോയിന്റ്ലി ആണ് എടുക്കുന്നതെങ്കിൽ 23.4% പറയപ്പെടുന്നത്. ഇനി ഈ സംസ്ഥാനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കർണാടക, പഞ്ചാബ്, തെലങ്കാന, മേഘാലയ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 60% സ്ത്രീകൾക്ക് സ്വന്തമായി വീട് അവരുടെ പേരിൽ ഉള്ളത് എന്ന് പറയുന്നത്. നമ്മൾ പല സൂചികകളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിൽ സ്ത്രീകളുടെ സ്വത്തവകാശം നോക്കുമ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളും നമ്മുടെ മുന്നിലാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ സാമൂഹികമായിട്ടോ എന്തെങ്കിലും അതിന് പ്രത്യേകിച്ച് ഒരു വെല്ലുവിളികളായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടോ?
1: ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും മാറ്റം വരാത്ത പാരമ്പര്യമായി തുടർന്നു വരുന്ന ഒരു യാഥാസ്ഥിതിക മനോഭാവമുണ്ട്. അതായത്, ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൾ വിവാഹം കഴിച്ച് മറ്റൊരു കുടുംബത്തിലേക്ക് പോകേണ്ടതാണെന്നും അവൾക്ക് ഈ വിവാഹ സമയത്ത് എന്തെങ്കിലും സ്വർണം അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ വിവാഹ ചെലവിന് വേണ്ട കാശ് ഇതൊക്കെ കാരണം ഒരുപാട് ചെലവുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അവൾക്കിനി പാരമ്പര്യ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളൊരു മനോഭാവം മിക്ക കുടുംബങ്ങളിലും ഇപ്പോഴും നിലവിലുണ്ട്.
0: നിയമപരമായി അത് ശരിയല്ല.
1: അല്ല, ശരിയല്ല, ഒരിക്കലും ശരിയല്ല. കാരണം നിയമങ്ങൾ നിലവിലുണ്ട്. അതൊക്കെ ഈ നിയമത്തിന്റെ അജ്ഞത കാരണമാണ് ചില ആളുകളിൽ നിയമം അറിയുന്ന ആളുകളും ഇതുപോലെ തന്നെ പ്രവൃത്തി ചെയ്യുന്നതായിട്ടും നമ്മൾ കണ്ടു വരുന്നുണ്ട്. അപ്പൊ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ കുടുംബത്തിനുള്ള സമ്മർദ്ദമുണ്ട്. സ്വത്തവകാശപ്പെട്ടാൽ അവള് വളരെ അത്യാഗ്രഹിയാണെന്ന് പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ഭയം ആ കുട്ടിക്ക് ഉണ്ടാവും. കുടുംബ ബന്ധം വഷളാവുമോ എന്നുള്ള ഭയം. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാല് വിവാഹശേഷം അവിടെ എന്താണെന്ന് അറിയില്ല. ഇനി വിവാഹമോചനം കഴിഞ്ഞ് ഞാൻ തിരിച്ചും ഈ വീട്ടിലേക്കാണ് വരേണ്ടത്, അപ്പൊ ഇവരുമായിട്ടുള്ള ബന്ധം വഷളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള പെൺകുട്ടിയുടെ ഭയം ഉണ്ടാവും. സാമ്പത്തികമായി സ്വയം പര്യാപ്തതയില്ലായ്മ ഒരു വലിയൊരു ഘടകം തന്നെയാണ്. എഡ്യൂക്കേറ്റഡ് ആയി അല്ലെങ്കിൽ നല്ല സ്വന്തമായി ജോലിയൊക്കെ ഉള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ കാര്യമൊക്കെ കൂടുതൽ വഷളാവും. കാരണം നിയമപരമായുള്ള നടപടികളുടെ ചെലവ് എനിക്ക് താങ്ങാൻ പറ്റുമോ, അങ്ങനെയുള്ള പല ഭയങ്ങളും ഈ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം. സ്ത്രീകൾ അവരുടെ നിയമപരമായ അവകാശങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ പുരുഷ കുടുംബാംഗങ്ങളും മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ അവളെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമവും ഉണ്ടാവുന്നുണ്ട്. അതിനുവേണ്ടി ഉണ്ടാവേണ്ടത് ശരിക്കു പറഞ്ഞാൽ സ്ത്രീകളെ ശാക്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് എപ്പോഴും വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ്. അതായത് ഇപ്പം ലീഗൽ അവയർനെസ്, ഇപ്പം നിയമപരമായ അവബോധം വളർത്തിയെടുക്കുക എല്ലാ തലങ്ങളിലും, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം.
0: ഒരു സ്ത്രീയാണ് മുൻപ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്തത്. എന്നാൽ കാലക്രമത്തിൽ നമ്മൾ കേരളത്തിന്റെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലെ ഒക്കെ സാഹചര്യം എടുത്തു നോക്കിയാൽ സ്ത്രീകൾ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് അധികം ഒന്നും കാണാൻ സാധിക്കില്ല. ഇത് എന്റെ ഉത്തരവാദിത്തമല്ല, എനിക്ക് സാധിക്കുന്നതല്ല എന്ന് ഉള്ളിലൊരു തോന്നലും കൂടി ഇതിനൊരു കാരണമാകുന്നില്ലേ? അതല്ലെങ്കിൽ ഈ പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കൾ അല്ലാതെ തന്നെ സ്വന്തമായിട്ട് നമുക്ക് സ്വത്തുക്കൾ ആർജിക്കാമല്ലോ. നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് സ്ത്രീകൾ ആ തരത്തിലേക്ക് ചിന്തിക്കുന്നില്ല?
1: ഐശ്വര്യ പറഞ്ഞത് ഒരു പരിധിവരെ ശരി തന്നെയാണ്. മിക്കവാറും പെൺകുട്ടികളുടെ അവസ്ഥ ഇത് തന്നെ. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹമോചന സമയത്തൊക്കെ അവര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ
0: പലപ്പോഴും ആ ഒരു സമയത്താണ്. അല്ലെങ്കിൽ ഭർത്താവ് ആകസ്മികമായി മരിച്ചു പോകുമ്പോഴൊക്കെ പെട്ടെന്ന് ഇതിനെ കുറിച്ച് എനിക്ക് യാതൊരു അറിവും ഇല്ല, ഞാൻ ഇതൊന്നും കൈകാര്യം ചെയ്തിട്ടില്ല.
1: അതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് എന്ന് പറയുമല്ലോ. എല്ലാ തരം ശാക്തീകരണ മനോഭാവവും എങ്ങനെയാണ് സമൂഹത്തിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്നും ആദ്യം തന്നെ നമ്മള് രക്ഷിതാക്കൾ തന്നെയാണ് അതിൽ കൂടുതലും. പെൺകുട്ടികൾ ഉണ്ടാവുമ്പോ തന്നെ, പണ്ട് അറിയാമല്ലോ പെൺകുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്തോ ഒരു വലിയൊരു ഭാരമായിട്ട് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു.
0: സ്ത്രീകളും സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോ പറയാൻ പറ്റുന്ന ഏതെങ്കിലും കേസ് ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ?
1: ഒരുപാട് കേസുകളുണ്ട്. കുടുംബ കോടതികളിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഇങ്ങനെ സമീപിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ കണ്ടിട്ടുള്ളത്. അതായത് ഒറ്റപ്പെട്ടു പോവുകയാണ്. പെട്ടെന്ന് തന്നെ അവർക്ക് ഡിവോഴ്സ് ചെയ്യുന്നു, കുട്ടികളുണ്ടാവും, കുട്ടികൾ എങ്ങനെ നോക്കും, എവിടെ താമസിക്കും എന്ന് വരെ അറിയാത്ത ഒരവസ്ഥയിലാണ് ആ ഒരു പെൺകുട്ടി ചെന്നുപെടുന്നത് എന്ന് ഓർക്കണം. വിവാഹ സമയത്ത് തന്നെ അവളുടെ ഭാവി ജീവിതം സുരക്ഷിതമാകുന്ന തരത്തില് സ്വത്തുക്കൾ, അത് ഏത് തരത്തിലായാലും ശരി, അവളുടെ സ്വന്തം പേരിൽ സ്വത്തുക്കൾ കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ആദ്യപടിയായിട്ട് ചെയ്യേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്.

0: ജോലിയൊന്നുമില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അത് വലിയൊരു നിർഭാഗ്യകരമായ അവസ്ഥയിൽ പെടുന്നത് ഒരുപാട് കേസുകളുണ്ട്.
1: നിയമപരമായിട്ട് നമുക്ക് കിട്ടേണ്ട സ്വത്ത് നമുക്ക് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്?
0: സ്ത്രീകൾക്ക് അവരുടെ ന്യായമായ സ്വത്തിന്റെ പങ്ക് പലപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ സ്വത്ത് ഭാഗിച്ചു കിട്ടാനായിട്ട് അവൾക്ക് പാർട്ടീഷൻ സൂട്ട് എന്ന് പറയും, സ്വത്ത് ഭാഗിച്ചു കിട്ടാനായിട്ട് കോടതിയെ സമീപിക്കാം. പിന്നെ അവകാശം സ്ഥാപിച്ചു കിട്ടാൻ ഡിക്ലറേഷൻ സൂട്ട് എന്ന് പറയും, അവകാശം സ്ഥാപിച്ചു കിട്ടാനായിട്ട് സിവിൽ കോടതിയെ തന്നെ സമീപിക്കാവുന്നതാണ്. പിന്നെ പൊസഷൻ കിട്ടാൻ, ഇതൊക്കെ ഓരോ കേസ് ടു കേസ് ഡിഫറെന്റ് ആയിരിക്കും. പൊസഷൻ കൈവശം കിട്ടാനായിട്ട് അതിനൊരു സൂട്ട് ഫയൽ ചെയ്യാം. പിന്നെ ഇഞ്ചങ്ഷൻ എന്ന് പറയും, അതിക്രമിച്ച് കയറുന്നതിനും കയറാൻ പാടില്ല എന്നുള്ളതിനും ഒക്കെ കോടതിയെ സമീപിച്ച് വിധി വാങ്ങാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ നിയമങ്ങളുണ്ടല്ലോ, സ്പെഷ്യൽ ആക്ടുകൾ, ആ ആക്ട് പ്രകാരവും കേസ് കൊടുക്കാം. പിന്നെ ഇതൊന്നും കൂടാതെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്, 2005 പാസാക്കിയതാണ് ഗാർഹിക പീഡന നിരോധന നിയമം. അതല്ലാതെ ഒന്ന് ഡൌറി പ്രൊഹിബിഷൻ ആക്ട് 1961 മുതൽ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഇതൊക്കെ മജിസ്ട്രേറ്റ് കോടതികളിൽ കേസ് കൊടുക്കാം, ക്രിമിനലായിട്ട് നേരിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു പരിഹാരം കിട്ടാനുള്ള സാധ്യതകളാണ്. ഇനി ഇതുകൂടാതെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, ബദൽ സംവിധാനം എന്ന് പറയും, അത് നിലവിലുണ്ട്. അതിൽ ഉദാഹരണമായിട്ട് ലോകദാലത്തുണ്ട്, പിന്നെ മീഡിയേഷൻ കൺസീലിയേഷൻ, ഈ സംവിധാനങ്ങളിലൂടെയൊക്കെ പെട്ടെന്നുള്ള നിയമപരിഹാരത്തിന് ശ്രമിക്കാവുന്നതാണ്.
1: സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു വക്കീലിനെ സമീപിക്കുകയായിരിക്കും ചെയ്യുക. ഈ നിയമങ്ങളൊക്കെ അറിഞ്ഞാലും നമ്മൾ ഒരു വക്കീൽ മുഖാന്തരമായിരിക്കുമല്ലോ കേസ് ഫയൽ ചെയ്യുന്നത്. നമുക്ക് സൗജന്യമായിട്ട് ഈ നിയമസഹായം ലഭിക്കാനായിട്ടുള്ള സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടോ?
0: ഉണ്ട്, ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ചും ഒരുപാട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതാണ് ഈ ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന് പറയും. നമ്മുടെ ജില്ലാതലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഉണ്ട്. അതൊരു DLSA എന്ന് പറയും, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി, സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, നാഷണൽ. അതിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് അവർക്ക് ശരിക്കും ഫ്രീ ലീഗൽ എയ്ഡ്, അതായത് സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: അത് ഓരോ ജില്ലാ കോടതിയുടെയും
0: പരിധിയിൽ ഒരു അതോറിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ കെൽസ എന്ന് പറഞ്ഞാൽ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ തന്നെ അംഗീകാരമുള്ള ഗാന്ധിഭവൻ, നീതിഭവൻ ഒക്കെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. കേരളത്തിലെ കാര്യം ഞാൻ പറയുന്നത്, അതിലൂടെയും സ്ത്രീകൾക്ക് സൗജന്യ നിയമസഹായം കിട്ടും. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വെറും 40% ആളുകൾക്ക്, സ്ത്രീകൾക്ക് മാത്രമേ ഈ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ട് എന്നതിനെ പറ്റി അറിവുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് കാണാറുള്ളത്. അപ്പൊ ഈ കാര്യത്തിൽ സഹായത്തിന് വനിതാ ലീഗൽ സെല്ലുകളുണ്ട്, പിന്നെ മൊബൈൽ ലീഗൽ എയ്ഡ് ക്ലിനിക്കുകളുണ്ട്. ഇതിലൂടെയൊക്കെ ആളുകൾക്ക് അവബോധം ഉണ്ടാക്കാനുള്ള വളരെ ഫലപ്രദമായ സംവിധാനങ്ങളാണ്. പിന്നെ പറയാനുള്ളത്, കേരള ഗവൺമെന്റിന്റെ കേരള വനിതാ ശിശു വികസന വകുപ്പ് വികസിപ്പിച്ചെടുത്ത ഒരു വെബ് പോർട്ടലുണ്ട്, കാതോർത്തു എന്നാണ് അതിന്റെ പേര്. അതിലൂടെ സ്ത്രീകൾക്ക് വെർച്വലായിട്ട് നിയമസഹായം കിട്ടും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, വനിതാ കമ്മീഷനുണ്ട്. കേരള സ്റ്റേറ്റിന്റെ വനിതാ കമ്മീഷന്റെ സഹായം വിഷമഘട്ടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് സഹായത്തിനായിട്ടും തണലായിട്ടും ഉണ്ടാവാറുണ്ട്.
1: നമ്മുടെ ഭൂമിയോ സ്വത്തോ ഉടമസ്ഥതയിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായിട്ട് എന്തെങ്കിലും സർക്കാർ സംരംഭങ്ങളുണ്ടോ?
0: അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY ലൈഫ്, അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയിലും വീടുകളുടെ ഉടമസ്ഥാവകാശം സ്ത്രീക്ക് തന്നെയേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നിബന്ധന. ലൈഫ് എന്ന് പറഞ്ഞാൽ LIFE, ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്നാണ് അത് പറയുന്നത്. ഇതിൽ ഭൂമിയില്ലാത്ത ഭവനരഹിതരായ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. അതിൽ 90% ഗുണഭോക്താക്കളും സ്ത്രീകളായിരിക്കണമെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് ഈ പദ്ധതിയിൽ. അപ്പൊ അതൊരു വലിയൊരു ഒരു നേട്ടം തന്നെയാണ് സ്ത്രീകൾക്ക്. പിന്നെ വേറൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, വിമൻ കൺസ്ട്രക്ഷൻ യൂണിറ്റുകളുണ്ട്, അതിലൂടെ ഭവന നിർമ്മാണ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് തൊഴിലവസരം വർദ്ധിക്കുകയാണ് സ്ത്രീക്ക്, അത് കാരണം സാമ്പത്തിക സുരക്ഷിതത്വവും വർദ്ധിക്കുന്നു. പിന്നെ അടുത്തത്, സ്ത്രീകളുടെ പേരിലാണ് സ്വത്ത് മേടിക്കുന്നതെങ്കിൽ അത് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ സാധാരണ ഉള്ളതിനേക്കാളും കുറവാണ്.
1: അപ്പൊ നമുക്ക് നിയമങ്ങളുണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്, സർക്കാർ ക്ഷേമ പദ്ധതികളിൽ ഇതിനായിട്ട് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് എത്താനായിട്ട് നടപടികൾ സ്വീകരിക്കേണ്ടതുള്ളത്?
0: ഈ ഒരു കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്, ഈ കുടുംബ സ്വത്ത് ഭാഗിക്കുന്ന സമയത്തും കൈമാറ്റം ചെയ്യുന്ന സമയത്തൊക്കെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കാം.
1: വെറുതെ വാക്കാൽ പറഞ്ഞു പോകാതെ അത് രേഖയിലാക്കുക.
0: അതെ, ഇതിനൊക്കെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ സ്ത്രീകളിലുള്ള നിയമ അവബോധം തന്നെയാണ് കുടുംബത്തിലുള്ള. പിന്നെ നോക്കുകയാണെങ്കിൽ കുടുംബശ്രീ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ പദ്ധതികൾ, കുടുംബശ്രീ മുതലായവ വഴി സാമുദായികമായിട്ടൊരു സെൻസിറ്റൈസേഷൻ, അതായത് അവബോധം ഉണ്ടാക്കുന്ന പരിപാടികളിലേക്ക് പോവാം, പ്രത്യേകിച്ച് ഗ്രാമതലത്തിൽ. പിന്നെ അതിവേഗ കോടതികൾ കൊണ്ടുവരാം സ്ത്രീകൾക്കായിട്ട്.

0: സ്ത്രീകൾ കോടതിയെ അപ്രോച്ച് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം ഇത്, ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാലമെടുക്കും, ഒരുപാട് ചെലവ് വരും, ഇതൊക്കെയാണ് പല സ്ത്രീകളെയും പിന്നോട്ട് വലിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ വൈവാഹികമായ സ്വത്തവകാശങ്ങൾ സംബന്ധിച്ച് ഇനിയും ഒരു ശക്തമായ നിയമം തന്നെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഓർക്കുന്നത് 2023 മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി, അതിലൂടെ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് ഭാര്യയുടെ തുല്യ അവകാശം കോടതി അംഗീകരിച്ചു. പറഞ്ഞു വന്നത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് നേടിയെടുക്കുന്ന സ്വത്തുക്കൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് പിന്നീട് വിവാഹമോചനം സമയത്ത് ഉള്ളൊരു പ്രശ്നമുണ്ട്. അതായത് ചിലപ്പോൾ ഭാര്യയുടെ പേര് പോലും ഉണ്ടാവില്ല ആ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശത്തിൽ. അവരുടെ ചിലപ്പോൾ അവർ ജോലി ചെയ്ത് നേടിയതോ അവരുടെ സ്വത്തുക്കൾ വിറ്റ കാശ് കൊണ്ട് വാങ്ങിയതോ ആണെങ്കിൽ കൂടി, അങ്ങനെ അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ തുല്യ അവകാശം ഭാര്യയ്ക്കും ലഭിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ വൈവാഹിക സ്വത്തവകാശങ്ങൾ സംബന്ധിച്ചൊരു വളരെ ശക്തമായൊരു നിയമത്തിന്റെ ആവശ്യകതയുണ്ട്.
1: സ്വത്തവകാശം എന്തിനാണ് സ്ത്രീകൾക്ക് എന്ന ചോദ്യത്തിന്, അവർക്ക് സമൂഹത്തിൽ സാമ്പത്തിക ഭദ്രതയും അംഗീകാരവും ലഭിക്കണമെങ്കിൽ ഈ ഒരു ആവശ്യം കൂടി നിലനിൽക്കുന്ന സമൂഹ സാഹചര്യങ്ങളിൽ ആവശ്യമുണ്ട്. അതിനവർക്ക് നിയമത്തെക്കുറിച്ച് ഒരു അവബോധമുണ്ടാകണം, തന്റെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് അറിവുണ്ടാകണം, ചോദിച്ചു വാങ്ങേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്.
0: തീർച്ചയായും.
1: സ്റ്റുഡിയോയിലെത്തി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി.
0: നമസ്കാരം.
2: സ്ത്രീകളുടെ സ്വത്തവകാശങ്ങൾ. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് പ്രീത പി മേനോനുമായുള്ള അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. അഡ്വക്കേറ്റ് പ്രീത പി മേനോനുമായി സംസാരിച്ചത് ഐശ്വര്യ.

0: അടുക്കളയിലെ സൂപ്പർ സ്റ്റാർ ആയ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതിക വിദ്യയുടെ ഹരിതവഴികൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു സീനിയർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ മീര ആസ്മി. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 96 4321, 9496 55 6321, 9496 55 6321. തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

ജി വേണുഗോപാലും ചിത്രയും തൂവാന തുമ്പികൾ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

പി ഭാസ്കരന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി. വെങ്കലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വെള്ളി വെളിച്ചം പരിപാടിയിൽ കേൾക്കാം.

0: ആകാശവാണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: ജ്യോതിസ്.
1: എന്ത് ചെയ്യുന്ന?
2: ഞാൻ പഠിക്കുകയാണ്.
1: എന്താ പഠിക്കണേ?
2: എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു.
1: എത്ര വർഷമായി?
2: നാലാമത്തെ വർഷം.
1: ഫൈനലാണ്?
2: അതെ.
1: എങ്ങനെയുണ്ട് എഞ്ചിനീയറിംഗ് പഠനമൊക്കെ?
2: കൊള്ളാം, നന്നായിട്ട് പോകുന്നു.
1: എന്തുകൊണ്ട് ഈ മേഖല തിരഞ്ഞെടുത്തത്?
2: വേറെ ഫീൽഡിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചപ്പോ ഇങ്ങനെ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് പോകാമെന്ന് തോന്നി.
1: നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്.
2: അങ്ങനെയൊന്നുമില്ല.
1: ബുദ്ധിപരമായിട്ട് ചിന്തിക്കത്തില്ല?
2: ചിന്തിക്കും.
1: അതാണോ? അങ്ങനെ വേണം.
2: അതെ അതെ.
1: എവിടെയാ വീട്?

0: എന്റെ വീട് പുനലൂർ.
1: അപ്പൊ ഇവിടെ നിന്ന് പഠിക്കുവാണോ?
0: അല്ല, ഞാൻ പഠിക്കുന്നത് മാർത്താണ്ഡത്താണ്. അപ്പം മാർത്താണ്ഡത്തുനിന്ന് ഇപ്പൊ നാട്ടിലോട്ട് പോകുന്ന വഴിയാ.
1: അപ്പൊ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ?
0: അതെ.
1: നല്ല കാര്യം. അപ്പൊ അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്?
0: അതെ അതെ, ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്.
1: അവിടെ മലയാളി കൂട്ടുകാരൊക്കെ ഒത്തിരി ഉണ്ടോ?
0: അതെ, ഉണ്ട്.
1: എങ്ങനെയുണ്ട് അവിടുത്തെ ആ ഒരു ജീവിതം?
0: കുഴപ്പമില്ല. ഒരുപാട് അങ്ങനെ നമ്മള് കോളേജ് ഹോസ്റ്റൽ അങ്ങനെ ഒരു ജീവിതം തന്നെയാണ്. പുറത്തോട്ട് അങ്ങനെ വെളുത്തിട്ട് പോകാറില്ല. പിന്നെ ആകെ വരുന്ന നാട്ടിലോട്ടാ.
1: അപ്പൊ ഫുഡൊക്കെ?
0: ഫുഡ് അവിടെ ഹോസ്റ്റലിൽ തന്നെയാണല്ലോ കഴിക്കുന്നത്.
1: പുറത്ത് പോയി കഴിക്കത്തൊന്നുമില്ല.
0: കമ്പാരിറ്റീവ്ലി കുറവാണ്.
1: മാർത്താണ്ഡം ബിരിയാണി ഒന്നും കഴിക്കില്ലേ?
0: മാർത്താണ്ഡം ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. മാർത്താണ്ഡത്തൊന്നും അങ്ങനെ ഫുഡ് ഓർഡർ കഴിക്കുക പരിപാടികളൊന്നും ഇല്ല.
1: നമ്മൾ അടങ്ങി ഒതുങ്ങി ഹോസ്റ്റലിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്.
0: അതെ അതെ.
1: എന്ത് നല്ല സ്വഭാവം. ആഹാ,
0: അതെ.
1: ആരൊക്കെയുണ്ട് വീട്ടില്?
0: വീട്ടില് പപ്പ, മമ്മി, രണ്ട് ചേട്ടന്മാര്, നാത്തു.
1: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
0: അപ്പായും അമ്മയും ഒരു ബിസിനസ് നടത്തുന്നു, ചേട്ടന്മാര് പുറത്താണ്.
1: ഞാൻ മാർത്താണ്ഡത്താണ്.
0: അതെ, ഞാൻ മാർത്താണ്ഡത്താണ്.
1: ഇപ്പൊ പഠനമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെയാണോ പുറത്താണോ?
0: ആദ്യം എന്തായാലും നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് നോക്കണം.
1: അതെ, ആദ്യം ഇവിടെ നിന്ന് പഠിച്ചിട്ട് വേണം പുറത്തു പോയി ആൾക്കാരെയൊക്കെ പറ്റിക്കാൻ.
0: അതെ അതെ,
1: ചുമ പറഞ്ഞത്.
0: ഓക്കെ,
1: ഇപ്പൊ പഠനം കഴിഞ്ഞിട്ടുള്ള ഹോബീസ് എന്തൊക്കെയാ?
0: പഠനം കഴിഞ്ഞിട്ടുള്ള ഹോബീസ് ജേണലിംഗ് ചെയ്യും, വരയ്ക്കും, ചിലപ്പോൾ ബുക്ക് വായിക്കും, അങ്ങനെയൊക്കെ സിനിമ കാണും, അതൊക്കെ തന്നെ.
1: ഹോബീസ് തന്നെ കുറെ ഉണ്ട്, അപ്പൊ തന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല.
0: ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല, ഭയങ്കര കുറവാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാറില്ല.
1: അതെ, 24 മണിക്കൂർ ഒരു ദിവസം അല്ലേ?
0: അപ്പൊ പിന്നെ രൂപമായല്ലോ, ഉള്ളതന്നെ ജീവിച്ചിരിക്കാൻ വലിയ പാടാ.
1: അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കണം?
0: അങ്ങനെയല്ല, ഭയങ്കര തിരക്കല്ലേ ഓരോ ഡേയ്സും. രാവിലെ കോളേജിൽ പോകുന്നു, വൈകിട്ട് വരുന്നു, പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നേ. അത് കാരണം 48 മണിക്കൂറൊക്കെ ഓടിപ്പോന്ന് ആലോചിക്കാൻ പോലും വയ്യ.
1: അതെ,
0: ഭയങ്കര തിരക്കായിപ്പോ.
1: എന്നാ പിന്നെ നമുക്ക് ഈ തിരക്കിൽ നിന്നൊക്കെ മാറി ഇരുന്നിട്ട് പാട്ടം കേട്ടാലോ.
0: പിന്നെന്താ കേക്കാം?
1: ഏത് പാട്ട് കേക്കാം?
0: സൂഫി സുജാതയും സിനിമയ്ക്കകത്ത് വാതുക്കൽ വെള്ളരിപ്രാവില്ലേ,
1: നമുക്ക് കുറച്ച് അരി ഇട്ടുകൊടുക്കാം.
0: എനിക്കൊരു അതിൽ ഇട്ടെടുത്തോ.
1: അപ്പൊ നമുക്ക് പാട്ട് കേക്കാം. നന്ദി.
0: ഓക്കെ, താങ്ക് യു.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ഗൗരി.
0: എന്ത് ചെയ്യുന്നു?
1: കോച്ചിങ്ങിനൊക്കെ പോകുന്നു, ബാങ്ക് ടെസ്റ്റിനും SSC ഒക്കെ വേണ്ടിട്ട്.
0: എത്ര നാളായി കോച്ചിങ് തുടങ്ങിയിട്ട്?
1: ഒരു 4-5 മാസമായി.
0: അപ്പൊ ട്രാക്കിലേക്ക് വീണ് കഴിഞ്ഞോ?
1: ചെറുതായിട്ട്.
0: സിലബസ് ഒക്കെ എങ്ങനെയുണ്ട്?
1: ടഫ് അല്ല, പക്ഷെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് ഒക്കെ ഒന്ന് ശരിയാക്കാൻ പറ്റും.
0: ഇതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ടെസ്റ്റ് എഴുതിയോ?
1: ആ, 2-3 ടെസ്റ്റ് എഴുതിയിരുന്നു. ഈ ഇടയ്ക്ക് SBI PO ഉണ്ടായിരുന്നു, IBPS PO ഉണ്ടായിരുന്നു, പിന്നീട് SSC CGL ഉണ്ട്.
0: എങ്ങനെയുണ്ടായിരുന്നു ആ ടെസ്റ്റ് എഴുതിയ അനുഭവങ്ങളൊക്കെ?
1: ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റും. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരു 1 ഇയറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.
0: പണ്ട് നമ്മൾ ടെസ്റ്റ് എഴുതാൻ പോകുന്ന സമയത്ത് പലർക്കും അബദ്ധം പറ്റുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ നമ്പർ ചോദിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, ടെൻഷൻ കാരണം. അങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ?
1: ഇപ്പൊ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കയറുമ്പോൾ നമ്മുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് കാണുമല്ലോ, അത് കാണിച്ച് കയറിയാൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളില്ല.
0: ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളും, നമ്മളെ രക്ഷിച്ചോളും.
1: ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളും, നമ്മളുടെ വേറെ ഒരു പ്രശ്നവുമില്ല.
0: പിന്നെ എവിടെയാ നാട്?
1: എന്റെ നാട് ഇവിടെ തിരുവനന്തപുരം തന്നെയാണ് പറയാൻ പറ്റും. അച്ഛന്റെ നാട് പാറശാലയാണ്. അമ്മ ഇവിടെ തന്നെ, ട്രിവാൻഡ്രം സിറ്റി തന്നെയാണ്.
0: എന്ത് ചെയ്യുന്നു അച്ഛനും അമ്മയൊക്കെ?
1: അച്ഛൻ ബാങ്കിലാണ്, SBIയിലാണ്. അമ്മ ബൈ പ്രൊഫഷൻ ടീച്ചറാണ്, പക്ഷെ ഇപ്പൊ വർക്കിംഗ് അല്ല.
0: വേറെ ആരെയുള്ള വീട്ടില്?
1: അനിയത്തിയുണ്ട്.
0: പഠിക്കുകയാണോ?
1: ആ, അവള് +2.
0: ഓക്കെ. അച്ഛനാണ് ഇൻസ്പിറേഷൻ ബാങ്കിംഗ് മേഖലയിലേക്ക്?
1: ടെൻഷൻ ഉള്ള വർക്ക് തന്നെയാണ് ബാങ്ക്, പക്ഷെ അച്ഛൻ വളരെ ചില്ലാണ്. അച്ഛൻ കുറച്ച് ബുദ്ധിയാണ്, അതുകൊണ്ട് അച്ഛൻ എളുപ്പമായിരിക്കും, അറിയത്തില്ല. അച്ഛനാണ് പക്ഷെ ഇൻസ്പിറേഷൻ.
0: നല്ല കാര്യം. നമ്മൾ ഇനിയിപ്പോ ബിജി ആവൂലേ പഠിച്ചു വരുമ്പോ?
1: ട്രൈ ചെയ്യുന്നുണ്ട്, ബുദ്ധിയല്ല, പക്ഷെ പറ്റുമെങ്കിൽ
0: കൊള്ളാന്നുള്ളൊരു
1: ഇല്ല, നമ്മളെ കൊണ്ട് പറ്റും.
0: പിന്നെ അല്ല, അതിനപ്പുറവും ചാടി കടന്നവനാണ്.
1: അപ്പോ
0: ഈ പഠനം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളൊക്കെ എന്താ ചെയ്യാ?
1: പഠനം കഴിഞ്ഞ സമയങ്ങളിൽ എനിക്ക് ആ കൂടെ 5-6 ഫ്രണ്ട്സേ ഉള്ളൂ, അവരൊക്കെ ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നീട് ഈ നിറ്റിങ് ക്രോഷേ അങ്ങനത്തെ 1-2 ക്രാഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ഇത് ഹോബീസും. പിന്നെ പാട്ട് കേൾക്കുക.
0: ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് ആൾക്കാർക്ക് കൊടുക്കാറുണ്ടോ?
1: എന്റെ കസിൻസ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കാറുണ്ട്. അങ്ങനെ അല്ലാതെ വില്പനയായിട്ടില്ല, അല്ലാണ്ട് ചെയ്യാറുണ്ട്. എംബ്രോയിഡറി ചെറിയ ഫുള്ളി ഗിഫ്റ്റ്
0: ആയിട്ട് കൊടുക്കാണ്,
1: പൈസക്കൊന്നും ചെയ്യാറില്ല.
0: അയ്യോ, എന്നാ എനിക്കും വേണം കുറെ ഗിഫ്റ്റ്, കുറേ വേണം. പിന്നെ പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: ഹിന്ദി, മലയാളം, തമിഴ് എല്ലാം കേൾക്കും.
0: പാട്ട് കേൾക്കാൻ വേണ്ടി പ്രത്യേക സമയമൊക്കെ തിരഞ്ഞെടുക്കാറുണ്ടോ, അതോ നമ്മുടെ യാത്രകളിലും ജോലി സമയങ്ങളിലും അങ്ങനെയൊക്കെ കേൾക്കുവാണ്?
1: എന്തെങ്കിലും വീട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു മൂളി പാട്ട് പാടിക്കൊണ്ടെങ്കിലേ ജോലി ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിലും പാത്രം കഴുകാനാണെങ്കിലും അതിനും ഒരു പാട്ട് വേണമല്ലോ.
0: അതെ. ഒരു കാര്യം ചോദിച്ചാൽ ഇല്ലാന്ന് പറയോ?
1: എന്താ
0: പറയോ?
1: പറയാം.
0: പറയൂലെന്ന് പറ
1: പറയൂല.
0: നമുക്കൊരു പാട്ട് പാടാം, ഒരു മൂളിപ്പാട്ട്.
1: വലിയ കഴിവൊന്നുമില്ല.

0: ഇതാണ് വലിയ കഴിവില്ലെന്ന് പറഞ്ഞാ. അടിപൊളി അടിപൊളി.
1: താങ്ക് യു.
0: ഈ പാട്ട് പാടി ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ?
1: കേൾക്കാം.
0: ഏത് പാട്ട് കേൾക്കാം?
1: ലണ്ടൻ ബ്രിഡ്ജിലെ കണ്ണാടി വാതിലായാലോ?
0: പിന്നെന്താ, കേട്ടോളയാം. ആ അല്ല, പിന്നെ ഇതാ കേട്ടോ.
1: ഓക്കേ.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: പാർവതി.
0: എന്ത് ചെയ്യുന്നു പാർവതി?
1: ഞാൻ ബാങ്ക് കോച്ചിങ്ങിനും SSC കോച്ചിങ്ങിനൊക്കെ പോവാം.
0: എവിടെയാ വീട്?
1: തിരുവനന്തപുരം തന്നെയാ, പേയാട് എന്ന് പറഞ്ഞിട്ട്.
0: അപ്പൊ ബാങ്ക് കോച്ചിങ്ങും SSC കൂടെ ഒരുമിച്ച് ചെയ്യുവാണല്ലേ?
1: ആ, ഫുള്ള് ഉള്ള കോഴ്സാ ചെയ്യുന്നത്.
0: ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതിനോടാ?
1: കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ആയിട്ടുള്ളത് SSC. ബാങ്കിനെക്കാളും വെച്ച് നോക്കുമ്പോൾ
0: ടെൻഷൻ കുറഞ്ഞിരിക്കും.
1: മറ്റേത് ടൈം കുറച്ചുകൂടി സ്പീഡൊക്കെ വേണം. ഇത് ഇച്ചിരി കൂടി ഒരു അയവുണ്ട്.
0: അതെ, നമുക്ക് അയവുള്ളതാണ് ഇഷ്ടം. നമുക്ക് അധികം കഷ്ടപ്പെടണ്ട. നമുക്ക്
1: അങ്ങനെയല്ല, എല്ലാം എഴുതുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം കിട്ടുമല്ലോ.
0: ഉറപ്പായിട്ടും കിട്ടും. പിന്നെ കിട്ടാണ്ടോപ്പാൻ ഇല്ലെങ്കിൽ നമ്മൾ പിടിച്ചു വാങ്ങും. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛനമ്മ, ഞാന്, അനിയത്തി.
0: എന്തെയ്യുന്നവരൊക്കെ?
1: അമ്മ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യാ, അച്ഛൻ പോലീസിലായിരുന്നു, ഇപ്പൊ റിട്ടയറായി. അനിയത്തി കോളേജ്.
0: പഠനം കഴിഞ്ഞുള്ള സമയങ്ങളൊക്കെ എങ്ങനെ ചെലവഴിക്കാം?
1: ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷെ അങ്ങനെ വേറെ വലുതായിട്ട് സംഭവമില്ല. ചുമ്മാ എന്റെ ലെഷർ ടൈമിന് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ ക്ലീനിങ് അങ്ങനത്തെ കുറച്ച് ഇതായിട്ട് അടുക്കി തിരക്കി വെക്കുന്ന കുറച്ച് ഇതായിട്ടുള്ളതുകൊണ്ട് അങ്ങനെ കുറെ സമയം പോകും.
0: അമ്മയെ സഹായിക്കും?
1: സഹായിക്കും.
0: പാചകമൊക്കെ ചെയ്യും?
1: ഭയങ്കരമായിട്ട് ചെയ്യില്ല, പക്ഷെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യും.
0: കുറച്ച് കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ
1: കുഞ്ഞു കുഞ്ഞു കറികളോ യൂട്യൂബ് ഒക്കെ നോക്കി ഉണ്ടാക്കില്ലേ? അതേപോലെ
0: യൂട്യൂബ് ദൈവമേ എന്നെ അവർ അവിയലേക്കാൻ പഠിപ്പിക്കണേ. ഈ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതാ?
1: അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഈ ബോട്ടിൽ ആർട്ട് പോലുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാറുണ്ട്. വീട്ടിലത്തേക്ക് വീട്ടിൽ വെക്കാൻ വേണ്ടി മാത്രം, വേറൊന്നിനും ഇല്ല. ജസ്റ്റ് എന്റെ ലക്ഷ്യ ടൈം എന്നുള്ള രീതിയിൽ.
0: ഇതിനുള്ള വരയൊക്കെ പഠിച്ചിട്ടുണ്ടോ?
1: ഭയങ്കരമായിട്ടുള്ള വരയ്ക്കാനൊന്നും അറിയില്ല, ബട്ട് നോക്കി കുറച്ച് നേരം ടൈം എടുത്ത് വരയ്ക്കാൻ പറ്റും.
0: ഓക്കെ. അതോടൊപ്പം ഈ യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ?
1: യാത്ര ഭയങ്കരമായിട്ട് ചെയ്യുന്ന പേഴ്സൺ അല്ല, പക്ഷെ പോവാറുണ്ട്, വല്ലപ്പോഴും.
0: നമ്മൾ എല്ലാത്തിലും ഉണ്ട്, പക്ഷേ ഇച്ചിരി ഇച്ചിരി ഇച്ചിരി.
1: അതെ,
0: നമ്മൾ ഇച്ചിരി നിന്ന് ബലിതിലേക്ക് വരണ്ടേ?
1: വരണം.
0: ആ, പിന്നെ അല്ല, പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ട് കേൾക്കാറുണ്ട് അടുക്കളയിലോ അല്ലാതെ ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ വെച്ച് കേൾക്കാറുണ്ട്. ഇതിന് വേണ്ടി ടൈം അങ്ങനെ എടുക്കാറില്ല, ചെയ്യുന്നതിന്റെ കൂട്ടത്തില് കേൾക്കാറാ പതിവ്.
0: അതാണ് നല്ലത്. അപ്പൊ നമ്മുടെ ജോലി നടക്കും, പാട്ടും കേൾക്കാം, എൻജോയ്മെന്റും ആയി അല്ലേ മൊത്തത്തിൽ. പാട്ട് പാടോ?
1: ഇല്ല,
0: ചുമ്മാ കള്ളം പറയല്ലേ.
1: പാടില്ല.
0: ഉറപ്പ്? അതിനുള്ള കുറിപ്പാണിത്. നമുക്ക് പാട്ട് കേട്ടാലോ?
1: കേൾക്കാം.
0: ഏത് പാട്ട് കേൾക്കാം?
1: തവിഴമഴേ എന്നുള്ള പാട്ട്.
0: അതിരൻ സിനിമയിലെ പാട്ട്.
1: അതെ.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
1: താങ്ക് യു.

0: വർക്ക് ചെയ്യുക പുറത്തായിരുന്നു. പുലീവിന്
1: എവിടെയാ?
0: പുറത്ത് ദുബായിലായിരുന്നു. അവിടെ ഇപ്പോൾ എസ്കോർട്ട് ഓപ്പറേറ്റർ ആയിരുന്നു. ഇപ്പൊ നാട്ടിൽ വന്നു.
1: ദുബായിൽ പോയിട്ട് എത്ര നാളായി?
0: പോയിട്ട് ഒരു കൊല്ലത്തിൽ വർദ്ധായി.
1: എങ്ങനെയുണ്ടായിരുന്നു ആ ദുബായ് അനുഭവം ഒക്കെ?
0: വളരെ നല്ല അനുഭവമായിരുന്നു.
1: ഇവിടെ നിന്ന് ആദ്യമായിട്ട് അവിടെ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഭാഷ അറിയില്ല, എന്തായിരുന്നു ആ ഒരു അനുഭവങ്ങളൊക്കെ?
0: ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ല എന്ന് ഓരോരുത്തർ സംസാരിച്ച് പേടിയൊക്കെ അങ്ങ് മാറിയായിരുന്നു.
1: കൂടെ ആളുണ്ടായിരുന്നോ നാട്ടിൽ നിന്ന്?
0: ഇല്ല, ആരും ഒറ്റയ്ക്കാ പോയത്.
1: ആ അടിപൊളിയാണ്. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് എത്ര നാളായി?
0: നാട്ടിൽ വന്ന് 6 മാസത്തോളമായി.
1: നമ്മൾ ദുബായിലേക്ക് നേരെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ ഇവിടെ മിസ് ചെയ്തേ?
0: ഫ്രണ്ട്സ് മിസ് ചെയ്ത്, വീട്ടുകാർ, നാടും എല്ലാം മിസ് ചെയ്തു.
1: പിന്നെ എല്ലാം ഓക്കെ ആയി?
0: ആ, പിന്നെ എല്ലാം ഓക്കെ ആയി.
1: അവിടുത്തെ ഫുഡുമായിട്ടൊക്കെ പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റിയോ കാലാവസ്ഥയുമായിട്ടൊക്കെ?
0: കാലാവസ്ഥ ആദ്യമപ്പോൾ ഭയങ്കര ചൂടായിരുന്നു, പിന്നെ ഉറപ്പ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളത് ഏറ്റവും ഓട്ടോമാറ്റിക് ആയിട്ട് ആയി. ഇംഗ്ലീഷല്ലായിരുന്നു, ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു.
1: ഇപ്പോൾ ഇവിടെയാണോ കൂടുതൽ ഇഷ്ടം? അവിടെയാണോ കൂടുതൽ ഇഷ്ടം?
0: ഇവിടെ തന്നെ ഇഷ്ടം.
1: എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
0: പാട്ട് കേൾക്കുക, എല്ലാം കറങ്ങാൻ പോവാ. അതൊക്കെ തന്നെ.
1: കറങ്ങാൻ എവിടെയൊക്കെ പോവാറ്? ദൂര യാത്രയൊക്കെ ഉണ്ടോ?
0: ആ, നമ്മള് തമിഴ്നാട്, ഊട്ടി ആ ഭാഗത്തൊക്കെ അടിക്കടി പോയിരുന്നു ഓണസമയത്തൊക്കെ.
1: പോയി കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു?
0: വാഗമണ്ണായിരുന്നു, വാഗമണ് ഇഷ്ടപ്പെട്ടായിരുന്നു.
1: ഈ യാത്രകളൊക്കെ എങ്ങനെ ആസ്വദിക്കുന്നത്?
0: ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് ഒരു എൻജോയ്മെന്റും അതൊക്കെ വെച്ച് നോക്കണോ.
1: പാചകമൊക്കെ ചെയ്യുമോ ആ സമയത്ത്?
0: ആ, ഫുഡൊക്കെ കഴിക്കായിരുന്നു. ഏതെങ്കിലും റിസോർട്ട് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് ഗ്രില്ലടിച്ച് ഫുഡൊക്കെ കഴിക്കുന്നു.
1: മൊത്തത്തിൽ അടിപൊളിയാണോ?
0: ആ, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു.
1: പിന്നെ അല്ല, അങ്ങനെ വേണം. ഈ അടകയാ, പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
0: പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്.
1: ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ടൊരു പാട്ട് ചോദിച്ചാൽ ഏത് പറയും?
0: ദുൽഖർ സൽമാന്റെ ഒരു സിനിമയിലെ ഒരു പാട്ട് തന്നിട്ടുണ്ട്.
1: അപ്പൊ നമുക്ക് ദുൽഖറിന്റെ സിനിമയിലെ നല്ലൊരു പാട്ട് കേൾക്കാം. നന്ദി.

ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ സ്ഥായിയായ വരുമാനത്തിന് സമ്മിശ്ര കൃഷി രീതികൾ അവലംബിക്കുന്ന കർഷകൻ സിസിൽ ചന്ദ്രനുമായി അഭിമുഖം. ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ.

ഇന്ന് 8 മണിക്ക് നാടകം ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ. രചന ദീപ്തി പി എസ്, സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ, ശബ്ദം നൽകിയവർ മഹേഷ് ആർ ജി, തിരുമല രാമചന്ദ്രൻ, തമലം ശ്രീകുമാർ, സിനി സുനിൽ, ദുർഗ രാജു, കാര്യറ്റ് ജയകുമാർ, സലീം കെ വി, ശ്രീജ ശശിധരൻ, ബിജു കല്ലുവാതുക്കൽ.

ഇന്ന് 9:15 കായിക ലോകത്തിൽ മുൻ ബാസ്കറ്റ്ബോൾ താരവും പരിശീലകനുമായ ജോസ് കുര്യനുമായി ജോ ജോസഫ് തായങ്കരി നടത്തുന്ന അഭിമുഖം.

ഇന്ന് രാത്രി 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. രാത്രി 11:35 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ വി.വി. ബിനയ സംസാരിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. രൂപേഷും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മാതംഗി. ഗാനരചന ഋഷി പ്രസാദ്, സംഗീതം സോമസുന്ദരം.

വിനായക് ശശികുമാർ എഴുതിയ ഗാനം പ്രിൻസ് ജോർജിൻ്റെ സംഗീതത്തിൽ പാടിയത് കാർത്തിക്കും ഷാരോൺ ജോസഫും. ചിത്രം ചിരി.

മുട്ടിട്ട മുല്ലകൾ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ ഗാനം, ഗാനരചനയും സംഗീതവും ശ്രീശൈലം രാധാകൃഷ്ണൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. ലവ് എഫ് എം എന്ന ചിത്രത്തിനു വേണ്ടി അഭിജിത്ത് കൊല്ലവും സിതാരയും പാടിയത്. രചന ആലങ്കോട് ലീലാകൃഷ്ണൻ, സംഗീതം അഷ്റഫ് മഞ്ചേരി.

0: ഇപ്പോൾ സമയം 5 മണി.
1: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. ഇതാനീം സംസ്കൃത കാര്യക്രമഃ ഭവതി. അദ്യതനെ സംസ്കൃത കാര്യക്രമേ ആഗച്ഛന്തു. വയം വിവിധ വിദ്യാലയാനാം ഛാത്രൈഃ സജ്ജീകൃതാനി സംസ്കൃത പ്രസ്തുതീകരണാനി ശൃണുമഃ. പ്രഥമം വയം ഏകം പ്രഭാഷണം ശൃണുമഃ. വിവേകാനന്ദഃ വാചനകലാച ഇതി വിഷയം അധികൃത്യ പ്രഭാഷണം കരോതി ഗൗരീലക്ഷ്മി എ എസ്.
2: വിവേകാനന്ദഃ വാചനകലാച. ഏകദാ സ്വാമി വിവേകാനന്ദഃ കഞ്ചന പുസ്തകാലയം അഗമത്. പുസ്തകാലയാധികാരി തം സാദരം സ്വീകൃതവാൻ. കുശലപ്രശ്നാനന്തരം സ്വാമി പുസ്തകമേകം അർത്ഥയാമാസ. തഥാ പ്രസ്തുതം പുസ്തകം തത്സ്ഥാനേ നാസീത്. തഥ സ്വാമിനി ബഹുമാനയുക്തഃ സഹ പുസ്തകാലയാധികാരി തത് പുസ്തകാന്വേഷണേ മഹത്യത്നം അകരോത്. ബഹുകാലയാപന പ്രതീത്യനന്തരം സഹ തത് പുസ്തകം അവിന്ദത. സഹ സഗർവം സസന്തോഷം തത് പുസ്തകം സ്വാമിനെ ദദൗ. സ്വാമി അത്യന്തം കൃതജ്ഞതയാ തത് പുസ്തകം സ്വീജകാര. തഥ കസ്മിൻചിത് കോണേ ഉപവിശ്യ സഹ തത് പുസ്തകേ സംലഗ്നഃ അഭവത്. അല്പകാലാതീത പ്രതീത്യനന്തരം സ്വാമി തത് പുസ്തകം പ്രത്യർപ്പിതവാൻ. സമ്പൂർണ വാചനം കൃതം ഇവ. പുസ്തകാലയാധ്യക്ഷഃ ക്രുദ്ധോ അഭവത്. സ്വാമിനം വിലോക്യ അവദത് ച സ്വാമിൻ സ്വവിനയം പൃച്ഛാമി കിം ഭവാൻ മാ

0: വഹസതി ഭവദേവ ദൃഷ്ടം അസ്യ പുസ്തകസ്യ അന്വേഷണേ കിയത്കാലം മയാ വൈകൃതം ഇതി ന കൽവിതം ലഘു പുസ്തകം അഭി ഭവാൻ തു സ്വൽപ്പൈനൈവ കാലേന സമ്പൂർണ വാചനം കൃതമിവ ഏതത് പുസ്തകം പ്രതിദദാതി ഭൂയഃ പൃച്ഛാമി കിം ഭവാൻ മാം ഉപഹസതി ഏതാദൃശ സന്ദർഭേഷു വിവേകാനന്ദ പ്രഭൃതയഃ സ്വസ്ഥിരചിത്തതാം ന ജഹ്യുഹു കില സ്വാമി ശാന്തഭാവേന അവദത് കദാപി ന സുഹൃത് പ്രത്യുത അഹം ഭവതി ഋണവാൻ അസ്മി യതഃ മയാ ബഹുകാലാത് അന്വിഷ്യമാണം അതീവ ദുർലഭം ഇതം പുസ്തകം ഭവതാ മഹാപ്രയാസേന പ്രാപ്തം മമ സുഹൃത് അത്ര വിഷയഃ താവത് കേനചിത് പുസ്തകം കഥം അഭിഗമ്യതേ ഇതി സഹ വിശദീചകാര കേചന പുസ്തകം പദാത് പദം വാചയന്തി കേചന വാക്യാത് വാക്യം കേചന പുടാത് പുടം കിന്തു മമ വാചനം താവത് പുസ്തകാത് പുസ്തകം പ്രസരതി ഏഷഃ കേവലം വാചനകലായാഃ ഏകഃ പാഠഃ ആസീത് സ്വസ്യ സ്ഖലിതം സ്വാമിനഃ മഹത്വം ച അവഗമ്യ പുസ്തകാലയാധികാരി ക്ഷമാം അയാചത സ്വാമി ചടിതി തം സാന്ത്വയിത്വാ സ്വസ്ഥം അകരോത് ച കൗതുകാവഹം ചൈതം യത് സംസ്കൃത സാഹിത്യസ്യ വിദ്യാർത്ഥി ജ്ഞാതും ശക്നോതി സ്വാമിനാ യത് കൃതം തത് പുരാതനസ്യ ഏകസ്യ സുഭാഷിതസ്യ ആചരണം ഏവ ആസീത് ഇതി സഹ ശ്ലോകഃ അയം അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ച കാലോ ബഹവശ്ച വിഘ്നാഃ സാരം തദോ ഗ്രാഹ്യമഭാസ്യ ഭൽഗു ഹംസൈര്യതാ ക്ഷീരമിവാംബുമധ്യാത് അസ്യ അർത്ഥം പശ്യാമഃ ശാസ്ത്രം ജ്ഞാനരാശിഹി അനന്തം ഇതി ഭവാൻ വദേത് അഹം തു ഏകമേവ വിഷയം സ്വീകൃതവാൻ ഇതി തത്ര ശ്ലോകഃ പ്രത്യുത്തരം ദദാതി ബഹു വേദിതവ്യം ഏകസ്മിന്നപി വിഷയേ വേദിതവ്യം ബഹു വർത്തതേ ഇതി യദി ഭവാൻ മന്യതേ യത് അഹം തത് സർവം സാധയിഷ്യാമി ഇതി തർഹി ശ്ലോകഃ പ്രബോധയതി അല്പശ്ച കാലഃ കാലഃ അല്പഃ ഇതി തഥാപി യദി ഭവാൻ മന്യതേ യത് അഹം പ്രബന്ധയിഷ്യാമി ഇതി തർഹി സഹ ഭൂയഃ കഥയതി ബഹവശ്ച വിഘ്നാഃ വിഘ്നാഃ ബഹവഃ സന്തി ഇതി തർഹി മാർഗഃ കഃ ശ്ലോകഃ നിർദ്ദിശതി സാരം തതോ ഗ്രാഹ്യം സാരഃ ഗ്രഹീതവ്യഃ അപാസ്യ ഭൽഗു അസാരം പരിത്യജ്യ സുന്ദരേണ ഉപമാനേന സഹ സ്വാഭിപ്രായം ദൃഢീകരോതി ഹംസൈര്യതാ ക്ഷീരമിവാംബുമധ്യാത് യഥാ ഹംസാഃ ജലേ മിശ്രിതാത് ക്ഷീരാത് സാരഭൂതം ക്ഷീരം ഏവ ഗ്രഹീഷ്യന്തി അസാരം ജലം പരിത്യജ്യ തഥൈവ സ്വാമി വിവേകാനന്ദഃ കേവലം ന വാചയതി സാരം വിജിനോതി സഹ ജ്ഞാനവിസ്ഫോടേന ആക്രാന്തേ അസ്മദീയേ ലോകേ കഥാചിത് വയം സർവേ അഭി സ്വാമിവത് വാചയിതും ശിക്ഷേമഹി പുനഃ തം പ്രശാന്തം പുസ്തകാലയകോണം പ്രത്യാഗച്ഛാമഃ ഏകതഃ പരിമാർഗണ പരിശ്രാന്തഃ പുസ്തകാലയാധികാരി അപരതഃ ച ഗ്രന്ഥം പൂർവമേവ ആത്മസാത്കൃതവാൻ യതിഃ പുസ്തകാലയാധികാരിണാ യത് അദ്ഭുതം അഥവാ അവമാനനം ഇതി ദൃഷ്ടം തത് വസ്തുതഃ തസ്യ പുരാതനശ്ലോകസ്യ മൂർത്തിമത് രൂപം ആസീത് അനന്തശാസ്ത്രം ബഹു വേദിതവ്യം സഹ അസ്മാൻ ദർശയതി യത് വാചനകലാ പൃഷ്ടാനാം സംഖ്യായാം നാസ്തി അഭിതു ഗ്രഹീതസ്യ സാരസ്യ ഗുണവത്തായാം അസ്തി ഇതി ദൈനംദിനം വ്യവഹാരം കുർവന്തഃ വയം കദാചിത് സ്വകീയൈഃ അനന്തൈഃ കാര്യൈഃ അല്പേന ച കാലേന സാകം സംഘർഷന്തഃ തം യതിം തം ച ഹംസം സ്മരാമഃ യതഃ അന്തേ ഇദം ന ഗണ്യതേ യത് കിയത് വാചിതമിതി അഭിതു ഇദമേവ ഗണ്യതേ യത് കിയത് ഹൃദയംഗമം കൃതമിതി
1: ഇദാനീം ഏകം ശ്ലോകാവതരണം ശൃണുമഃ ശ്രീ ശങ്കരാചാര്യ വിരചിതം മാതൃപഞ്ചകം പ്രസ്തൗതി ഗൗരി വിയൽ.

0: ഇദാനീം ഏകാം കഥാം ശൃണുമഃ. കഥാവശേഷം ഇതി കഥാ പ്രസ്തൗതി സാധന ആർ.
1: പുരാ കസ്മിൻശ്ചിദ് വനേ ഏകഃ സിംഹോ അവസത്. സഹ തസ്യ വനസ്യ രാജാ ആസീത്. ഏകദാ സ സിംഹഃ അചിന്തയത്, അഹം വൃദ്ധോ ജാതഃ, ഇദാനീം അഹം അസ്യ മൃഗരാജപദസ്യ ഭാരം വോഢും ന ശക്നോമി. അതഃ യോഗ്യായ കസ്മൈചിത് ഇദം ദായിത്വം സമർപ്യ അവശിഷ്ടം ജീവിതം വിശ്രമ്യ യാപയേയം ഇതി. ഏതേന വിചാരേണ സ സിംഹഃ സർവേഷാം മൃഗാണാം സഭാം ആഹ്വയത്. സ്വസ്യ ശാരീരികം ദൗർബല്യം വിജ്ഞാപ്യ സ അപൃച്ഛത്, യുഷ്മാകം മധ്യേ കഃ ഭാവി മൃഗരാജോ ഭവിതും ഇച്ഛതി ഇതി. തദാ ബഹൂൻ ഹസ്താൻ ഉദതിഷ്ഠൻ. ഏന സിംഹഃ കിം കർത്തവ്യ വിമൂഢോ അഭവത്. സ സിംഹഃ ചിരം വിചിന്ത്യ പുനഃ സഭാം അഭിസംബോധയത്. മിത്രാണി യദ്ഭവത്സു ബഹവോ മൃഗരാജപദം അഭിലഷന്തീതി ദൃഷ്ട്വാ അഹം കേവലം മോദേ. കിന്തു കിം കരോമി, ഏകമേവ അഭിഷേക്തും ശക്നോമി. മമ മനസി ഏക ഉപായഃ സ്ഫുരതി. യുഷ്മാകം മധ്യേ യഹ യഹ രാജാ ഭവിതും ഇച്ഛതി സഹ സഹ അത്രാഗത്യ സർവേഷാം ശ്രവണായ ഏകാം ഹാസ്യകഥാം കഥയതു. താം ശ്രുത്വാ സർവൈഹി മൃഗൈഹി ഹസിതവ്യം. യദി ഏകോ അപി മൃഗോ ന ഹസേത് തദാ തസ്യ കാധികസ്യ ശിരഃ ചേത്സ്യതേ. യഹ ഹാസ്യകഥായാം സർവശ്രേഷ്ഠോ ഭവേത് സ ഏവ ഭാവി രാജാ ഭവിഷ്യതി ഇതി. ഈദൃശീം കഠോരാം വ്യവസ്ഥാം ശ്രുത്വാ കേചന സ്പർദ്ധാതഃ വിരേമുഃ തഥാപി കേചന സന്നദ്ധാഃ അതിഷ്ഠൻ. സിംഹഃ സ്പർദ്ധിഭ്യഃ സജ്ജതായൈ പര്യാപ്തം സമയം ദദൌ. തദഃ നിയതദിനേ നിയതസമയേ സർവേ മൃഗാഃ ഏകത്ര സമാഗതാഃ. സിംഹഃ സഗർവം സ്പർദ്ധിനഃ രംഗമഞ്ചം ആഹൂയ അവദത്. സ്പർദ്ധാ ആരഭ്യതാം ഇതി. പ്രഥമതഃ കഥയാ സ ഹാജഗാമ കശ്ചന വ്യാഘ്രഃ. വ്യാഘ്രസ്യ കഥാം ശ്രുത്വാ സർവേ ഉച്ചൈഃ ജഹസു. സ്പർദ്ധായാഃ സഞ്ചാലകോഹം ഇതി വിസ്മൃത്യ സിംഹോ അപി മുക്തകണ്ഠം ജഹാസ. സിംഹോ മേനേ വ്യാഘ്ര ഏവ ഭാവി മൃഗരാജപദേ അഭിഷിച്യതാം ഇതി. യദാ സിംഹഃ തദർത്ഥം ഘോഷണാം കർത്തും ഉദ്യതഃ തദാ തസ്യ ദൃഷ്ടിഃ ഏകസ്മിൻ ജന്തൌ നിപതിത. സഹ ന ഹസതി, സ കൂർമാഃ ആസീത്. സിംഹഃ സ്വനേത്രേ വിശ്വസിതും ന ശശാക. സ്വയമേവാത്മാനം വിസ്മൃത്യ സോ അപി ജഹാസ. സിംഹഃ പ്രത്യയാർത്ഥം കൂർമം ഉപസസാര. ന കൂർമോ ന ഹസതി. അനന്യഗതിഃ സിംഹഃ സ്വഘാതകാൻ വ്യാഘ്രശിരശ്ഛേദായ ആദിശത്. പശ്യതാ വ്യാഘ്രസ്യ ശിരഃ ഇയം ഗതിഃ ന തസ്യ കഥായാഃ നീരസത്വാദ് അപിതു സാ ഏകസ്മിൻ കൂർമെ ഹാസ്യം നാജനയത് ഇതി. അനന്തരം കശ്ചന ഭല്ലൂകഃ കഥയാ സഹാജഗാമ. ഭല്ലൂകസ്യ കഥായാമപി സർവേ ജഹസുഃ. തർഹി ഭല്ലൂക ഏവ ഭാവി മൃഗരാജഃ ഇതി സിംഹോ മേനേ. തദാനീമേവ പുനഃ സിംഹസ്യ ദൃഷ്ടിഃ കൂർമേ നിപതിത. ന കൂർമോ ന ഹസതി. അനിച്ഛന്നപി സിംഹഃ സ്വഘാതകാൻ ഭല്ലൂകം വ്യാപാദയിതും ആദിശത്. പശ്യതാ ഭല്ലൂകസ്യ ശിരഃ ഇയം ഗതിഃ ന തസ്യ കഥായാഃ നീരസത്വാദ് അപിതു സാ ഏകസ്മിൻ കൂർമേ ഹാസ്യം നാജനയത് ഇതി. തദനന്തരം ബഹവോ അന്യേ മൃഗാഃ കഥാഭിഃ സഹാ ജഗ്മുഃ. തേഷാം കഥാഃ സരസാ അപി കൂർമോ ന ഹസതി ഇത്യേകസ്മാദേവ കാരണാത് തേ സർവേ സമാനാം ഗതിം അവാപുഃ. അത്രാന്തരേ കശ്ചന ശൃഗാലഃ കഥയാ സഹ ആജഗാമ. പരം ശൃഗാലസ്യ കഥാം ശ്രുത്വാ കോപി ന ജഹാസ. സാ അതിനീരസാ കഥാ ആസീത്. സിംഹഃ കുപിതോ അഭവത്. ജീവനേ സ ഈദൃശീം നീരസാം കഥാം ന കദാപി അശൃണോത്. അഹമേവൈനം കാധികം ഹന്മി ഇതി വിചിന്ത്യ സിംഹഃ ഖഡ്ഗമാദായ ശൃഗാലാം പ്രതി വേഗേന അധാവത്. തസ്മിന്നേവ ക്ഷണേ കുതശ്ചിത് ഹാസധ്വനിഃ ശ്രുതഃ. സിംഹഃ സ്വകർണയോഃ ശ്രുതം ന വിശ്വസിതും ശശാക. അസ്യാഃ കഥായാഃ ശ്രവണേ ഹാസഃ സിംഹഃ സഭാം വ്യലോകയത്. കഃ ഹസതി, സഹ സ്വനേത്രേ ന പ്രത്യയത്. അനിയന്ത്രിതം ജഹസതി സ്മ കൂർമയേവ. സിംഹസ്യ ക്രോധോ ദ്വിഗുണിതോ അഭവത്. ഹന്തവ്യോ നായം ശൃഗാലഃ അപിതു അസ്യ കഥാം ശ്രുത്വാ ഹസൻ അയം കൂർമയേവ ഇതി. സിംഹഃ ഖഡ്ഗേന കൂർമം പ്രതി അധാവത്. സ ഗർജിത്വാ ഉവാച, കിം ഉന്മത്തോ അസി, ഉത മാം ഉന്മാദയിതും യതസേ. വ്യാഘ്രസ്യ സരസാം കഥാം ശ്രുത്വാ ന ജഹസിഥ ഭല്ലൂകാദീനാം വിദഗ്ധാഃ കഥാഃ ശ്രുത്വാപി ന, അഥ ച ശൃഗാലസ്യ ഇമാം നീരസതമാം കഥാം ശ്രുത്വാ വിഹസസി ഇതി. രോഷേണ സിംഹോ ജ്വലതി. കൂർമോ ഹാസം സംഹൃത്യ ഭയേന വേപമാനഃ കൃതാഞ്ജലി ഉവാച, മഹാരാജ, ക്ഷമസ്വ, മാം മാ ഹംസിഹി. കിം ത്വം അവോചഹ യത് അഹം ശൃഗാലസ്യ കഥാം ശ്രുത്വാ അഹസം ഇതി? ശൃഗാലഹ കഥാം അകഥയത്വാ? ന ജാനേ, അഹം തു വ്യാഘ്രകഥാം സ്മൃത്വാ സ്മൃത്വാ ഹസന്നാസം. കൃപയാ മാം മാ ഹംസിഹി ഇതി. സിംഹഃ സ്തബ്ധോ അതിഷ്ഠത്. ഹസ്താത് ഖഡ്ഗഃ സ്ഖലിത ഇത്യപി സ ന അബുധത്. പരിതഃ വികീർണാനി തേഷാം വരാകാണാം കാധികാനാം ശിരാംസി ദൃഷ്ട്വാ സിംഹോ മൂർച്ഛിതഃ അപപാദ.
0: എതാവത് പര്യന്തം ഭവദ്ഭിഹി ശ്രുതാനി വിവിധ വിദ്യാലയാനാം ഛാത്രൈഃ സജ്ജീകൃതാനി സംസ്കൃത പ്രസ്തുതീകരണാനി. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.
2: അറിയിപ്പ്: ഒക്ടോബർ 5 തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563211. മറ്റൊരു ഫോൺ നമ്പർ 9496569321.

0: ആകാശവാണി
1: പാട്ടുകളം തോറ്റംപാട്ട് അവതരിപ്പിക്കുന്നത് നന്ദിയോട് രാജേന്ദ്രനും സംഘവും.

ആകാശവാണി ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സ്വച്ഛ് ഭാരത് മിഷൻ, 6:30 കൊല്ലം ജില്ലാ വൃത്തന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, സ്ഥായിയായ വരുമാനത്തിന് സംയോജിത കൃഷിരീതികൾ, സിസിൽ ചന്ദ്രനുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, ഇതിൽ മ്യൂസിക് ടൈം, 8:00 നാടകം ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ, രചനാ ദീപ്തി പി എസ്, സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ, ശബ്ദം നൽകിയവർ മഹേഷ് ആർജി, തിരുമല രാമചന്ദ്രൻ, തമലം ശ്രീകുമാർ, സിനി സുനിൽ, ദുർഗാരാജു, കാരേറ്റ് ജയകുമാർ, സലീം കെ വി, ശ്രീജ ശശിധരൻ, ബിജു കല്ലുവാതുക്കൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം. മുൻ ബാസ്കറ്റ്ബോൾ താരവും പരിശീലകനുമായ ജോസ് കുര്യനുമായി ജോ ജോസഫ് തായങ്കരി നടത്തുന്ന അഭിമുഖം അവസാന ഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ, 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര, 11:35 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം, 11:55 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ചത്, 6:00 ഉഷമലരി, പി കുഞ്ഞിരാമൻ നായർ എഴുതിയ വൃന്ദാവനം എന്ന കവിത ആലാപനം രവിശങ്കർ, 6:15 ഉദയഗീതം, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, 6:30 പ്രഭാതപേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 160 ഭാഗം, 8:35 സ്മൃതി മധുരം, 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം, രചന മുട്ടറ ബി എൻ രവീന്ദ്രൻ, സംഗീതം നൽകി പഠിപ്പിക്കുന്നത്.

0: വിജയൻ വി അമ്പലപ്പുഴ, പഠിക്കുന്നത് കാഞ്ചന ശ്രീറാം. 9 മണിക്ക് ഓർമ്മച്ചപ്പ്, 10 മണിക്ക് എഴുത്തുപട്ടി, 10:20 നിയമരംഗം, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ബാലലോകം. തിരുവനന്തപുരം കല്ലമ്പലം KTCT ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 എന്തരോ മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഉച്ചയ്ക്ക് 12 മണിക്ക് ഏകധാര, ലളിത സംഗീത പരിപാടി, ഇതിൽ ജി ശ്രീറാം പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1 മണിക്ക് രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 2:45 ഹരിതവാണി. പെട്രോൾ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ PS ചന്ദ്രമോഹൻ സംസാരിക്കുന്നു. 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് സായന്തരം, 4:30 സൺഡേ സെലക്ഷൻസ്, 5 മണിക്ക് മൊഴിയുറവകൾ, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ, എരുത്താവൂർ CSI ചർച്ച് കൊയർ അവതരിപ്പിച്ചത്, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛ് ഭാരത് മിഷൻ, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, നാടൻ പശു വളർത്തലിലും ജൈവകൃഷിയിലും നേട്ടം കൊയ്യുന്ന സംരംഭക വീണ രാജ്കുമാറുമായി അഭിമുഖം. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 7:45 വാർത്തകൾ, 7:55 ചലച്ചിത്ര ഗാനം, 8 മണിക്ക് നാട്ടുചിന്ത, തോന്നയ്ക്കൽ നവകേരള കലാസമിതി അവതരിപ്പിക്കുന്ന വിൽപ്പാട്ട്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട് കുട്ടികൾക്കുള്ള നാടോടിക്കഥ, 9:30 അക്ഷര സൗരഭം, 10 മണിക്ക് രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ ഡൽഹി റിലേ, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 ഏഷ്യൻ ഗെയിംസ് 2026 പ്രതിദിന അവലോകനം, 11:25 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി. ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: സ്വച്ഛ് ഭാരത് മിഷൻ. ശുചിത്വം എന്നത് നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. അത് നമ്മുടെ ആരോഗ്യം, വ്യക്തിമര്യാദ, ജീവിത നിലവാരം എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വൃത്തിയും ശുചിത്വവുമുള്ള അന്തരീക്ഷം ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ അടയാളമാണ്. 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് മിഷൻ അഥവാ ശുചിത്വ ഭാരത ദൌത്യം ആരംഭിച്ചത്. ശുചിത്വം ഉറപ്പാക്കുക, തുറസായ സ്ഥലങ്ങളിലെ മലവിസർജനം ഒഴിവാക്കുക, ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുക, ശുചിത്വം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നിവയാണ് ഈ ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്വച്ഛ് ഭാരത് മിഷനിലൂടെ ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനും രാജ്യത്ത് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ശൌചാലയങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും, ശുചിത്വ സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തലും, മാലിന്യ ശേഖരണവും സംസ്കരണവും സംബന്ധിച്ച ബോധവൽക്കരണവും കൂടുതൽ ശക്തമായി. എന്നാൽ സ്വച്ഛ് ഭാരത് മിഷൻ സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ പൌരനും ഇതിൽ പങ്കാളിയാകേണ്ടതുണ്ട്. ഇന്ന് നാം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് ഖരമാലിന്യ സംസ്കരണം. ഓരോ ദിവസവും വീടുകളിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക്, പേപ്പർ, ഗ്ലാസ് തുടങ്ങി നിരവധി തരത്തിലുള്ള മാലിന്യങ്ങളുണ്ടാകുന്നു. ഇവ റോഡരികുകളിലും തോടുകളിലും പുഴകളിലും പൊതുസ്ഥലങ്ങളിലും വലിച്ചെറിയുന്നത് പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇതിന് ഏറ്റവും ലളിതമായ പരിഹാരങ്ങളിലൊന്നാണ് മാലിന്യം ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക എന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളും പച്ചക്കറി മാലിന്യങ്ങളും പോലുള്ള ജൈവമാലിന്യങ്ങൾ വേർതിരിച്ച് കമ്പോസ്റ്റാക്കി മാറ്റാം. പേപ്പർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, ലോഹം തുടങ്ങിയ പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ പ്രത്യേകം ശേഖരിച്ച് റീസൈക്ലിംഗിനായി നൽകാം.

ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുകയും വേണം. തുണിസഞ്ചികൾ ഉപയോഗിക്കുക, ആവശ്യത്തിലധികമുള്ള പ്ലാസ്റ്റിക് പാക്കേജിംഗ് ഒഴിവാക്കുക, പുനരുപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക തുടങ്ങിയ ചെറിയ ശീലങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ശുചിത്വം വീട്ടിൽ നിന്ന് തന്നെ ആരംഭിച്ച് നമ്മുടെ അയൽപക്കങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും വ്യാപിക്കണം. റോഡിലോ പൊതുസ്ഥലങ്ങളിലോ മാലിന്യം വലിച്ചെറിയരുത്. കുട്ടികളിൽ ചെറുപ്പം മുതലേ ശുചിത്വത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുകയും വേണം. ഗ്രാമീണ മേഖലകളിൽ ശുചിത്വം എന്നത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക, ജലാശയങ്ങളിൽ മാലിന്യം എത്തുന്നത് തടയുക, കന്നുകാലികളുടെ മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു. അതിനാൽ സ്വച്ഛ് ഭാരത് ഒരു ശുചീകരണ പരിപാടി മാത്രമല്ല, നമ്മുടെ ശീലങ്ങളിലും ചിന്താഗതിയിലും മാറ്റം വരുത്താനുള്ള ഒരു ജനകീയ പ്രസ്ഥാനമാണ്. ശുചിത്വം ആരോഗ്യകരമായ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് മഹാത്മാഗാന്ധി നമ്മെ ഓർമ്മിപ്പിച്ചു. ആ സന്ദേശത്തിന് ഇന്നും ഏറെ പ്രസക്തിയുണ്ട്. വൃത്തിയുള്ള ഇന്ത്യ സർക്കാരിന്റെ പദ്ധതികളിലൂടെ മാത്രം സൃഷ്ടിക്കപ്പെടുകയില്ല, ഓരോ വ്യക്തിയുടെയും ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് സാധ്യമാകുന്നത്. ഓരോ വീടും ഓരോ തെരുവും ഓരോ ഗ്രാമവും ശുചിത്വമുള്ളതാകുമ്പോഴാണ് ഒരു ശുചിത്വ ഭാരതം യാഥാർത്ഥ്യമാകുന്നത്. അതിനാൽ ശുചിത്വം ഒരു പ്രത്യേക ദിവസത്തിൽ മാത്രം പാലിക്കേണ്ട കാര്യമല്ല, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാം. മാലിന്യം കുറയ്ക്കാം. മാലിന്യം ഉറവിടത്തിൽ തന്നെ തരംതിരിക്കാം. നമ്മുടെ വീടും പരിസരവും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കാം. മറ്റുള്ളവരെയും ശുചിത്വത്തിന്റെ ഈ കൂട്ടായ്മയിൽ പങ്കാളികളാക്കാം. ശുചിത്വ ഭാരതം മറ്റാരെങ്കിലും തുടങ്ങേണ്ട ഒന്നല്ല, അത് ആരംഭിക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തരിൽ നിന്നുമാണ്.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Valsa Williams. Union Home and Cooperation Minister Amit Shah has said the Narendra Modi government is developing a complete ecosystem around cattle rearing, from converting cow dung into biogas and organic fertilizer to processing dairy products and providing market access to give a new boost to the rural economy. Addressing the state-level Gau Palak Sammelan in Bhopal today, Mr. Shah said cattle rearers would be among those benefiting the most from the formation of the Ministry of Cooperation. Details from our correspondent.
2: Union Home and Cooperation Minister Amit Shah announced 101 crore rupees for cow shelters at the Sammelan, attended by around 35,000 Gopalaks from 11 districts. He also virtually performed the foundation stone ceremony for a dairy plant to be built in Ujjain at a cost of 255 crore rupees. He said that a central laboratory has been set up in Bhopal at a cost of 12 crore rupees and a mini dairy plant will be built in Shivpuri. Before the Gopalak Sammelan, the union minister also inaugurated an exhibition by the Madhya Pradesh police on the new criminal laws at the Bhel Dashara Maidan. Abhinav Goyal, Akashvani News, Bhopal.
1: The government has successfully brought back the hardened narco-trafficking kingpin, Navpreet Singh, from Turkey. Sharing this achievement of the country's enforcement agencies, Home Minister Amit Shah said agencies tracked him down, ripping apart veil after veil to unmask his true identity and secured his deportation. The Home Minister said Navpreet Singh has been put behind bars in connection with multiple cases involving drug trafficking and other crimes. Mr. Shah added that from 2019 till August this year, a total of 288 fugitives from 36 countries have been brought back to India. Finance Minister Nirmala Sitharaman today said India's economic strength and resilience have been built over the past decade through a combination of fiscal prudence, infrastructure investment, banking reforms, improved delivery mechanisms and consistent reforms. Addressing the fifth Kautilya Economic Conclave in New Delhi, the finance minister said the government has advanced the national frameworks through GST, Insolvency and Bankruptcy Code and the four labour codes. She said India had navigated the shocks of the past 4 years with its fundamentals intact, citing 7.8% real GDP growth in the first quarter of fiscal year 2026-27. The finance minister said the IMF projects India's general government debt to decline from 83.4% of GDP in 2026 to 77.7% in 2031 against a rising global trend. In Andhra Pradesh, four workers were killed and another was critically injured in a boiler explosion at a private industrial unit in Sri City of Satyavedu Mandal today. The blast occurred inside a factory in the special economic zone. Two workers died on the spot while three others were critically injured and shifted to a nearby hospital. India have won 5 gold, 2 silver and 2 bronze medals at the Asian Games in Japan today. In hockey, India thrashed Malaysia 5-1 to defend their men's gold, and the triumph also secured them a direct qualification for the 2028 Los Angeles Olympics. In men's cricket, India won the gold, defeating arch rivals Pakistan in the T20 final. Indian wrestler Aman Sehrawat clinched the men's 57-kilogram gold after edging out North Korea's world champion Chong Song Han 11-7 in a fierce final. With these impressive performances, India has climbed to 4th position in the overall medal standings. The country's medal tally has risen to 85, including 21 gold, 27 silver and 37 bronze medals. Prime Minister Narendra Modi has congratulated the men's cricket team on retaining their title at the Asian Games 2026. In a series of social media posts, Mr. Modi said, "This is indeed a joyous occasion for the nation." He also wished the team members for their future endeavours. The Prime Minister also congratulated Pranavi Sharat Urs on winning India's first ever gold in women's individual golf at the Asian Games. Mr. Modi said her superb finish has given the nation a sporting moment to remember. He wished that the victory would draw more young Indians to the game and inspire them to aim for the very top. And with that, we end this news bulletin.
3: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
4: ഓണാട്ടുകരയിൽ 28 ഓണത്തിന്റെ ആവേശമുയർത്തി ഓച്ചിറ കാളകെട്ടുത്സവം ഗംഭീരമായി നടന്നു. കാളകെട്ടുത്സവത്തിന്റെ വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാൻ 10,000 പടനിലത്തേക്ക് ഒഴുകിയെത്തി. കെട്ടിയുണ്ടാക്കി അണിയിച്ചൊരുക്കിയ കാളരൂപങ്ങളെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ആവേശഘോഷയാത്രയാണ് പടനിലത്തേക്ക് നയിച്ചത്. കൂറ്റൻ കെട്ടുകാളകളെ ക്രെയിനുകളുടെ സഹായത്തോടെ പടനിലത്തേക്ക് എഴുന്നള്ളിച്ചു. 72 ഉയരവും 6 ടൺ ഭാരവുമുള്ള വിശ്വപ്രജാപതി കാലഭൈരവൻ, 60 ഉയരമുള്ള രൗദ്രസ്കന്ദൻ, 56.5 ഉയരമുള്ള ഓണാട്ടുകതിരവൻ എന്നീ കാളരൂപങ്ങളാണ് തലയെടുപ്പിനാൽ മുഖ്യ ആകർഷണമായി മാറിയത്. ഓണാട്ടുകരയുടെ കാർഷിക പാരമ്പര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് 28 ഓണത്തിന് നടക്കുന്ന കാളകെട്ടുത്സവം. കൊല്ലം പോർട്ട് വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർക്കുന്ന യോഗത്തിന് മുന്നോടിയായി മന്ത്രി ബിന്ദുകൃഷ്ണ പോർട്ട് സന്ദർശിച്ചു. കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പോർട്ട് ഉദ്യോഗസ്ഥർ പോർട്ടിന്റെ ആവശ്യങ്ങൾ മന്ത്രിയോട് വിശദീകരിച്ചു. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനും പോർട്ട് ഹെൽത്ത് ഓഫീസറുടെ നിയമനത്തിനും കാലതാമസമില്ലാതെ നടപടി സ്വീകരിക്കുമെന്ന് ബിന്ദുകൃഷ്ണ പറഞ്ഞു. സുരക്ഷിതമല്ലാത്ത പാചക എണ്ണയുടെ ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ കൊല്ലം കോർപ്പറേഷനിലും കൊട്ടാരക്കര നഗരസഭയിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാചക എണ്ണയുടെ പുനരുപയോഗം നടക്കുന്നുവെന്ന പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചായിരുന്നു പരിശോധന. കൊല്ലം നഗരത്തിൽ നടത്തിയ ഡ്രൈവിൽ 96 കടകൾ പരിശോധിച്ചു. ഉപയോഗിച്ച എണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന TPC മെഷീന്റെയും മൊബൈൽ ലാബിന്റെയും സഹായത്തോടെയായിരുന്നു പരിശോധന. 24 കടകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എണ്ണയുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കി. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയില്ലാതെ പ്രവർത്തിച്ച 8 കടകളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. ക്ഷീരവികസന വകുപ്പ് ദക്ഷിണ മേഖലാ

0: മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സെമിനാറിൽ ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ പുരോഗതി, പ്രവർത്തനങ്ങൾ, ജില്ലാതല നേട്ടങ്ങൾ, ഭാവി പ്രവർത്തനങ്ങൾ എന്നിവ വിശദമായി അവതരിപ്പിച്ചു. രണ്ട് ദിവസങ്ങളിലായി നടന്ന സെമിനാറിൽ 58 ബ്ലോക്ക് തല ഉദ്യോഗസ്ഥരും 5 ക്വാളിറ്റി കൺട്രോൾ ഓഫീസർമാരും തങ്ങളുടെ പ്രവർത്തനങ്ങളും പദ്ധതികളുടെ പുരോഗതിയും അവതരിപ്പിച്ചു. ക്ഷീര കർഷകരുടെ ക്ഷേമം, ക്ഷീരമേഖലയുടെ വികസനം, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, ഗുണനിലവാര നിയന്ത്രണം, വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഫലപ്രദമായ നിർവഹണം തുടങ്ങിയ വിഷയങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു. സംഗീത സംവിധായകൻ പരവൂർ ജി ദേവരാജൻ മാസ്റ്ററുടെ 99 ജന്മവാർഷികം ജന്മനാടായ പരവൂരിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പരവൂർ മുനിസിപ്പൽ പാർക്കിലെ ദേവരാജ സ്മൃതി മണ്ഡപത്തിൽ രാവിലെ പുഷ്പാർച്ചനയും ഗാനാർച്ചനയും നടന്നു. പരവൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജന്മശതാബ്ദി ആഘോഷങ്ങൾ മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോക ഹൃദയ ദിനത്തിന്റെ ഭാഗമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കുട്ടികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് നടത്തിയത്. ജന്മനാ ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള 100+ കുട്ടികൾ ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തി. വിദഗ്ധ പീഡിയാട്രിക് കാർഡിയോളജി പരിശോധനയ്ക്കൊപ്പം എക്കോ, ECG, X-ray, ലാബ് പരിശോധനകളും നടത്തി. തുടർ ചികിത്സയും വിദഗ്ധ പരിചരണവും ആവശ്യമായ കുട്ടികളെ SAT ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. മിലിറ്ററി നഴ്സിംഗ് സർവീസ് 101 സ്ഥാപക ദിനാചരണത്തിന് കൊല്ലം ജില്ല വേദിയായി. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ നിന്നും വിരമിച്ച് കേരളത്തിൽ താമസിക്കുന്ന ഓഫീസർമാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും വിരമിച്ച നഴ്സിംഗ് ഓഫീസർമാർ പങ്കെടുത്തു. ഇന്ത്യൻ സായുധ സേനയിലെ പൂർണ്ണമായും വനിതകൾ മാത്രം ഓഫീസർമാരായുള്ള ഏക വിഭാഗമാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ്. പതിനൊന്നാമത് ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ദേശീയ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും കൊല്ലം ബാർ അസോസിയേഷനുമായി സഹകരിച്ച് സൗജന്യ രോഗനിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നേത്ര പരിശോധന, രക്തപരിശോധന, അസ്ഥിസാന്ദ്രത പരിശോധന, പെരിഫറൽ ന്യൂറോപ്പതി പരിശോധന, ബോഡി മാസ് ഇൻഡെക്സ് പരിശോധന തുടങ്ങിയ സേവനങ്ങൾ നൽകി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

അറിയിപ്പ്. ഒക്ടോബർ 5 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഹരിത സമ്പദ് വ്യവസ്ഥ വരെ സാങ്കേതികവിദ്യയുടെ ഹരിത വഴികൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ മീര അസ്മി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496569321.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും.

0: ചീം രാവിലെ 8:45 സംഗീത സരണി
1: നാളെ രാവിലെ 10:20 നിയമരംഗം. ഇതിൽ ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിപരമായ വൈകല്യം എന്നീ ഭിന്നശേഷി വിഭാഗത്തിന്റെ ക്ഷേമത്തിനും ഭാവി സംരക്ഷണത്തിനുമായി രൂപീകൃതമായ നാഷണൽ ട്രസ്റ്റ് ആക്ടിനെക്കുറിച്ച് അഡ്വക്കേറ്റ് രേഷ്മ എച്ച് ജി സംസാരിക്കുന്നു. നാളെ രാവിലെ 10:20 നിയമരംഗത്തിൽ.
0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ബി.വി. ബിനയ സംസാരിക്കുന്നു.

നാളെ വൈകുന്നേരം 5 മണിക്ക് മൊഴിയുറവകൾ. സർവോദയം കെ കേളപ്പൻ നടത്തിയ പ്രഭാഷണം കാലത്തിന്റെ സാക്ഷി പരമ്പരയിൽ വി ടി ഭട്ടതിരി പങ്കെടുത്ത പരിപാടി. നാളെ വൈകുന്നേരം 5 മണിക്ക് മൊഴിയുറവകൾ.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക സുഷമ കുമാരി. ആദൌ മുഖ്യ വാർത്താഃ. കേന്ദ്രീയ സഹകാരിതാ മന്ത്രി അമിത് ഷാഹ ഉക്തവാൻ യത് സർവകാരഃ ഗോപാലന ആധാരിതം സമ്പൂർണ പാരിസ്ഥിതിക തന്ത്രം വികസയൻ അസ്തി, യേന ഗ്രാമീണ അർത്ഥവ്യവസ്ഥയൈ പ്രോത്സാഹനം ലഭതെ. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ മാസികഃ ആകാശവാണി കാര്യക്രമഃ മന കീ ബാത് അദ്യ ദ്വാദശ വർഷാണി പൂരിതാനി. ആരക്ഷിദലേന സൂചിതം യത് സാർവജനിക സുരക്ഷാം വിധിം വ്യവസ്ഥാം യാതായാത സഞ്ചാരം സുനിശ്ചേതും നവദില്ലി മണ്ഡലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ത്രയോവിംശത്യുത്തര ദ്വിസഹസ്രതമ വർഷസ്യ ത്രിഷഷ്ട്യുത്തരൈകശതമഃ ഭാഗഃ പ്രഭാവിഭൂതഃ. ആന്ധ്രപ്രദേശെ സത്യവേടുമണ്ഡലസ്യ ശ്രീ സിറ്റി ഇത്യത്ര ഏകേന ഔദ്യോഗിക വാഷ്പയന്ത്ര വിസ്ഫോടേന ചത്വാരഃ കർമ്മകരാഃ മൃതാഃ, ഏകശ്ച ഗംഭീരരൂപേണ വ്രണിതഃ. അപി ച ഏഷ്യായി ക്രീഡായാം ജാപാനദേശെ ഭാരതേന അദ്യ പഞ്ച സ്വർണപദകാനി ദ്വേ രജതപദകേ ച വിജിതേ. അഥ വാർത്താഃ വിസ്തരേണ. കേന്ദ്രീയ ഗൃഹ ഏവം സഹകാരിതാ മന്ത്രി അമിത് ഷാഹ അവദത് യത് നരേന്ദ്രമോദി പ്രശാസനം ഗോപാലനസ്യ വിഷയേ സമ്പൂർണം തന്ത്രം വികസിതും പ്രയതതേ. ഗോമയാത് ജൈവ ഗൈസ് ജൈവിക ഖാദ് നിർമ്മാണാത് പ്രാരഭ്യ ദുഗ്ധജന്യ പദാർത്ഥാനാം പ്രസംസ്കരണം തഥാ ച തേഷാം വിപണനസ്യ വ്യവസ്ഥ അപി അസ്മിന്നേവ തന്ത്രേ അന്തർഭവതി. ഏതേന ഗ്രാമീണ അർത്ഥവ്യവസ്ഥായാഃ വികാസേ നൂതനം പ്രോത്സാഹനം പ്രാരപ്സ്യതേ. അദ്യ ഭോപാലനഗരെ ആയോജിതേ രാജ്യസ്തരീയ ഗൌപാലക സമ്മേളനേ ഭാഷമാണഃ അമിത് ഷാഹ അവദത് യത് സഹകാരിതാ മന്ത്രാലയസ്യ സ്ഥാപനയാ പശുപാലകാഃ സർവാധികം ലാഭം

0: യോഗായ സഹായ്യായ ച ദൂതാവാസഃ ഓമാനദേശസ്യ അധികാരിഭ്യഃ ധന്യവാദാൻ അർപ്പിതവാൻ. വിദേശമന്ത്രാലയഃ അവദത് യത് വിദേശേഷു സ്ഥിതാനാം ഭാരതീയ നാവികാനാം സുരക്ഷായൈ സംരക്ഷണായ കല്യാണായ ച ദൂതാവാസഃ പ്രതിബദ്ധഃ അസ്തി. രാജ്യസഭായാഃ ഉപസഭാപതേഃ ഹരിവംശസ്യ നേതൃത്വേ ഏകം ഭാരതീയ സംസദീയ പ്രതിനിധിമണ്ഡലം അന്തർസംസദീയ സംഘസ്യ ത്രിപഞ്ചാശദുത്തരൈകശതതമ്യാം സഭായാം തത്സംബദ്ധോപവേശനേഷു ച ഭാഗം ഗൃഹീതും തൻജാനിയദേശം പ്രതി പ്രസ്ഥിതവാൻ. ഏതാനി ഉപവേശനാനി മാസസ്യ അസ്യ പഞ്ചദിനാങ്കതഃ നവദിനാങ്കപര്യന്തം ആയോജ്യന്തി. ഏതത് പ്രതിനിധിമണ്ഡലം സമകാലീന വൈശ്വികമഹത്വസ്യ വിഷയേഷു വിവിധാസു സഭാസു വിചാരഗോഷ്ഠീഷു കർമ്മശാലാസു ച ഭാഗം ഗ്രഹീഷ്യന്തി. ഏതേഷു വിഷയേഷു ഭാരതസ്യ ദൃഷ്ടികോണം സ്പഷ്ടം വക്ഷതി. ശ്രീ ഹരിവംശഃ ശാശി പരിഷദഃ സാമാന്യവാദവിവാദസ്യ ആപത്കാലീനവിഷയക വാദവിവാദസ്യ തഥാ ച സംസദീയ സംഘസ്യ അധ്യക്ഷപദസ്യ അഭ്യർത്ഥിനാം ശ്രവണസ്യ ച കാര്യക്രമേഷു ഭാഗം ഗ്രഹീഷ്യതി. ജാപാനദേശെ പ്രചല്യമാനേഷു ഏഷ്യൈ ക്രീഡാസു അദ്യ ഭാരതം പഞ്ച സ്വർണപദകാനി ദ്വേ രജതപദകേ ദ്വേ കാസ്യപദകേ ച ജിതവത്. ഭാരതീയം പുരുഷാണാം ഹോക്കിദലം മലേഷ്യാദേശം പരാജിത്യ ദേശസ്യ സ്വർണപദകം പ്രാപ്തവത്. ഭാരതീയം പുരുഷാണാം ക്രിക്കറ്റ്ദലം പാകിസ്ഥാനം പരാജിത്യ സ്വർണപദകം ജിതവത്. മല്ലയുദ്ധേ പുരുഷാണാം സപ്തപഞ്ചാശത് കിലോഗ്രാം ഭാരവർഗേ അമന സഹരാവത് സ്വർണപദകം. സപ്തനവതി കിലോഗ്രാം ഭാരവർഗേ ദീപക പുന്യ ച കാസ്യപദകം ജിതവാൻ. അന്തിം പംഘാല മഹിളാനാം ത്രിപഞ്ചാശത് കിലോഗ്രാം ഭാരവർഗേ രജതപദകം പ്രാപ്തവതി. അപി ച ഗോൾഫ് ക്രീഡായാം പ്രണവി ശരത് അർസ് മഹിളാനാം വൈയക്തിക സ്പർദ്ധായാം സ്വർണപദകം ദലസ്പർദ്ധായാം ച രജതപദകം പ്രാപ്തവതി. മഹിളാനാം റിക്കോർവ് ധനുർവിദ്യായാം കുംകും മോഹോഡ് സ്വർണപദകം ജിതവതി. നീരജ് ചൌഹാൻ ച പുരുഷാണാം റിക്കോർവ് സ്പർദ്ധായാം കാസ്യപദകം പ്രാപ്തവാൻ. പദകതാലികായാം ഭാരതം ഏകവിംശതിഃ സ്വർണപദകാനി സമാവിഷ്ടാനി. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമു മഹോദയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹോദയ പദകവിജേതൃന് അഭിനന്ദിതവന്തഃ ഇതി വാർത്താഃ.
1: ആകാശവാണി, സമയം 6:30 മിനിറ്റും 8 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ.

0: better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണമുൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌടില്യ സാമ്പത്തിക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജനാധിപത്യവും വികസനവും ഒരുമിച്ച് മുന്നേറണമെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം 2047-ഓടെ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും വ്യക്തമാക്കി. സാങ്കേതിക വിദ്യയുടെ ദാസരാകാതെ അതിന്റെ യജമാനനായി മാറാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോട്ടയം വലവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 8-ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് ആരോഗ്യമേഖലയിൽ കൂടുതൽ സഹായം ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
1: ആരോഗ്യ സുരക്ഷാ രംഗത്ത് പൂർണ്ണമായും സർക്കാർ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഈ പദ്ധതി പ്രകാരം അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും 5 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് അർഹതയുണ്ട്. അർഹരായ ഗുണഭോക്താക്കൾക്ക് രാജ്യത്തുടനീളമുള്ള അംഗീകൃത സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ചികിത്സാനുകൂല്യങ്ങൾ നേടാം. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള 3 ദിവസത്തെയും ഡിസ്ചാർജിന് ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഇതിലുൾപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐ ഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി നടപ്പാക്കുന്ന സ്മാർട്ട് ഫാർമർ ഐ ഡി കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് മുട്ടിലിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൌകര്യവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ്ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 7 മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ബുള്ളിയിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തയെ തുടർന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലർ ആർ ശ്രീലേഖ സ്ഥാനമൊഴിഞ്ഞെന്ന് കത്ത് നൽകിയതായി മേയർ വി വി രാജേഷ്. സ്വകാര്യ കാരണങ്ങളാണ് ഇതിനു പിന്നിലെന്ന് ശ്രീലേഖ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 57 കിലോഗ്രാം വിഭാഗം ഗുസ്തിയിൽ ഇന്ത്യൻ താരം അമൻ സെഹ്റാവത്ത് സ്വർണം നേടി. പുരുഷ 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്തെത്തി. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ പതാക വഹിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റിൻഡീസിന് 352 റൺ വിജയലക്ഷ്യം. 3 മത്സര പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റിനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവ്വീസുകൾ ആരംഭിക്കും. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവ്വീസ് തുടങ്ങുക. ആലപ്പുഴ ജില്ലയിൽ റോഡ് നിർമ്മാണത്തെ തുടർന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷം. ദേശീയപാത പുനർനിർമ്മാണത്തിനിടയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയാണ് ജില്ലയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: അരൂർ മുതൽ കായംകുളം വരെയുള്ള ഭാഗത്തെ പൈപ്പ് പൊട്ടൽ പതിവ് സംഭവമാവുന്നു. ചേർത്തലക്കാർക്ക് കുടിവെള്ളം കിട്ടാൻ ഇനി 2 ദിവസം കൂടി കാത്തിരിക്കണം. തിരുവിഴയിൽ ഇന്നലെ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ചേർത്തല നഗരത്തിലും 8 പഞ്ചായത്തിലും കുടിവെള്ളമില്ല. കുടിവെള്ള പൈപ്പ് തിരിച്ചറിയാതെയാണ് റോഡ് പണി നടക്കുന്നത്. ഇത് പരിഹരിക്കാൻ പലതവണ ഉന്നതതല യോഗം ചേർന്നിട്ടും പൈപ്പ് പൊട്ടൽ തുടരുകയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട്.

0: പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് കൂടരിഞ്ഞി കൂമ്പാറയിൽ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 11 പ്രായമുള്ള കുഞ്ഞു മരിച്ചു. കുട്ടികൾ ഉൾപ്പെടെ പരിക്കേറ്റ 25 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗോത്ര അറിവുകളും പരമ്പരാഗത രീതികളും കൂട്ടിയിണക്കി ആയുർവേദ ഗവേഷണം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ആയുഷ് വകുപ്പും ദേശീയ ആയുഷ് മിഷൻ കേരളവും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച 11 ആയുർവേദ ദിനാഘോഷം പ്രജ്വല 2026 സമാപന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ ഘടകങ്ങളുടെ കുറവിനെ തുടർന്നുണ്ടാകുന്ന ജനിതക രക്തസ്രാവ രോഗമാണ് ഹീമോഫീലിയ. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനും പ്രവാസി മലയാളികളുടെ ബിസിനസ് ശൃംഖലകളെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നതിനുമായി പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ഡെസ്കുകൾ പ്രവർത്തിക്കുക. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐ ഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി.
2: നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്രകൃതി സ്നേഹികൾക്ക് ഏറെ ആനന്ദവും പ്രതീക്ഷയും പകരുന്ന ഒരു സന്തോഷ വാർത്ത ഇതാ. നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ദക്ഷിണ മേഖലയിലുള്ള അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ അപൂർവ ശേഖരം കണ്ടെത്തിയിരിക്കുന്നു. തിരുവനന്തപുരം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് തെക്കേ ഇന്ത്യയിലെ പുഷ്പിക്കുന്ന സസ്യങ്ങളുടെ ഏറ്റവും പുതിയ സമഗ്രമായ പട്ടിക തയ്യാറാക്കിയത്. 3261 ഇനം പുഷ്പിക്കുന്ന സസ്യങ്ങളെയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഇവ 1139 ജനസുകളിലും 190 സസ്യകുടുംബങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ഇവയിൽ 1018 ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ സസ്യങ്ങളാണ്. ഇതിൽ 245 അത്യപൂർവമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ മാത്രം വളരുന്നവയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അഗസ്ത്യമലയിലെ സസ്യജാലങ്ങൾക്ക് ശ്രീലങ്കയിലെ സസ്യജാലങ്ങളുമായി ശക്തമായ ഭൂമിശാസ്ത്രപരമായ ബന്ധമുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പണ്ടുകാലത്തുണ്ടായിരുന്ന കരബന്ധവും ഒരേ തരത്തിലുള്ള കാലാവസ്ഥയുമാണ് ഇതിന് കാരണം. നമ്മുടെ പശ്ചിമഘട്ടം പ്രകൃതിയുടെ ഒരു വലിയ നിധി സഞ്ചയമാണെന്ന് ഈ പഠനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപൂർവമായ ഈ ജൈവ വൈവിധ്യത്തെ വരും തലമുറകൾക്കായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് മഹത്തായ ഈ കണ്ടെത്തൽ. ഇന്ത്യൻ കായികരംഗത്ത് അപൂർവ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ചരിത്ര താളുകളിൽ ഇടം പിടിക്കുകയാണ് അത്ലറ്റ് വിദ്യാരാംരാജ്. പതിറ്റാണ്ടുകളായി മറ്റാർക്കും തകർക്കാനാവാതെ നിലനിന്നിരുന്ന ഇതിഹാസ താരം പി ടി ഉഷയുടെ ദേശീയ റെക്കോർഡ് മറികടന്ന വിദ്യ ഏഷ്യൻ ഗെയിംസിലെ തന്റെ അപാരമായ പ്രകടനം വീണ്ടും കാഴ്ചവച്ചിരിക്കുകയാണ്. 2026 ഏഷ്യൻ ഗെയിംസ് 400 ഹേർഡിൽസ് ഫൈനലിൽ 54.75 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് വിദ്യ വെങ്കല മെഡൽ നേടി. ഈ ചരിത്ര നേട്ടത്തോടെ വെറുമൊരു മെഡൽ നേട്ടത്തിനപ്പുറം ഇന്ത്യൻ അത്ലറ്റിക്സിൽ പുതിയൊരു നാഴികക്കല്ല് കുറിച്ചിരിക്കുകയാണ് തമിഴ്നാട് സ്വദേശിനിയായ വിദ്യാരാംരാജ്. 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ പി ടി ഉഷ

0: കുറിച്ച 55.42 സെക്കൻഡിന്റെ ദേശീയ റെക്കോർഡാണ് 42 വർഷങ്ങൾക്ക് ശേഷം വിദ്യ തകർത്തത്. ഇതോടെ 400 മീറ്റർ ഹേർഡിൽസിൽ 55 സെക്കൻഡിൽ താഴെ സമയമെടുത്ത് ഫിനിഷ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി വിദ്യാരാംരാജ് മാറി. 4x400 മീറ്റർ ഹേർഡിൽസിൽ വിദ്യയുടെ തുടർച്ചയായ 2ാമത്തെ ഏഷ്യൻ ഗെയിംസ് വെങ്കലമെഡലാണിത്. വനിതകളുടെ 400 മീറ്റർ റിലേയിൽ ഇന്ത്യയ്ക്ക് സ്വർണം നേടിക്കൊടുത്തതിലും വിദ്യ നിർണായക പങ്കുവഹിച്ചു. തുടർച്ചയായ ഏഷ്യൻ ഗെയിംസ് മെഡലുകളിലൂടെ വിദ്യാരാംരാജ് കൈവരിച്ച ഈ മികവ് രാജ്യത്തെ വരും തലമുറ കായിക താരങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് നാം എല്ലാവരും ബോധവാന്മാരാണെങ്കിലും പലപ്പോഴും വിനോദത്തിനായി മാറ്റിവെക്കുന്ന സമയം പോലും ആരോഗ്യത്തിനായി നമ്മൾ ചിലവഴിക്കാറില്ല. എന്നാൽ ആരോഗ്യവും വിനോദവും കൈകോർത്താലോ? വിനോദത്തോടൊപ്പം ആരോഗ്യ സംരക്ഷണത്തിന്റെയും ജീവിതശൈലി ബോധവൽക്കരണത്തിന്റെയും പുതിയൊരു ലോകം തുറന്നു നൽകുകയാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനടയിൽ സ്ഥിതി ചെയ്യുന്ന ആരോഗ്യ നികേതനം ഹെൽത്ത് തീം പാർക്ക്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കായ ഈ കേന്ദ്രം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിജ്ഞാനവും വിനോദവും പകർന്നു നൽകുന്ന മികച്ചൊരിടമായി മാറിയിരിക്കുകയാണ്. പ്രമേഹം ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകി പ്രകൃതിയെ അറിഞ്ഞ് കളിച്ചുല്ലസിക്കാൻ കുട്ടികൾക്കും പഴയ കാലത്തിന്റെ കാർഷിക ഓർമ്മകളിലേക്ക് തിരികെ നടക്കാൻ മുതിർന്നവർക്കും കഴിയും വിധമാണ് പ്രമേഹ രോഗവിദഗ്ധൻ ഡോക്ടർ ജി വിജയകുമാർ പാർക്കിലെ ഓരോ ഇടവും ഒരുക്കിയിട്ടുള്ളത്. അച്ചൻകോവിലാറിന്റെ തീരത്ത് 6 ഏക്കറിൽ 3 പ്രധാന ഭാഗങ്ങളാക്കി ഒരുക്കിയിട്ടുള്ള ആരോഗ്യ നികേതനത്തിൽ 1970 മുൻപുള്ള അധ്വാനശീലം കൂടുതലുണ്ടായിരുന്ന കാലഘട്ടം, ഇപ്പോഴത്തെ വ്യായാമം കുറഞ്ഞ ജീവിതശൈലിയിലെ ജീവിത കാഴ്ചകൾ, ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, വ്യായാമ ഉപകരണങ്ങൾ എന്നിവ കാണാൻ കഴിയും. കേരളത്തിൽ 1970 2% ആളുകളിൽ മാത്രമുണ്ടായിരുന്ന പ്രമേഹരോഗം ഇന്ന് 27%ത്തിലേക്കുയർന്ന സാഹചര്യത്തിലാണ് രോഗപരിചരണത്തിനും രോഗപ്രതിരോധത്തിനുമായി ഇത്തരമൊരു പാർക്ക് യാഥാർത്ഥ്യമാക്കിയത്. പ്രമേഹ രോഗവിദഗ്ധൻ ഡോക്ടർ ജി വിജയകുമാർ.
1: ആരോഗ്യ നികേതനം എന്ന ഈ സ്ഥാപനം കഴിഞ്ഞ 30 വർഷമായിട്ട് ഉദ്ഭാവനം ചെയ്ത ഒരു പ്രിവെന്റീവ് ഹെൽത്ത് കെയർ ഹബ്ബാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 40-50 വർഷമായിട്ട് കേരളത്തിലെ പ്രമേഹ രോഗികളുടെ എണ്ണം വളരെ കൂടുന്നുണ്ട്. കഴിഞ്ഞൊരു 50 വർഷം കൊണ്ട് പ്രമേഹരോഗികളുടെ എണ്ണം കൂടുന്നതിനൊരു കാരണം ജീവിതശൈലിയിലുണ്ടായ മാറ്റമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളും മറ്റ് ജീവിതശൈലി രോഗങ്ങളുള്ളവരും ഉള്ളത്. അപ്പോൾ ഇതിന്റെ ചികിത്സയ്ക്കും ഇത് വരാതിരിക്കാൻ നോക്കണമെങ്കിലും നമ്മൾ ജീവിതശൈലി ക്രമീകരിക്കണം. തെറ്റായ ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായിട്ട് ആഹാരം കഴിക്കുക, ഒട്ടും എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥ, അധികരിച്ച മാനസിക സമ്മർദ്ദം, ഇതെല്ലാം നേരിടാനുള്ള ഒരു ഇടമായിട്ടാണ് ആരോഗ്യ വിഭാഗം ചെയ്തിട്ടുള്ളത്.
0: പ്രതിസന്ധികളുടെയും ഒറ്റപ്പെടലിന്റെയും ഭൂതകാലം പിന്നിട്ട് 8 കുട്ടികളും അവരുടെ പരിപാലകരും ഒരു കുടുംബം പോലെ കഴിയുന്ന വീടുണ്ട് മലപ്പുറം തേഞ്ഞിപ്പാലത്ത്. 2023 ജെൻസി യുവാക്കളുടെ കൂട്ടായ്മയായ റൈസപ്പ് ഫോറം ആരംഭിച്ച റൈസപ്പ് ഹോം എന്ന സ്ഥാപനമാണ് ആരോരുമില്ലാതായ കുരുന്നുകൾക്ക് തണലൊരുക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രൂപ്പ് ഫോസ്റ്റർ കെയർ ഹോം കൂടിയാണിത്. 2018 പ്രളയകാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഒന്നിച്ച യുവാക്കളുടെ കൂട്ടായ്മയാണ് ഇന്ന് 1000-ൽ അംഗങ്ങളുള്ള റൈസപ്പ് ഫോറം എന്ന സംഘടനയായി വളർന്നത്. പരമ്പരാഗത അനാഥാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്നേഹവും സുരക്ഷിതത്വവുമുള്ള ഒരു യഥാർത്ഥ കുടുംബ അന്തരീക്ഷമാണ് ഇവിടെ കുട്ടികൾക്ക് നൽകുന്നത്. 7 വയസ്സുകാരൻ മുതൽ 10ാം ക്ലാസ് വരെയുള്ള 8 കുട്ടികളും അവരുടെ പരിപാലകരുമാണ് ഇവിടെ കഴിയുന്നത്. പഠനത്തോടൊപ്പം പഠനേതര പ്രവർത്തനങ്ങളിലും കുട്ടികളുടെ കഴിവുകൾ വളർത്താനുള്ള പിന്തുണയും നൽകുന്നുണ്ട്. ആക്രിവസ്തുക്കൾ ശേഖരിച്ചും പിഗ്ഗി ബാങ്ക് നിക്ഷേപങ്ങൾ വഴിയുമാണ് യുവാക്കൾ ഇതിനായുള്ള തുക കണ്ടെത്തുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യക്തിഗത പരിചരണം എന്നിവ ഉറപ്പാക്കുന്നതിനോടൊപ്പം പരിപാലകരായ യുവാക്കൾ സ്വന്തം പഠനവും തൊഴിലും മുന്നോട്ട് കൊണ്ടുപോകുന്നു. സേവനം എന്നതിലുപരി കുട്ടികൾക്കും പ്രായമായവർക്കും പരസ്പരം താങ്ങാവാൻ സാധിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്ന യുവാക്കൾ പറയുന്നു. ചേർത്തുപിടിക്കലിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകുന്ന ഈ സംരംഭം സമൂഹത്തിന് വലിയൊരു മാതൃകയാണ്. വനാതിർത്തികളിലും കാടുകളിലും പടർന്നുപിടിച്ച് സ്വാഭാവിക സസ്യജാലങ്ങൾക്കും വന്യമൃഗങ്ങൾക്കും വൻ ഭീഷണിയുയർത്തുന്ന അധിനിവേശ സസ്യമാണ് കൊങ്ങിണി. എന്നാൽ ഈ പാഴ്ചെടിയെ അതിജീവനത്തിനും വരുമാന മാർഗത്തിനുമുള്ള

0: മാധ്യമമാക്കി മാറ്റി മാതൃകയാവുകയാണ് വയനാട്ടിലെ തദ്ദേശീയ സമുദായങ്ങളും ശില്പികളും. വയനാട് നൂൽപ്പുഴ പഞ്ചായത്തിലെ കടമ്പക്കാട് കോളൂർ ഊരുകളിലെ യുവാക്കളാണ് ഈ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത്. വയനാട് വന്യജീവി സങ്കേതം ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ കീഴിലാണ് ഈ സവിശേഷ സംരംഭം പ്രവർത്തിക്കുന്നത്. വനമേഖലയിൽ അതിവേഗം പടരുന്ന കൊങ്ങിണിച്ചെടികൾ വെട്ടിമാറ്റി പുഴുങ്ങി തോലുരിഞ്ഞ് പരുവപ്പെടുത്തിയെടുക്കുന്നു. ശേഷം ജീവൻ തുടിക്കുന്ന ആനകളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും പൂർണ്ണകായ ശില്പങ്ങളാണ് ഈ തണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ട കലാകാരന്മാരുടെ മികവുറ്റ കൈവേലയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നും 7 അടി ഉയരമുള്ള കൊമ്പനാനയുടെ രൂപം പൂർത്തിയാക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. പരിസ്ഥിതി ഭീഷണിയെ അതിമനോഹരമായ കലയായും വരുമാനമാർഗമായും മാറ്റാമെന്ന് തെളിയിക്കുകയാണ് വയനാട്ടിലെ ഈ വേറിട്ട പരീക്ഷണം. കാടിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും പ്രാദേശിക സമുദായങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിനും ഇത്തരം സംരംഭങ്ങൾ വലിയ പങ്കുവഹിക്കുന്നു.
1: നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നതിന് പകരം ഉള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ഒരു ചെറിയ നന്ദി പ്രകാശനം പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സമൃദ്ധിയെ ആകർഷിക്കും. ഈ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പരിപാടി തുടങ്ങും മുമ്പ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: കൃഷി വെറുമൊരു ഉപജീവന മാർഗം മാത്രമല്ല, മണ്ണിനോടും പ്രകൃതിയോടും മനുഷ്യനോടുമുള്ള ആത്മബന്ധം കൂടിയാണ്.

0: ഇടിയിണക്കി മുന്നേറുകയാണ് സമ്മിശ്ര കൃഷി. ഇത്തരത്തിൽ കൃഷിയെ ഒരു സമഗ്ര സംരംഭമാക്കി മാറ്റി സ്ഥിരവരുമാനം കണ്ടെത്തി ജീവിത വിജയം നേടിയ ഒരു കർഷകന്റെ അനുഭവങ്ങളിലേക്ക് നമുക്കിനി കടന്നുചെല്ലാം. തിരുവനന്തപുരത്ത് കുളത്തൂർ താമസിക്കുന്ന സിസിൽ ചന്ദ്രൻ. എത്ര വിസ്തൃതി കുറഞ്ഞ സ്ഥലത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ വർഷം മുഴുവൻ ഉയർന്ന വിളവും ലാഭവും ഉറപ്പാക്കുന്ന നൂതന കൃഷി സമ്പ്രദായം വിജയകരമായി പ്രാവർത്തികമാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ കൃഷി അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ജി സന്തോഷ് കുമാറാണ് സിസിൽ ചന്ദ്രനുമായി സംസാരിക്കുന്നത്.
1: സമ്മിശ്ര കൃഷി രീതിയിലൂടെ ഒരു സുസ്ഥിര വരുമാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു കർഷകനാണ് സിസിൽ ചന്ദ്രൻ. അദ്ദേഹത്തെ പരിചയപ്പെടുത്താനായിട്ട് നിരവധി കാര്യങ്ങളുണ്ട്. ICAR സമ്മിശ്ര കർഷകനുള്ള 2025 അവാർഡ് ജേതാവാണ്. അതുപോലെ തന്നെ ഹൈടെക് ഫാമിങ്ങിനുള്ള കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ജേതാവാണ്. അതുപോലെ ഈ വർഷത്തെ ജില്ലയിലെ ക്ഷീര കർഷകനുള്ള അവാർഡ് ജേതാവാണ്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു വളരെ നല്ല ഒരു കർഷകനാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് കർഷകർ കൃഷിയിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം അല്ലെങ്കിൽ സുസ്ഥിരമായ ഒരു വരുമാനം ഇന്ന് കൃഷിയിലൂടെ സാധ്യമല്ല എന്നൊക്കെ പറയാറുണ്ട്. താങ്കൾ ഇതേക്കുറിച്ച് എങ്ങനെയാണ്, താങ്കളുടെ എന്താണ് അഭിപ്രായം?
2: അത് പറഞ്ഞാൽ ആദ്യം കൃഷിയാണ് ജീവൻ, അടുത്ത് കൃഷിയാണ് എൻ്റെ ജീവിതവും. അപ്പം അതുകൊണ്ട് കൃഷിയില്ലെങ്കിൽ എനിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ആ 35 മുമ്പ് തുടങ്ങിയ കൃഷിയാണ്. ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് നമ്മൾ കൃഷി ഓരോന്നോരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങി. ആദ്യം ഓപ്പൺ ഫീൽഡ് ഫാമിംഗ് ആയിരുന്നു. ആ ഓപ്പൺ ഫീൽഡ് ഫാമിങ്ങിൽ തന്നെ നമുക്ക് നെല്ല് വയൽ കൃഷിയുണ്ട്, വാഴ, മരച്ചീനി, പക്ഷിമൃഗാദികൾ എല്ലാം കൂടെ ഒരു സമ്മിശ്ര കൃഷി ആയിട്ടാണ് ഞാൻ കൊണ്ടുവയ്ക്കും തുടക്കത്തിലേ വന്നത്. ഒരു 10 മുന്നേ മിനിമം 30 പശുക്കൾ കറക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു 10 പശുക്കൾ പിന്നെ വറ്റ് കറവാണ്. അപ്പോൾ ശരാശരി 30 കറവ് പശുക്കളെ കൊണ്ട് പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആടുണ്ട്, 100 ആടുകളുണ്ട്. പിന്നെ കോഴിയുണ്ട്, താറാവുണ്ട്, മത്സ്യകൃഷിയുണ്ട്, കൂൺ കൃഷിയുണ്ട്, പച്ചക്കറി തൈ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, പച്ചക്കറി വിപണനമുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് തേൻ കൃഷിയുണ്ട്. ഒന്നിൽ നിന്ന് നമ്മൾ ഒന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കൊന്നും വേസ്റ്റേജ് വരുന്നില്ല, എല്ലാം റീസൈക്കിൾ ആയിട്ട് വരുന്നു. നമ്മൾ ഉദാഹരണത്തിന് വയലിൽ തന്നെ ഇപ്പോൾ യന്ത്രവൽക്കരണം കൊണ്ട് കണക്ക് കൃഷി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക്
1: എത്ര ഏക്കർ വയലുണ്ട്?
2: ഇപ്പോൾ എല്ലാം കൂടെ 10-20 ഏക്കർ നെൽകൃഷി
1: ചെയ്യുന്നുണ്ട്.
2: ഇപ്പോൾ കൊയ്ത്ത് നടത്തിയേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് നല്ലൊരു വരുമാനമാണ്. അപ്പോൾ വയലിൽ നിന്ന് എടുക്കുന്ന കച്ചി, ഈ കച്ചി നമ്മൾ പശുവിന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഡയറി യൂണിറ്റിലെ സ്ലറി എല്ലാം പമ്പ് ചെയ്ത് പാട്ടത്തിനടുത്ത വയലുകളാണ്. നമ്മൾ ഈ വയലിലേക്ക് കൊണ്ട് നമ്മൾ വെള്ളത്തിൽ കൂടെ കലർത്തി അതിന് കൊടുക്കും. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ പകുതി പതിരായ നെല്ലുണ്ട്. അപ്പോൾ അരി പാറ്റിയിട്ട് അതിൻ്റെ പൊടിയെല്ലാം നമ്മൾ കോഴിക്ക് കൊടുക്കും. അപ്പോൾ ഉമിയും നമ്മൾ കോഴിക്ക് തന്നെ പൊടിച്ച് തവിടാക്കിയിട്ട് നമ്മളത് കൊടുക്കും.
1: തീറ്റ പ്രത്യേകമായിട്ട് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല.
2: ഇത് നെല്ല് തന്നെ നമ്മൾ നെല്ല് തന്നെ പ്രത്യേകം അരി പാക്കറ്റാക്കിയിട്ട് നമ്മൾ കുത്തരിയായിട്ട് അവലോസ് പൊടിയാക്കിയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുഴുക്കലരിയും കൊടുക്കുന്നുണ്ട്, പച്ചരിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത വരുമാനം വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പിന്നെ കോഴിയിൽ നിന്ന് മുട്ട കിട്ടും. അതൊരു സൈഡ് ഇൻകമാണ്, നമുക്ക് വലിയ തീറ്റ ചെലവില്ലാതെ കിട്ടുന്ന ഒരു വരുമാനമാണ്.
1: അതുപോലെ മീൻ വളർത്തലും ഉണ്ടല്ലോ.
2: ആ മീൻ വളർത്തലുണ്ട്.
1: കോഴിക്കോട് ഈ മീൻ വളർത്തുന്ന ആ കുളത്തിന്റെ മേളിലല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്?
2: ആ താറാവിന്റെ കൂടാണ് നമ്മൾ, ആ താറാവിന്റെ കൂടും അതിന്റെ മേളിലാണ് കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് താറാവിന്റെ കാഷ്ടം മീൻ ഭക്ഷിക്കുകയും അപ്പോൾ അത് വേസ്റ്റേജും വരുന്നില്ല, നമുക്കത് അടുത്ത ഒരു വിപണനത്തിലുള്ള മത്സ്യവും കിട്ടുന്നുണ്ട്. പിന്നെ ഈ വെള്ളത്തിൽ യൂറിക് ആസിഡ് നൈട്രജൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇതിനെ തന്നെ നമ്മൾ പമ്പ് ചെയ്ത് ചെടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട്
1: എല്ലാം ഇന്റർകണക്റ്റഡ് ആണ്.
2: അതെ, ഓരോന്നോരോന്ന് കണക്ട് വെച്ചിരിക്കും.
1: അപ്പോൾ ഈ ഇത്തരം വൈവിധ്യമാർന്ന കൃഷികൾ, അതുപോലെ തന്നെ ആട് വളർത്തൽ, കോഴി വളർത്തൽ, പശു വളർത്തൽ, ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഇത് എങ്ങനെയാണ്, എത്രത്തോളം ജോലിക്കാർ ഇപ്പം ഉണ്ട് ഒരു ദിവസം?
2: നമുക്ക് 15 പണിക്കാർ കൂടെ, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും സർക്കാർ ജോലി കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർക്കൊരു
1: 15
2: കുടുംബം കഴിയുന്നുണ്ട്.
1: എങ്ങനെയാണ് അവരുടെ നിങ്ങളുടെ ഒരു ദിവസത്തെ പ്ലാനിങ്? ഇപ്പം തുടക്കം എങ്ങനെയായിരിക്കും?
2: തുടക്കം എൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ രാവിലെ 3 എണീക്കും. നമ്മുടെ കറവ സമയമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാ പാടത്തിലും ഒരു മേൽനോട്ടം നോക്കിയിട്ട് എന്താണെന്ന് നോക്കിയിട്ട്
1: കറക്കുന്ന പശുക്കൾ എത്ര എണ്ണം?
2: കറക്കുന്ന 30 ഉണ്ട് കറക്കുന്ന പശുക്കൾ.
1: ഒരു ദിവസം എത്ര പാല്?
2: ഒരു ദിവസം ശരാശരി 400-500 ഇടയിൽ കിട്ടും.
1: അപ്പോൾ ഈ പാൽ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്?
2: പാല് നമ്മൾ കുറച്ച് തൈരാക്കുന്നുണ്ട്, കുറച്ച് നാടൻ നെയ്യ് എടുക്കുന്നുണ്ട്, പിന്നെ അടുത്തൊരു ഘട്ടത്തിൽ കുറച്ചുകൂടെ പാക്ക് ചെയ്ത് സെയിൽസ് ചെയ്യാനുള്ള ഒരു ഐഡിയ
1: സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തം ബ്രാൻഡിൽ വിൽക്കാനാണോ?
2: വിൽക്കാനാണ്.
1: നമ്മളവിടെ ഇപ്പം സൊസൈറ്റിയിൽ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല.

0: സൊസൈറ്റി കൊടുക്കുന്നു, കുറച്ച് കൊടുക്കുന്നുണ്ട്,
1: കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇനി ഭാവിയിൽ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാനാണ് ഉദ്ദേശം?
0: ഇല്ല, ഇത്രയും വേഗം സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്താലേ നമുക്ക് കുറച്ചുകൂടെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കുന്ന പശുവിൻ്റെ പാല് 4 ദിവസത്തേക്ക് എടുക്കില്ല. അത് എൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷ്യമായിട്ടുള്ള നല്ല സാധനങ്ങൾ മാത്രമേ വിൽക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി വന്ന് പലപ്പോഴും നമ്മുടെ പച്ചക്കറിക്കും നമ്മുടെ ഓരോ പ്രോഡക്റ്റിനും അവർ വന്ന് വിഷരഹിതമാണെന്ന് സർപ്രൈസ്ഡ് ആയിട്ട് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതെനിക്കൊരു ഹാപ്പിയാണ്. അപ്പോൾ ഞാനും കുറച്ചുകൂടെ ഹൈജീനിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത്.
1: ഈ നെല്ല് എത്ര ഉൽപാദനം വർഷം എത്ര ഉണ്ടാവും?
0: വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നമുക്കൊരു 25 കിലോ ശരാശരി കിട്ടുന്നുണ്ട്. 2 തവണയാണ് നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്നത്.
1: ഇരിപ്പ് കൃഷിയാണ്.
0: ഈ കൃഷിയെ നെല്ല് നമ്മളിപ്പോൾ യന്ത്രവൽക്കൃതമായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു
1: യന്ത്രവൽക്കൃതം എന്ന് പറയുമ്പോൾ എന്തൊക്കെ രീതിയിലാണ്? കൊയ്ത്ത് മാത്രമേ ഉള്ളോ അതോ നടിയിലും ഒക്കെ?
0: നടിയിൽ നമ്മൾ വിതയാണ് ഉദ്ദേശിക്കുന്നത്.
1: എന്നിട്ട് കൊയ്ത്ത്
0: യന്ത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മാൻ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ 25,000 രൂപ ഒരു ഏക്കറിന് കൃഷിക്കാവും ചെലവ് വരും. ഇതാണെങ്കിൽ 2,500 രൂപ ആവുന്നുള്ളൂ.
1: പത്തിലൊന്നേ ആവുന്നുള്ളൂ.
0: ഒരു ഏക്കർ കൊയ്യാനായിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ മതി.
1: മെതിച്ചും കിട്ടുമോ?
0: കൊയ്ത് അരി പ്രത്യേകിച്ച് മെതിച്ച് പാറ്റി ആ മെഷീൻ തന്നെ പാറ്റി നമ്മൾ പ്രത്യേകം പാക്ക് ചെയ്ത രീതിയാണ്.
1: ഓ, നമ്മൾ മാനുവലായിട്ട് ഇടപെടലൊന്നും വേണ്ട?
0: വേണ്ട വേണ്ട. പിന്നെ നമ്മളല്പം ഉണക്കി കൊണ്ടാൽ മതി.
1: ഇങ്ങനെ ഒരു മെഷീൻ മേടിക്കണമെങ്കിൽ എത്ര രൂപ ചെലവാകും?
0: മെഷീൻ മേടിക്കാൻ ജോൺഡിയറിന്റെ മെഷീൻ ആണെങ്കിൽ 25-40 ലക്ഷം രൂപ എടുത്താൽ
1: 25-40 ലക്ഷം.
0: സർക്കാർ ഫുൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഏരിയയിൽ വയലൂറായതുകൊണ്ട് നമ്മളത് മെഷീൻ വാങ്ങിക്കാനുള്ള താല്പര്യം കാണിക്കുന്നില്ല. നമ്മൾ വാടകയ്ക്ക് എടുക്കും മറ്റേ.
1: ആ ശരി. ഇതിപ്പോ ഒരു ഇങ്ങനെ ഒരു മെഷീൻ ഒരു കർഷകരുടെ ഒരു കൂട്ടായ്മയൊക്കെ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മേടിക്കാം അല്ലേ?
0: ഇല്ല, നമ്മൾ കൂട്ടായ്മയായിട്ടാണ് കൃഷി ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഏരിയ കുറവാണ്. നമ്മളിപ്പോ ഒരു 100 ഹെക്ടറിന് അടുത്തേക്കേ ഉള്ളൂ. അപ്പൊ നമ്മള് നാഗരുകോലിനടുത്ത് നിന്ന് മെഷീന് വാടകയ്ക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്.
1: ഒരു ദിവസം എത്ര രൂപ വാടകയാവും?
0: 2,500 പ്ലസ് ട്രാൻസ്പോർട്ടിങ് ചാർജ്. നമ്മൾ ഒരുമിച്ചുള്ള കൃഷി ആയതുകൊണ്ട് നമുക്ക് അത്.
1: എത്ര കർഷകരാണ്?
0: നമ്മൾ 15 കർഷകർ ഒരുമിച്ച്
1: കൂട്ടായിട്ടാണ് കൃഷി ചെയ്യുന്നത്.
0: തമിഴ്നാട് കൈത്താറിന് ഞാനൊരു അവിടെ നമുക്കൊരു 10 ഏക്കർ കൃഷിയുണ്ട്. വേറൊരു കൃഷിയാണ് ചെയ്യുന്നത്.
1: അപ്പം ഇങ്ങനെ ഒരു മെഷീൻ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പണികളും പൂർത്തിയായി കിട്ടുമോ? എങ്ങനെയാണ്?
0: ഒരു ദിവസം മിനിമം 10 മണിക്കൂർ മെഷീൻ ഓടിക്കും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ
1: നമ്മുടെ നെല്ല് ശരിയാക്കി എല്ലാം അരിയാക്കി എല്ലാം പാക്ക് ചെയ്തെടുക്കുന്നതിന് അത്രയും മതിയാവും? 10 മണിക്കൂറത്തെ ജോലി ഉണ്ടാവും
0: നമ്മുടെ 1 ഏക്കറിൽ? നമുക്ക് അത്രേ ആവശ്യമുള്ളൂ.
1: അതെ. ഈ അരിയൊക്കെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്?
0: ഈ അരി നമ്മൾ കുത്തരിയാക്കിയിട്ട് അവിലോസ പൊടി ആക്കിയിട്ടും കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ. അതുപോലെ തന്നെ ഈ പച്ചക്കറി ഏതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ഹൈടെക് ഫാമിംഗ് ഏതാണ് ചെയ്യുന്നത്?
0: 1 ഏക്കറിൽ ഹൈടെക് ഫാമിംഗ് ചെയ്യുന്നുണ്ട്. ക്യാപ്സിക്ക ഐറ്റം ചെയ്യുന്നുണ്ട്, സീസണബിൾ ബേസ്ഡ്. പിന്നെ സാലഡ് കുക്കുമ്പർ എല്ലാ വർഷത്തിൽ എല്ലാ ദിവസവും കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ക്രോപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാവല് മായ വെറൈറ്റി പാവലിടുന്നുണ്ട്. അതിന് നമ്മൾ സ്വയപരാഗണം നടക്കാത്തത് കൊണ്ട് നമ്മൾ പരാഗണം നടക്കുന്ന നമ്മൾ പൂവെടുത്ത് മെയിൽ ഫ്ലവർ എടുത്തിട്ട് പൂമ്പൊടി ഫീമെയിലിൽ തട്ടി കൊടുക്കും. അപ്പോൾ അത് നല്ലൊരു വാല്യുബിൾ ക്രോപ്പായിട്ടാണ് നമുക്ക് കാണുന്നത്. 110-120 കിലോ വരെ പാവയ്ക്ക് നമുക്ക് കിട്ടും.
1: മെയിൽ ഫീമെയിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
0: നമുക്ക് മെയിലാണെങ്കിൽ നമ്മുടെ പാവയ്ക്കയുടെ അംശം കാണില്ല, വെറും ഫ്ലവർ മാത്രമേ കാണുള്ളൂ. ഫീമെയിലാണെങ്കിൽ കായയുടെ അംശം കൂടെ കാണും. അത് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റുമത്.
1: അത്
0: പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ ആദ്യമേ ഒരു 4-5 ചെടി നമ്മൾ എന്ത് ചെയ്താലും കുറച്ച് ചെടിയാണ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഒരു 50% കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 പേരിൽ നിന്ന് പെട്ടെന്ന് ഒരു ഫ്ലവർ എടുത്ത് മെയിൽ ഫ്ലവറിൻ്റെ പൂമ്പൊടി എടുത്ത് ഒരു 10 പൂ വരെ നമുക്ക് ആ പൂമ്പൊടി തട്ടി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബ്രഷിലെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. നമ്മളത് പെട്ടെന്ന് ഒരു 1 മണിക്കൂറുണ്ട്, 5 പേരുണ്ട്, നമ്മൾ അത്രയും പണി
1: മൊത്തം
0: ചെയ്യാതെ.
1: വളരെ നല്ല രീതിയിലുള്ള ഒരു രീതിയാണ്.
0: നല്ല രീതിയിൽ പോകുന്നുണ്ട്.
1: ഈ തേനീച്ച വളർത്തുന്നുണ്ടോ?
0: ആ തേനീച്ചയുണ്ട്. നമ്മൾ ഒരിക്കൽ വിട്ട് നോക്കി, അത് ട്രയൽ നോക്കി, പക്ഷെ അത് അത്രത്തോളം സക്സസ് ആയില്ല. ഇനി അടുത്തൊന്നുകൂടെ വേറെ തേനീച്ച ഇട്ട് ചെയ്ത് നോക്കണം. 1 ഏക്കറാണ് പോളിഹൗസ്
1: ചെയ്തിരിക്കുന്നത്.
0: നമ്മൾ ഓരോ സെക്ഷനായിട്ടും അല്ല എന്ന് പറഞ്ഞാൽ 25 സെന്റ് പാവലാണെങ്കിൽ 25 സെന്റ് ക്യാപ്സിക്ക ഇടും. നമ്മൾ 25 സെന്റ് നമ്മളത് സലാഡ് കുക്കുമ്പർ ഇടും. അടുത്തൊരു 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും സലാഡ് കുക്കുമ്പർ. അങ്ങനെ മൊത്തത്തിൽ ഹാർവെസ്റ്റ് ചെയ്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്.
1: ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് രീതിയൊക്കെ എങ്ങനെയാണ്?
0: മാർക്കറ്റിംഗ് നമുക്ക് ഇവിടെ നിന്ന് ഒരു 80% ഇവിടെ നിന്ന് സെയിൽ ആയിട്ടുണ്ട്.
1: ഇത് എവിടുന്നാണ്, നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെയാണോ അതിന്റെ സെയിൽസ് നടക്കുന്നത് അതോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്?
0: അന്യ സംസ്ഥാനത്തുള്ള ആൾക്കാരും വന്ന് വാങ്ങിക്കുന്നുണ്ട്, അല്ലെ, നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട്.
1: നമ്മുടെ സംസ്ഥാനത്ത് ഇതിന്റെ ആവശ്യക്കാർ കുറവാണോ? ഇത്
0: ഇപ്പൊ ആവശ്യക്കാർ കൂടി വരെയാണ്. കാര്യം നമ്മള് പെസ്റ്റ് ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ കീടനാശിനി തളിക്കാത്ത ഭക്ഷ്യയോഗ്യമായ പച്ചക്കറികൾ വാങ്ങാനായിട്ട് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് അവരെ നമ്മളെ തേടി വരെയാണ്.
1: ഇൻഡിവിഡ്യൽസ് ആണോ വരുന്നത് അതോ ഏതെങ്കിലും വലിയ ബിസിനസ് ഹൗസുകളാണോ?
0: ബിസിനസ് ഹൗസും വരുന്നുണ്ട്, ഇൻഡിവിഡ്യൽസും വരുന്നുണ്ട്. ഇൻഡിവിഡ്യൽസ് ആണ് കൂടുതൽ വരുന്നത്.
1: അതായത് ഈ പച്ചക്കറി കച്ചവടക്കാർ മൊത്തമായിട്ട് വന്നെടുക്കുകയാണോ ചെയ്യുന്നത്?
0: കച്ചവടക്കാർക്ക് ചില സമയത്ത് മൊത്തമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല. നമുക്ക്
1: അവരുടെ ആവശ്യം ഡിമാൻഡ്
0: ഇല്ല, നമുക്ക് ലോക്കൽ ഡിമാൻഡ് അല്ലാതെ ഉണ്ട്. നമ്മള് പാലായാലും നമ്മുടെ പച്ചക്കറി ആയാലും അരി ആയാലും നമുക്കത് കൊടുത്തേ പറ്റുള്ളൂ.
1: അങ്ങനെ സ്ഥിരം ആൾക്കാരുണ്ട്,
0: സ്ഥിരം ആൾക്കാരുണ്ട്
1: അല്ലേ? ഉണ്ട്. അതുപോലെ മുട്ട എത്ര എണ്ണം കിട്ടും ഒരു ദിവസം?
0: ഒരു ദിവസം നമുക്കൊരു 400-500 ഇടയ്ക്ക് മുട്ട കിട്ടുന്നുണ്ട്.
1: വേറെ എന്തെല്ലാമാണ് ചെയ്യുന്നത്?
0: നമ്മൾ മുയൽ കൃഷി ചെയ്യുന്നുണ്ട്.
1: എത്രത്തോളം മുയലുകളുണ്ട്?
0: മുയലൊരു 50. നമ്മളത് ബ്രീഡിംഗ് ആകാതെ വിറ്റ് വിറ്റ് അങ്ങ് പോയാ കുഞ്ഞുങ്ങളെ വിൽക്കുകയാണ് നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ നമ്മൾ മുട്ട ഹാച്ച് ചെയ്യുന്നുണ്ട്. 10,000 മുട്ട ഒരു മാസത്തിലൊരിക്കൽ നമ്മൾ വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്.
1: ഇതിന്റെ പവറൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഈ വൈദ്യുതി ഇപ്പം ഒരു വലിയ പ്രശ്നമാണല്ലോ നമ്മുടെ സംസ്ഥാനത്ത്. ഇപ്പം പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിലൊക്കെ മെഷീനറി ഒക്കെ പ്രവർത്തിപ്പിക്കുന്നതിനും ഒക്കെ വൈദ്യുതി ആവശ്യമായിട്ട് വരുന്നില്ലേ?
0: ആവശ്യമായിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിൽ സോളാർ ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്.
1: ഇപ്പൊ എത്ര രൂപ വൈദ്യുതി ചാർജ് ആയിട്ട് അടയ്ക്കുന്നത്?
0: ഇപ്പൊ നമുക്ക് കൺസപ്ഷൻ റേറ്റ് ആയിട്ട് പോലും മാസം 25,000-30,000 രൂപ അടയ്ക്കുന്നുണ്ട്.
1: ഭാവിയിൽ ഇതിന്റെ ഒരു എക്സ്പാൻഷൻ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ?
0: ഭാവിയിൽ റോബോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ഫീഡ് ആയാലും പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ ആയാലും നമുക്ക് ഇതിനകത്ത് വരുന്ന പെസ്റ്റ് ആൻഡ് ഡിസീസ് നേരത്തെ കൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് ഡിസീസ് വരാണെങ്കിൽ പൂപ്പൽ രോഗം, പൗഡറി മിൽഡ്യൂ, അതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാല് ചില സമയത്ത് സാലഡ് കുക്കുമ്പറൊക്കെ എല്ലാം ചില സീസണിൽ വരും. പിന്നെ മണ്ടരി വരുന്നു, മൈറ്റ് ആൻഡ് ട്രിപ്സ്, ഈ പച്ചമുളകിൽ വരുന്നത്. അപ്പോൾ ഇത് AI ക്യാമറ വെച്ച് മൊത്തത്തിൽ ആദ്യമായിട്ട് നമുക്ക് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാല് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കതിന് പ്രൊഡക്ഷൻ വീണ്ടും കൂട്ടാൻ പറ്റും.
1: ഈ AIയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വെക്കുന്നതിന് സാമ്പത്തിക ചിലവ് കൂടുതലല്ലേ?
0: സാമ്പത്തിക ചിലവ് കൂടുതലാണ്. മിനിമം നമ്മൾ ഒരു മൊത്തം പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഒരു 50 lakhs ഒക്കെ ആവും. കാര്യം ഞാനിപ്പോൾ ആദ്യം ഒരു പോളി ഹൗസ് ചെയ്തിട്ടാണ്, അത് 10 lakhs ആയിരുന്നു. അത് ഒരു വർഷം കൊണ്ട് ബ്രേക്ക് ഈവനാക്കി, വീണ്ടും ഒരു 50% കൂടെ ചെയ്ത്. അത് 2 വർഷം കൊണ്ട് 25 lakhs ആയിരുന്നു. അത് 2 വർഷം കൊണ്ട് ലോൺ ബ്രേക്ക് ഈവനാക്കി, വീണ്ടും ഞാനൊരു 50% കൂടെ ചെയ്ത്. അപ്പോൾ അത് 2 വർഷം കൂടെ കൊണ്ട് ബ്രേക്ക് ഈവനാക്കി. അപ്പോൾ ഇത് സെൻസസ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് അത്രയും പ്രൊഡക്ടിവിറ്റി കൂടും. ഈ 10 times എന്ന് പറഞ്ഞൊരു 20 ഇരട്ടിയാക്കാൻ പറ്റും. ഇരട്ടിയാക്കാൻ പറ്റും എന്നാണ് ഒരു ഐഡിയ. ഇസ്രായേലിലൊക്കെ ആ ടെക്നോളജിയാണ്
1: ഉപയോഗിക്കുന്നത്.
0: അവർക്ക് അത്രയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ ഷേപ്പും നമുക്കെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള വളപ്രയോഗം നടത്തിക്കഴിഞ്ഞാൽ ഫ്രൂട്ടെല്ലാം ഒരേ ഷേപ്പായിട്ട് സെറ്റ് ചെയ്ത് വരും. നമുക്ക് ബോറോൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഈ കാവെന്ന് ബോട്ടിൽ നെക്ക് പോലെ ഇരിക്കും. ഈ ആളുകളിങ്ങനെ നമ്മൾ ഒരേ ഷേപ്പുള്ള കായാണ് ആൾ എടുക്കാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ വയല് തന്നെ മെക്കനൈസേഷൻ ആക്കി തുടങ്ങിയപ്പോൾ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്, താല്പര്യപ്പെടുന്നുണ്ട് കൃഷിയിലേക്ക്
1: ചെറുപ്പക്കാര്.
0: കാരണം നമുക്കിതിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. മെക്കനൈസേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഒരു ഏക്കർ കൊയ്യാനായിട്ട് നമുക്ക് 25,000 മുടക്കി വരുന്നതിന് അതിന്റെ 2,500
1: പത്തിലൊന്ന്
0: നമുക്ക് 2 ദിവസം കൊണ്ട് കൊയ്യുന്നത്, 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ കൊയ്ത് അതിന് പ്രത്യേകിച്ച് പതിരും നെല്ലും പ്രത്യേകം തിരിച്ചു കിട്ടുകയാണ്.
1: ഇതുപോലെയുള്ള കർഷക കൂട്ടായ്മകളൊക്കെ ഇതുപോലെ വളർന്നു വന്ന് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോജനപ്പെടുത്തി കൃഷി രീതി മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു കൃഷിയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു ഉൽപാദനവും നടക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും ഇതിന് സ്വയം പര്യാപ്തം സാധിക്കും അല്ലേ?
0: 100% സാധിക്കും. മാത്രമല്ല നമ്മുടെ കൃഷി ഒരു സുനിൽകുമാറുണ്ട്, കൃഷി അസിസ്റ്റന്റ്. പുള്ളി നല്ല ഊർജ്ജസ്വലനാണ്. ഇതേപോലുള്ള ആളുകളെ
1: കിട്ടിക്കഴിഞ്ഞാൽ
0: നല്ല ഫുൾ സപ്പോർട്ട്. രാത്രി എന്നാൽ പകലൊന്നും ഇല്ല. ഈ വയല് കൃഷി ചെയ്യാൻ എല്ലാത്തിനും പുള്ളി നല്ല സപ്പോർട്ടാണ്. നമ്മളെ കൊണ്ടൊരു ബാക്കിൽ നിന്ന് തള്ളു തള്ളിയിട്ട് ചെയ്യിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൃഷി വകുപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ കർഷകർ കുറച്ചുകൂടെ ആക്റ്റീവ് ആകും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഊർജ്ജസ്വലതയാണ് അതിൻ്റെ സമയത്തിന് 10th തന്നെ ഇപ്പം കൃഷി ഇറക്കി.
1: അതുകൊണ്ട് അവിടെ ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
0: ഉണ്ട്.
1: അപ്പോൾ നമ്മൾ ഇപ്പം ഇതുപോലെ ഉള്ള കർഷകർ, നിരവധി കർഷകർ ഇപ്പം നമ്മളെ ശ്രോതാക്കളായിട്ടുള്ളവരും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും. അപ്പം അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്?
0: നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാവൂ. കൃഷിയിൽ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടണം.
1: ഒരിക്കലും ഒരു നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ല.
0: അതൊരിക്കലും കർഷകനെ സംബന്ധിച്ച് ശരിയല്ല. നമ്മളത് ഒരിക്കലും വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മളടുത്ത് വീണ്ടും നമ്മൾ വയലിളക്കിയിട്ട് നമ്മളടുത്ത് വിതയിടയാണ്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. രണ്ടാമത് നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് അന്നം വേണം, ആഹാരം വേണം. എന്നാൽ നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് എല്ലാം മെക്കനൈസേഷൻ ആയിക്കഴിഞ്ഞാലേ ഒരു 50% കൂടെ നമ്മൾ ഒരു പടി മുന്നേറും.

0: നമുക്ക് തന്നെ കൂടുതലായിട്ട് പ്രൊഡക്റ്റിവിറ്റി കൂട്ടാൻ പറ്റും. പിന്നെ സമ്മിശ്ര കൃഷിയാണ് ഏറ്റവും നല്ലത്. ഒരു കൃഷിയിലല്ലെങ്കിൽ നമുക്ക് വേറൊന്നിൽ നമുക്ക്
1: ഒന്നിൽ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും മറ്റേതിൽ.
0: മാത്രമല്ല ഇത് നമുക്ക് പണിക്കാരെ സ്ഥിരമായിട്ട് നിർത്താനും പറ്റും. നമ്മൾ വയൽ കൃഷി ചെയ്ത് അവർക്ക് പണിക്കാർക്ക് അടുത്ത പണി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ റെഗുലറായിട്ട് നമുക്ക് നിൽക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനം കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമ്മളോട് അവർ ഫുള്ളായിട്ട് സഹകരിച്ചേക്കും.
1: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതല്ലേ, വളരെ സന്തോഷം. നന്ദി.
0: നന്ദി. നമസ്കാരം.
2: സമ്മിശ്ര കൃഷി കൃഷിയിടത്തിലെ വൈവിധ്യം മാത്രമല്ല കർഷകന്റെ ജീവിതത്തിലെ സ്ഥിരതയും സുരക്ഷയും കൂടിയാണ്. കൃഷിയെ സ്നേഹിച്ച് അറിവോടെ ആസൂത്രണം ചെയ്ത് പ്രകൃതിയോട് ചേർന്ന് മുന്നേറിയാൽ കൃഷിയിലൂടെ ജീവിത വിജയം നേടാമെന്നതിന് ഈ കർഷകന്റെ അനുഭവം ഒരു പ്രചോദനമാകട്ടെ. സ്ഥായിയായ വരുമാനത്തിന് സമ്മിശ്ര കൃഷി രീതികൾ അവലംബിക്കുന്ന തിരുവനന്തപുരത്ത് കുളത്തൂരുള്ള സിസിൽ ചന്ദ്രനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സിസിൽ ചന്ദ്രന്റെ ഫോൺ നമ്പർ പറയാം. 9447200215.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,400 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,600 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 2,200 രൂപ മുതൽ 2,700 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 69,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,500 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 26,700 രൂപ വരെയും പൈനാപ്പിളിന് 3,800 രൂപ മുതൽ 4,700 രൂപ വരെയും മഞ്ഞളിന് 10,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വില പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
3: ജലലഭ്യതയനുസരിച്ച് മുണ്ടകന് ഞാറ് പൊടിഞ്ഞാറ്റടിയായോ ചേറുഞ്ഞാറ്റടിയായോ തയ്യാറാക്കാം. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ചേറ്റുഞ്ഞാറ്റടിയാണ് ഉത്തമം. ഒരാഴ്ച മുമ്പേ വിളയും എന്നതാണ് ഈ രീതിയുടെ ഗുണം. നല്ല വളക്കൂറും നീർവാർച്ചയും ജലസേചന സൌകര്യവുമുള്ള സ്ഥലം വേണം ഞാറ്റടിക്കായി തിരഞ്ഞെടുക്കാൻ. നിലമൊരുക്കുന്നതിനോടൊപ്പം ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ കാലിവളമോ മണ്ണുമായി ചേർത്ത് കൊടുക്കണം. ഞാറ്റടി ഒരുക്കുമ്പോൾ വിത്തിനായി ഭാരമുള്ള നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. ഇതിനായി 150 ഗ്രാം കറിയുപ്പ് വെള്ളത്തിലിട്ട് താഴുന്ന നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. 1 ഏക്കറിന് 25 മുതൽ 30 കിലോഗ്രാം വിത്ത് മതിയാകും. 1 ഏക്കർ നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി ഒരുക്കിയാൽ മതി. വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം ചേർത്താൽ ഞാറ്റടിയിൽ ഉണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം മിശ്രിതം എന്ന കണക്കിന് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ലായനി തയ്യാറാക്കണം. മുണ്ടകന് പറ്റിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾ മട്ടത്രിവേണി, ജ്യോതി, കാർത്തിക, കാഞ്ചന, രമണി, വർഷ, മകം, രേവതി തുടങ്ങിയവയും ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾ ഐശ്വര്യ, പവിഴം, പവിത്ര, ഉമ, കനകം, ഗൌരി തുടങ്ങിയവയുമാണ്. മഴക്കാലം ഓർക്കിഡിനും രോഗകാലമാണ്. പ്രത്യേകിച്ചും കുമിൾ രോഗങ്ങൾ, ഇലപൊട്ട്, ഇലകരിച്ചിൽ, അഴുകൽ എന്നിവ നിയന്ത്രിക്കാൻ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുന്നത് സഹായകരമാണ്.
4: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക്

0: പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
1: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
2: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? നിയന്ത്രിത പരിസ്ഥിതി കൃഷി എന്നാൽ സംരക്ഷിതവും അടച്ചിട്ടതുമായ ഇടങ്ങളിൽ വിളകൾ വളർത്തുന്ന ഒരു കാർഷിക രീതിയാണ്. ഹരിതഗൃഹങ്ങൾ, വെർട്ടിക്കൽ ഫാമുകൾ എന്നിവ ഉദാഹരണങ്ങളാണ്. ഇവിടെ വെളിച്ചം, താപനില, വെള്ളം, പോഷകങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി നൽകുന്നു. വളർച്ച നിരീക്ഷിക്കുന്നതിനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും വർഷം മുഴുവൻ ഉൽപ്പാദനം അനുവദിക്കുന്നതിനും കീടനാശിനി ഉപയോഗം കുറയ്ക്കുന്നതിനും നഗരപ്രദേശങ്ങളിലോ വെല്ലുവിളികൾ നിറഞ്ഞ കാലാവസ്ഥയിലോ ഒക്കെ കൃഷി ചെയ്യുന്നതിനും ഈ രീതി വളരെ സഹായകരമാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ നടത്തുന്ന ഒരു വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിലെ 2026-27 പ്രവേശനത്തിന് ഒക്ടോബർ 15 വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ആകെ 100 സീറ്റ്. പ്രൊഫഷണലുകൾക്കായി അധിക സീറ്റുണ്ട്. അപേക്ഷാ ഫീസ് 1000 രൂപ. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 500 രൂപ. അപേക്ഷകർ കൂടുതലുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ശൈലിയിലുള്ള പ്രവേശന പരീക്ഷ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9446713249 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക വിഭവങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും എന്ന വിഷയത്തിൽ ഒക്ടോബർ മാസം മുതൽ എല്ലാ ചൊവ്വാഴ്ചയും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഒക്ടോബർ 6 കാർഷിക വിഭവ കേക്കുകളും കുക്കീസും ആരോഗ്യത്തിനും രുചിഭേദത്തിനും എന്ന വിഷയത്തിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉൾപ്പെടുത്തി പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഒക്ടോബർ 13 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മുട്ടക്കോഴികളുടെ പൊതുവായ പരിപാലനം, ആരോഗ്യ സംരക്ഷണം, തീറ്റക്രമം, കൂട് പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആരോഗ്യ പരിപാലനം, പ്രതിരോധ കുത്തിവയ്പ് എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്ടോബർ 5 മുമ്പായി ഓഫീസ് സമയത്ത് 8547070773 അല്ലെങ്കിൽ 04872370

7 3 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊല്ലം 25,400, ആലപ്പുഴ 25,100 രൂപ, ചെങ്ങന്നൂർ 26,000, കോട്ടയം 28,400, പാലാ 27,300, എറണാകുളം 25,200 രൂപ. കൊബ്ര കിൻഡലിന് കൊല്ലം 16,000 രൂപ, ആലപ്പുഴ തെളിവ് 15,800, ആലപ്പുഴ പുകരാശി 15,750. ചെറുപയർ കിൻഡലിന് തിരുവനന്തപുരം 13,500 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 25,000, കായംകുളം 23,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 23,000, ചെങ്ങന്നൂർ 26,000. ഉഴുന്ന് പിളർപ്പ് കിൻഡലിന് തിരുവനന്തപുരം 11,500 രൂപ. കയർ കിൻഡൽ ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,300. കാപ്പിക്കുരു കിൻഡൽ കോട്ടയം 39,000, കട്ടപ്പന 37,500 രൂപ. പൈനാപ്പിൾ കിൻഡലിന് പുനലൂർ 5,000, കോട്ടയം 4,000, എറണാകുളം 4,500. പച്ചക്കപ്പ കിൻഡലിന് നെയ്യാറ്റിൻകര 2,500, നെടുമങ്ങാട് 3,000, ചെങ്ങന്നൂർ 3,000, തിരുവല്ല 2,800, കായംകുളം 3,200, ചങ്ങനാശ്ശേരി 3,000. ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരം.

0: ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട കുവൈറ്റ് ടാങ്കറിലെ 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർണ്ണമെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി. കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. 21 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. ഗെയിംസിന് നാളെ സമാപനം. വാർത്തകൾ വിശദമായി. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5th കൗട്ടില്യ സാമ്പത്തിക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജനാധിപത്യവും വികസനവും ഒരുമിച്ച് മുന്നേറണമെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും വ്യക്തമാക്കി. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ച് വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചിക്കാഗോയിൽ US ഇന്ത്യൻ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം വികസിക്കുന്നതോടെ ഇന്ത്യൻ കമ്പനികൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. കഴിഞ്ഞ 4.5 31 വികസിത വികസ്വര രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ധാരണയായതായും ശ്രീ ഗോയൽ വ്യക്തമാക്കി. കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഭോപ്പാലിൽ നടന്ന സംസ്ഥാനതല ഗോപാലക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ മന്ത്രാലയം രൂപീകരിച്ചതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ കന്നുകാലി കർഷകരും ഉൾപ്പെടുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു.
2: गांवों में बनाएंगे और 46,000 डेयरियों को मजबूत करेंगे. 75,000 नई डेयरियां बनाने में सबसे ज्यादा डेयरी मेरे मध्य प्रदेश में बनने वाली है.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പുതിയ പാർലമെന്റ് മന്ദിരം, കർത്തവ്യപദ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവ ഇതിലുൾപ്പെടുന്നു. ഭരണനിർവഹണ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അടിസ്ഥാന സൌകര്യ വികസനം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ നിരന്തര പരിഷ്കാരങ്ങൾ പ്രാവർത്തികമാക്കിയതിലൂടെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ 5th കൌട്ടില്യ ഇക്കണോമിക് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. GST, പാപ്പരത്ത നിയമം, തൊഴിൽ നിയമങ്ങൾ എന്നിവയിലൂടെ കേന്ദ്ര സർക്കാർ ദേശീയ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തിയതായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഫ്ലൈ ദുബായ് വിമാനത്തിൽ കോ പൈലറ്റ് ഭീകരപ്രവർത്തനം നടത്താൻ ശ്രമിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് UAE അറ്റോർണി ജനറൽ. വിമാനം പറക്കുന്നതിനിടെ ഫ്ളൈറ്റ് ഡെക്കിനുള്ളിൽ വെച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ക്രാഷ് ആക്സ് ഉപയോഗിച്ച് കോ പൈലറ്റ് ക്യാപ്റ്റനെ ആക്രമിക്കുകയും വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചെന്നും എമിറേറ്റ്സ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സാങ്കേതിക പരിശോധനകളും ഡിജിറ്റൽ തെളിവുകളുടെ വിശകലനവും പൂർത്തിയാക്കിയ ശേഷം അന്തിമ വിവരങ്ങൾ അറിയിക്കുമെന്നും അറ്റോർണി ജനറൽ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട MT Kasima 3 കുവൈറ്റ് ടാങ്കറിലുണ്ടായിരുന്ന 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർത്തീകരിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ദൌത്യത്തിൽ സഹായിച്ച ഒമാൻ ഭരണകൂടത്തിന് നന്ദി അറിയിച്ച എംബസി ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും തങ്ങളുടെ കടമയാണെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് 12 പൂർത്തിയാക്കി. 2014 വിജയദശമി ദിനത്തിലാണ് പരിപാടിയുടെ ആദ്യ എപ്പിസോഡ് പ്രക്ഷേപണം ചെയ്തത്. 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനം ഈ മാസം 8-ന് ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഉത്തർപ്രദേശിലെ ഹിൻഡോൺ വ്യോമസേനാ താവളത്തിൽ നടക്കുന്ന പരേഡിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് അഭിവാദ്യം സ്വീകരിക്കും. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ, ഒറ്റത്തവണ ആക്രമണത്തിനുള്ള ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഒരുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്താണ്. ഒരു റിപ്പോർട്ട്.
3: ഏഷ്യൻ ഗെയിംസിലെ ഇന്നത്തെ മത്സരങ്ങളിൽ ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവിയൂർ സ്വർണം നേടി. ഗോൾഫ് ടീമിനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. അമ്പയത്തിൽ വനിതകളുടെ വ്യക്തിഗത റീകർവ് ഇനത്തിൽ കുങ്കും മോഹോട്ട് സ്വർണവും പുരുഷ വിഭാഗത്തിൽ നീരജ് ചൌഹാൻ വെങ്കലവും നേടി. പുരുഷ 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 19 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം സ്വന്തമാക്കിയത്. 212 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് മാത്രമേ നേടാനായുള്ളൂ. 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ കൊറിയൻ താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ അമൻ സഹ്രാവത് സ്വർണം നേടി. വനിതകളുടെ ഗുസ്തിയിൽ 53 കിലോഗ്രാം വിഭാഗത്തിൽ അന്തിം പങ്കൽ വെള്ളി നേടിയപ്പോൾ 97 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് പൂനിയ വെങ്കലം കരസ്ഥമാക്കി. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ 1-5 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഇന്ത്യ സ്വർണം നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുമോദിച്ചു. ഗെയിംസിന്റെ നാളത്തെ സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യൻ പതാക വാഹകയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റിൻഡീസിന് 352 റൺസ് വിജയലക്ഷ്യം. 3 മത്സര പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. വ്യവസായ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഡെസ്കുകൾ പ്രവർത്തിക്കുക. പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള പിന്തുണ നിക്ഷേപാധിഷ്ഠിത വളർച്ചയിലേക്ക് വഴികാട്ടുകയാണ് പ്രധാന ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കാത്ത രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡാനന്തരം സംസ്ഥാനത്ത് മരണനിരക്ക്

ഉയരുന്ന സാഹചര്യത്തിൽ ഓരോ മരണത്തിന്റെയും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് ഹെൽത്ത് ഡേറ്റ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ, വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും

0: ഉറപ്പാക്കുന്നതിനായി ന്യൂഡൽഹിയിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 163 നിലവിലുണ്ടെന്ന് ഡൽഹി പോലീസ്. അനധികൃത ഒത്തുചേരലുകൾ, പൊതുപ്രസംഗങ്ങൾ, പ്രകടനങ്ങൾ, ധർണകൾ തുടങ്ങിയവ നിരോധിച്ചുകൊണ്ട് DCP പൊതു അറിയിപ്പ് പുറപ്പെടുവിച്ചു. ഇന്ന് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിക്കും അനുമതി നൽകിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഇ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗാ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരിക്കുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmentos.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട കുവൈറ്റ് ടാങ്കറിലെ 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർണ്ണമെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി. കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. 21 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. ഗെയിംസിന് നാളെ സമാപനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: Warm welcome to Yuvavani Music Time. Music has a wonderful way of becoming part of our memories. Some songs makes us dance, some makes us fall in love, and some simply stay with us through every chapter of life. Today we are turning the spotlight on one of the most recognizable names in contemporary pop music, Maroon 5. Your love is like

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. അമിതഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ബി.വി. ബിനയ സംസാരിക്കുന്നു.

0: ആകാശവാണി ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ നാടകം. രചന ദീപ്തി പി എസ്. ശബ്ദം നൽകുന്നവർ മഹേഷ് ആർ ജി, തിരുമല രാമചന്ദ്രൻ, തമലം ശ്രീകുമാർ, സിനി സുനിൽ, ദുർഗാരാജു, കാരേറ്റ് ജയകുമാർ, സെലിൻ കെ വി, ഷീജ ശശിധരൻ, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ.
1: എന്താ
2: ഗോപിയേട്ടാ?
1: നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്.
2: വിവാഹം കഴിഞ്ഞിട്ട്
1: ഇങ്ങോട്ട് നോക്കാതിരി.
2: നോക്കിയിരിക്കുന്നു, ഇനി പറഞ്ഞാട്ടെ.
1: നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടേ നാളെ ഒരു വർഷം തികയാണ്.
2: എല്ലാം ഓർത്തോണ്ടിരിക്കുക കൊച്ചു കള്ളൻ. ഗോപിയേട്ടാ, എത്ര ദിവസമായി നമ്മളൊന്ന് പുറത്തു പോയിട്ട്.
1: അത് പിന്നെ ഒരു പഴഞ്ചൊൽ ഓർത്തുപോയി, അലക്ക് കഴിഞ്ഞിട്ട് വേണം അലക്കുകാരന് കല്യാണം കഴിക്കാൻ.
2: അതുപോലെയാണോ ഞാൻ?
1: എന്റെ ആദരക്കുട്ടി അങ്ങനെയല്ല.
2: തമാശകള ഗോപിയേട്ടാ. എനിക്ക് ഞാൻ പറയട്ടെ?
1: ധൈര്യമായിട്ട് പറഞ്ഞു.
2: എനിക്ക് എന്റേതായിട്ടുള്ള കൊച്ചു കൊച്ചു കൊറേ ആഗ്രഹങ്ങളുണ്ട്.
1: അത് പറഞ്ഞാലല്ലേ അറിയൂ.
2: ഗോപിയേട്ടാ, എനിക്ക് മനോഹരമായ കൊറേ പെയിന്റിങ്സ് വേണം. നമ്മുടെ മുറിക്കുള്ളിലും ദാ ഇവിടെ ഈ ഡൈനിങ് ഹാളിലും ഒക്കെ തൂക്കാനാ. നല്ല ഭംഗിയായിരിക്കും അല്ലേ ഗോപിയേട്ടാ?
1: ഇത്രയുള്ളോ?
2: ഞാൻ എന്ത് പറഞ്ഞാലും ഗോപിയേട്ടനൊരു ചിരിയാ.
1: ഞാൻ പിന്നെ എന്ത് വേണം, കരയണോ?
2: പിന്നെ നമുക്കിവിടെ എല്ലാം ചുറ്റിക്കറങ്ങാനേ.
1: ചുറ്റിക്കറങ്ങാനോ?
2: അതായത് എന്റെ ഗോപിയേട്ടന്റെ അടുത്തിരുന്ന് നമുക്ക് രണ്ടുപേർക്കും മാത്രം സിറ്റിയിലൊക്കെ പോയി ഒന്ന് കറങ്ങാന്നാ ഞാൻ ഉദ്ദേശിച്ചത്.
1: അതെനിക്കും തോന്നാതിരുന്നില്ല. അതുകൊണ്ട്
2: നമുക്കൊരു കൊച്ചു കാറ് വാങ്ങണം.
1: എന്റെ ആദരക്കുട്ടി, നിന്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഞാൻ എപ്പോഴെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉടനെ നമുക്കൊരു കാറ് വാങ്ങാം. എന്താ? എന്നാലേ എനിക്കും ചില ആഗ്രഹങ്ങളുണ്ട്. പറയട്ടെ.
3: ആതിരമോളെ.
2: എന്തോ അച്ഛ? അച്ഛൻ എന്തിനാ വിളിച്ചേ
3: മോളെ?
2: അച്ഛൻ എന്ത് വേണം?
3: എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം മോളെ.
2: അച്ഛന് ചൂടുവെള്ളം വേണോ? പിന്നെന്താ, ഇപ്പൊ തരാ അച്ഛ. ദാ അച്ഛ, കുടിച്ചോളൂ. അങ്ങനെ
3: മോളെ, നിന്നെ ദൈവം അനുഗ്രഹിക്കും.
2: അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെന്റെ കടമയല്ലേ അച്ഛാ. അച്ഛൻ ഇനി ഇവിടെ കിടന്നോളൂ. എന്താ ഗോപിയേട്ടാ അച്ഛന്റെ?
1: എന്ത് പറഞ്ഞാലും അച്ഛൻ അച്ഛൻ.
2: ഗോപിയേട്ടാ, അച്ഛന് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? അതെന്താ ഗോപിയേട്ട മനസ്സിലാക്കാത്തത്?
1: ഒക്കെ ശരി ആദരെ, നമുക്കൊരു ജീവിതം വേണ്ടേ?
2: എല്ലാം എനിക്കറിയാം ഗോപിയേട്ട.
1: എന്നിട്ടാണോ
2: ഗോപിയേട്ടൻ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? അച്ഛന് പ്രായം ഏറെയായി, പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാനാവില്ലെന്ന കാര്യം ഗോപിയേട്ടൻ എന്തേ മറന്നു കളയുന്നു?
1: എന്റെ ആദരെ, ഒന്നും മറക്കുന്നതല്ല, ജീവിതം ജീവിക്കുവാനുള്ളതാണെന്ന് കൂടി നീ ഓർക്കുന്നത് നല്ലതാ.
2: ഗോപിയേട്ട, എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. അമ്മയുടെ വേർപാടിൽ അച്ഛനാകെ തളർന്നിരിക്കുക, മാനസികമായും ശാരീരികമായും.
1: അതെ ആദരെ.
2: എന്റെ ഗോപിയേട്ടനെ വിഷമിപ്പിക്കാനല്ല ഞാൻ ഈ പറഞ്ഞത്. എന്താ പിണങ്ങിയോ?
1: ഏ ഇല്ല ആദരെ, ഞാൻ പലതും ആലോചിച്ചു പോയി.
2: എല്ലാം ശരിയാവും ഗോപിയേട്ട, സമയം ഒരുപാടായി, വാ നമുക്ക് കിടക്കാം. അച്ഛാ, അച്ഛൻ നേരത്തെ ഉണർന്നോ?
3: ഇല്ല മോളെ, ഇന്നലെ ഞാൻ ഒട്ടും ഉറങ്ങിയില്ല.
2: അയ്യോ എന്താ അച്ഛാ, സുഖമില്ലേ? അച്ഛന് ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങിത്തരട്ടെ?
3: അതെല്ലാം നമുക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ?
2: ഗോപിയേട്ടാ, ഗോപിയേട്ടാ.
1: എന്താ അതിരെ, അച്ഛൻ എന്തു പറ്റി?
2: അച്ഛന് തീരെ സുഖമില്ല ഗോപിയേട്ടാ, പെട്ടെന്ന് നമുക്ക് ഡോക്ടറെ കാണിക്കണം. അച്ഛാ, ദാ ഈ ഷർട്ട് ഇട്ടെ. നമുക്ക് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാം. ആ മെല്ലെ എണീറ്റേ, ഞാൻ പിടിക്കാം. വരൂ വരൂ അച്ഛാ.
4: ആ അച്ഛനെന്തു പറ്റി? ഏ ദേ ഇവിടെ ഒന്ന് കിടത്തിക്കേ, ഞാനൊന്ന് നോക്കട്ടെ.
2: അമ്മയുടെ വേർപാടിന് ശേഷം അച്ഛൻ എന്നും അസുഖ ഡോക്ടർ. ആഹാരം കഴിക്കാനും വലിയ താല്പര്യമില്ല.
4: ഇപ്പൊ ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. അല്ല, നല്ല പനിയുണ്ടല്ലോ. ദാദാ ഈ മരുന്ന് പുറമെ നിന്നൊന്ന് വാങ്ങിട്ട് വാ. ന്യൂമോണിയയുടെ ലക്ഷണമാ കാണുന്നത്.
2: അയ്യോ ഡോക്ടർ.
4: ആ പേടിക്കാനൊന്നുമില്ലെന്നേ, മരുന്ന് കൊടുത്ത് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അച്ഛന്റെ പ്രായം കൂടി നോക്കണമല്ലോ. സിസ്റ്റർ ദേ ആ ഇഞ്ചക്ഷന്റെ മരുന്നും കെടുത്തെ. ആ കൈങ്ങ് കാണിക്കേ. സാരമില്ല സാരമില്ല, അച്ഛനിവിടെ അപ്പൊ നേരം കിടന്നോളൂ. എന്താ ആ എന്തായാലും രണ്ട് ദിവസത്തേക്ക് അച്ഛനെ ഇവിടെ ഈ ക്ലിനിക്കിൽ അഡ്മിറ്റ് ചെയ്യുന്നതാ നല്ലത്.
2: എന്നാൽ അങ്ങനെ ആവട്ടെ ഡോക്ടർ. ഇപ്പോ അച്ഛന് നല്ല പനിയുണ്ട് ഡോക്ടർ.
4: പനി അങ്ങ് മാറിക്കോളൂ, ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടല്ലോ. പേടിക്കാനൊന്നുമില്ല.
3: നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായല്ലേ.
2: അച്ഛൻ അങ്ങനെയൊന്നും പറയല്ലേ. അച്ഛനൊന്നും ഒന്നും വിഷമിക്കണ്ട, ഞങ്ങളില്ലേ അച്ഛനോടൊപ്പം എന്തിനും ഏതിനും. രണ്ടു മൂന്ന് ദിവസം നമ്മൾ ഒരുപാട് വിഷമിച്ചു പോയി അല്ലേ ഗോപിയേട്ടാ.
5: ആ ആശുപത്രി എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാ. മൂന്നാല് ദിവസം ആയില്ലേ നീ ഓഫീസിൽ പോയിട്ട്.
2: ആ
5: എന്താ, അല്ല ഇന്നും പോകുന്നില്ലെന്നുണ്ടോ
2: ഗോപിയേട്ടാ? അച്ഛന്റെ ഈ നില കണ്ടിട്ട്.
5: അച്ഛന്റെ കാര്യം നോക്കാൻ ഞാനൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്.
2: ഹോം നേഴ്സ് നോക്കിയാ ശരിയാവില്ല ഗോപിയേട്ടാ.
5: എന്താ ശരിയാകാത്തത്?
2: അച്ഛനിപ്പോ എല്ലാത്തിനും ഒരു നിർബന്ധ ബുദ്ധിയാ. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെയാ. എന്തോ എനിക്ക് പേടി തോന്നുന്നു ഗോപിയേട്ടാ.
5: ഒന്നുമില്ല, അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പ്രാപ്തിയുള്ള ഒരു ഹോം നേഴ്സിനെയാണ് ഞാൻ ഏർപ്പാടാക്കിയത്.
2: എന്താച്ചാ? ദാ വരുന്നു. അച്ഛാ എന്തിനാ വിളിച്ചത്?
3: ഞാനിപ്പോ എവിടാ മോളെ?
2: നമ്മുടെ വീട്ടില്. എന്താച്ചാ?
3: നമ്മുടെ വീടോ? അപ്പോ നീ എവിടുന്ന?
2: അയ്യോ അച്ഛാ, ഞാൻ അച്ഛന്റെ മോളല്ലേ.
5: ആതിരെ
2: ഗോപിയേട്ടാ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്?
5: അച്ഛാ അച്ഛൻ എണീക്കണ്ട, ഇവിടെ ഇരുന്നാട്ടെ.
2: ഇവിടെ ഇരിക്കച്ചാ.
3: ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ രാധമ്മയെ നോക്കിയിട്ട് വരാം, അവളെ കാണാനില്ലല്ലോ.
2: അച്ഛാ അമ്മ അമ്മ ഇവിടെ.
3: അവള് പിന്നെ എവിടെ പോയി?

0: വരാൻ വന്നല്ലോ രാധമ്മ.
1: അച്ഛാ, ഇത് അടുത്ത വീട്ടിലെ വാസന്തി ചേച്ചിയാ.
2: മോളെ, എന്തു പറ്റി അച്ഛന്?
1: എനിക്കറിയില്ല വാസന്തി ചേച്ചി, ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെയാ പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയുന്നു. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു ചേച്ചി.
2: കരയാതെ മോളെ, നമുക്ക് അച്ഛനെ നല്ലൊരു ഫിസിഷ്യനെ കാണിക്കണം. ഏതാണ്ട് മറവി രോഗത്തിന്റെ ലക്ഷണമാണെന്നാ തോന്നുന്നത്.
1: അയ്യോ, അങ്ങനെ പറയല്ലേ ചേച്ചി.
0: ആതിരേ,
1: എന്താ ഗോപിയേട്ട, ഇനി നമുക്ക് അച്ഛനെ ഏത് ഡോക്ടറെ കാണിക്കാം?
0: കരയാതെ, നീ കരഞ്ഞാ പിന്നെ.
2: നിങ്ങള് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാലോ, അച്ഛനെ നമുക്കൊരു നല്ല ഡോക്ടറെ കാണിക്കാം.
1: ഹലോ.
3: ഹലോ ആതിരെ, എന്താടി നീ കരയാണോ? എന്ത് പറ്റി? നീ എന്താ മൂന്നാല് ദിവസമായിട്ട് ജോലിക്ക് വരാത്തത്?
1: അതെ ലതികെ, ഇവിടെ അച്ഛന് തീരെ സുഖമില്ല. അച്ഛനോടൊപ്പം ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു.
3: നീ കരയാതെ ആതിരെ, സമാധാനിക്ക്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
1: അച്ഛനെ മറ്റൊരു ഡോക്ടറെ കാണിക്കാൻ ഇറങ്ങുമോ? എനിക്ക് കുറച്ച് ദിവസത്തെ അവധി വേണമെന്ന് ഡയറക്ടറോട് നീ ഒന്ന് പറയണേ.
3: അതെല്ലാം ഞാൻ പറഞ്ഞോളാം, ലീവിന്റെ കാര്യല്ലേ.
1: വലിയ ഉപകാരം ലതികെ.
3: എന്നാ ശരി.
0: ആതിരെ, കാർ എത്തിക്കഴിഞ്ഞു. അച്ഛൻ എണീറ്റേ. മെല്ലെ മെല്ലെ, ഞാൻ പിടിക്കാം. കാറിലേക്ക് കയറിക്കേ.
4: എടീ മോളെ.
1: അച്ഛാ, ഞാനും കൂടി വരുന്നുണ്ട്.
4: നീയും വരുന്നുണ്ടോ? നിനക്കും അസുഖം?
1: എനിക്കും ഡോക്ടറെ കാണണോ അച്ഛാ? അച്ഛന്റെ ഈ കാലെടുത്ത് നേരെ വെച്ചേ, അങ്ങനെ.

0: ആരാ ബാലകൃഷ്ണപിള്ള?
1: എന്റെ അച്ഛനാ ഡോക്ടർ.
0: അച്ഛനെന്താ അസുഖം?
1: ഡോക്ടർ, കഴിഞ്ഞ ആഴ്ചയിൽ അച്ഛനൊരു പനി വന്നു. രണ്ടു ദിവസം ക്ലിനിക്കിലെ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. ഇന്ന് വെളുപ്പിലെ മുതൽ അച്ഛന്.
0: കരയാതെ അച്ഛന്റെ രോഗവിവരങ്ങൾ പറയൂ
2: ഡോക്ടർ. ഇപ്പോ അച്ഛൻ പരസ്പര ബന്ധമില്ലാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക.
0: നിങ്ങൾ?
1: എന്റെ ഹസ്ബൻഡാ ഡോക്ടർ.
0: അതെയോ? ആ, അച്ഛനെ ഇവിടെ കിടത്തി. സിസ്റ്ററേ.
3: എന്താ ഡോക്ടർ?
0: ഏയ്, നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ അച്ഛന് മറവി രോഗം അഥവാ അൽഷിമേസ് എന്ന രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് വേണം
1: മനസ്സിലാക്കേണ്ടത്.
0: സമാധാനിക്ക്, സമാധാനിക്ക്. അതായത്, ഈ രോഗം പിടിപെടുന്നവർക്ക് ക്രമേണ ഓർമ്മശക്തി കുറഞ്ഞു വരും. കുറെ കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ഓർമ്മ നഷ്ടപ്പെടുകയും ചെയ്യും. ഇതാ ഈ രോഗത്തിന്റെ രീതി.
1: ഡോക്ടർ, ഈ അസുഖത്തിന് ചികിത്സയില്ലേ?
0: ഈ രോഗം ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയില്ല. ഈ മറവി രോഗത്തിന് ഉത്തമമായ ചികിത്സാവിധി കണ്ടുപിടിക്കാൻ വൈദ്യശാസ്ത്രം ഇപ്പോഴും ഗവേഷണ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ
1: ഈ അസുഖത്തിന് മറ്റു മരുന്നുകൾ എന്തെങ്കിലും?
0: ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക
2: ഡോക്ടർ. അവളുടെ വിഷമം കൊണ്ട്?
0: അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. ക്ഷമയോടും വളരെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടിയുള്ള പരിചരണം മാത്രമാണ് ഈ രോഗത്തിന് ഇപ്പോൾ സ്വീകാര്യമായിട്ടുള്ള ചികിത്സാവിധി.
4: നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്?
1: അച്ഛാ, ഇത് അച്ഛനെ ചികിത്സിക്കുന്ന ഡോക്ടർ.
4: ചികിത്സിക്കാൻ വേണ്ട അസുഖങ്ങളൊന്നും എനിക്ക് ഇല്ലല്ലോ. ഉണ്ടോ?
0: അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട. നമുക്ക് അദ്ദേഹത്തിന്റെ ദിനചര്യകൾ നോക്കാം.
1: അച്ഛന് യാതൊരു ആഹാരത്തോടും താല്പര്യമില്ല ഡോക്ടർ. മിക്കപ്പോഴും ചൂടുവെള്ളം തായോ എന്ന് ചോദിക്കും. വെള്ളം കുടിച്ചിട്ട് അടുത്ത മാത്രയിൽ പരിഭവം പറിച്ചില്ല. എനിക്കിച്ചിരി വെള്ളം പോലും തന്നില്ലല്ലോ എന്നും മറ്റ്. എന്റെ അച്ഛന്റെ സ്ഥിതി.
0: ഏയ്, സമാധാനിക്ക്. ഈ അവസരത്തിൽ നിങ്ങളും കൂടി പരിഭ്രമിച്ചാലോ? ധൈര്യമായിരിക്കും. അച്ഛന് തൽക്കാലം കൊടുക്കാൻ ചില മരുന്നുകൾ തരാം.

0: അതെ, ആരാ നോക്കിക്കേ?
1: ആ കൊറിയറുകാരനാണോ?
2: അതെ മാഡം, ഇതാ ആണ്ട് ഇവിടെ ഒരു ഒപ്പിട്ടെ.
1: ഗോപിയേട്ടാ, രാവിലെ തന്നെ കൊറിയർ ഗോപിയേട്ടനുള്ളതാ.

0: ആ ഇങ്ങ് തന്നെ.
1: ഗോപിയേട്ടൻ്റെ ഓഫീസിൽ നിന്നാണല്ലോ.
0: ആ അതെ. ഏ യു ആർ റിക്വസ്റ്റഡ് ടു റിപ്പോർട്ട് ദ ഹെഡ്ക്വാർട്ടേഴ്സ് അർജന്റ്ലി.
1: ഗോപിയേട്ടാ, ഈ സന്ദർഭത്തിൽ തന്നെ ദൈവം എന്തിനു നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നു?
0: അതിര് നീ എന്താ ഇങ്ങനെ? നീ തളരാൻ പാടില്ല, നീ തളർന്നാൽ.
1: ഇല്ല ഗോപിയേട്ടാ, ഞാൻ തളരില്ല. ഈ പരീക്ഷണങ്ങളെല്ലാം ഞാൻ നേരിടുക തന്നെ ചെയ്യും. എന്റെ അച്ഛന്റെ കാര്യം ഓർക്കുമ്പോ.
2: ആതിര മോളെ.
1: ആ വാസന്തി ചേച്ചിയോ?
2: എന്താ മോളെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു, എന്തു പറ്റി? അച്ഛനെന്താ പറ്റിയേ?
1: അച്ഛനെ ഡോക്ടറെ കാണിച്ചു ചേച്ചി, മരുന്നുകളൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതല്ല ചേച്ചി, എന്റെ ദുഃഖം ഞാൻ ആരോട് പറയാൻ?
2: നീ ഇങ്ങനെ കരഞ്ഞാലോ, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം.
1: ചേച്ചി, ഗോപിയേട്ടന് ഉടനെ അദ്ദേഹത്തിന്റെ ഹെഡ് ഓഫീസിൽ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം.
2: എന്റെ ഗുരുവായൂരപ്പ, എന്തായി കേൾക്കുന്നത്? തൽക്കാലം പോകാതിരിക്കാൻ എന്തെങ്കിലും വഴി?
0: ചേച്ചി, ഞാൻ ഡിഫൻസിന്റെ ഓഫീസിലാ ജോലി ചെയ്യുന്നത്. എന്റെ ഓഫീസിൽ ഇങ്ങനെയാ, എത്താൻ പറഞ്ഞാൽ ഉടൻ എത്തണം.
1: ഗോപിയേട്ടാ, അപ്പോ
0: അതിരെ ഞാനൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അവരെ ഉടനെ വിളിച്ചു വരുത്താം. കരയാതെ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല മോളെ. കണ്ണുടച്ചേ, കരയാതെ മോളെ.
3: എന്താ അവിടെ? ആരൊക്കെയാ ഇത്? രാധമ്മ എത്തിയല്ലോ.
1: അയ്യോ അച്ഛാ, അച്ഛൻ ഇങ്ങനെ ചാടി എണീറ്റ മറിഞ്ഞു വീഴും. അത് അമ്മയല്ല അച്ഛാ, അടുത്ത വീട്ടിലെ വാസന്തി ചേച്ചിയാ. ഞാൻ എന്ത് ചെയ്യും ദൈവമേ?
0: അതിരെ എനിക്ക് മടങ്ങി പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛന്റെ കാര്യത്തിൽ ഞാനൊരു മാർഗം പറയട്ടെ?
1: പറഞ്ഞോളൂ.
0: നമുക്ക് അച്ഛനെ ഒരു വൃദ്ധസദനത്തിലാക്കാം. അതിനുള്ള എല്ലാ ചെലവുകളും ഞാൻ നോക്കാം.
1: ഗോപിട്ട, എന്റെ അച്ഛനെ വൃദ്ധസദനത്തിലോ അഗതി മന്ദിരത്തിലോ കൊണ്ട് തള്ളേണ്ട കാര്യമില്ല.
0: ഞാൻ ഉദ്ദേശിച്ചത്,
1: അതെ അത് തന്നെ. എന്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ എന്റെ അച്ഛനെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. പോകാനുള്ളവർക്ക് പോകാം.
0: ആതിരെ, എനിക്ക് അച്ഛനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല പറയുന്നത്. നമുക്കും ജീവിക്കണ്ടേ? പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ?
1: എന്റെ അച്ഛനെ ചൊല്ലി ഗോപിയേട്ടൻ വിഷമിക്കണ്ട. ആർക്ക് വേണമെങ്കിലും മടങ്ങി പോവാം.
0: നീ നിന്റെ അച്ഛനെ ശുശ്രൂഷിച്ചിരുന്നോ? പറഞ്ഞാലും മനസ്സിലാവില്ല.
1: എന്റെ അമ്മയുടെ വേർപാടിന് ശേഷം എത്ര പെട്ടെന്ന് എന്റെ അച്ഛൻ.
0: ആതിരെ,
1: വൃദ്ധ മന്ദിരത്തിലോ അഗതി മന്ദിരത്തിലോ കൊണ്ട് ഉപേക്ഷിക്കേണ്ട ആളല്ല എന്റെ അച്ഛൻ. അച്ഛന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും. ഇതിൽ മറ്റാരുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല.
0: ഓ, ഉറച്ച തീരുമാനമാണോ?
1: അതെ, ഉറച്ച തീരുമാനം തന്നെയാ.
0: എന്നാൽ അങ്ങനെ ആട്ടെ.

0: ആരാ?
1: മാഡം, ഞാൻ ഹോം നേഴ്സാണ്. ആതിര മാഡത്തിന്റെ വീടല്ലേ?
0: അതെ, കയറി വരൂ. പേരെന്താന്നാ പറഞ്ഞത്?
1: എന്റെ പേര് ശാന്തി എന്നാണ് മാഡം.
0: ശാന്തി, അച്ഛന്റെ രോഗവിവരമെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ.
1: ഗോപിസാർ എല്ലാം വ്യക്തമായി പറഞ്ഞു തന്നു.
0: എന്റെ അച്ഛന് വളരെ സ്നേഹത്തോടും ക്ഷമയോടും ആത്മാർത്ഥതയോടും കൂടിയുള്ള ശുശ്രൂഷയാണ് വേണ്ടത്. അച്ഛന് ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം വരും, ചിലപ്പോ വലിയ നിർബന്ധം കാണിച്ചൊന്നും വരും. അതെല്ലാം കണ്ട് ക്ഷമയോടുകൂടിയ പരിചരിക്കേണ്ടത്. ശാന്തിക്ക് മനസ്സിലാവുന്നുണ്ടോ?
1: എല്ലാം മനസ്സിലായി മാഡം.
0: അച്ഛനൊരു കാര്യം തന്നെ പലതവണ ചോദിച്ചെന്ന് വരും. ചിലപ്പോ ആരും കാണാതെ ഇറങ്ങി പുറത്തു പോയിന്നിരിക്കും. അതെല്ലാം സ്വബോധത്തോടെ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ശാന്തിയുടെ പൂർണ്ണമായ ശ്രദ്ധ എപ്പോഴും അച്ഛന്റെ മേൽ ഉണ്ടായിരിക്കണം കേട്ടോ.
1: തീർച്ചയായും ഉണ്ടായിരിക്കും മാഡം.
0: എന്നെ പൊന്നുപോലെ വളർത്തിയതാ എന്റെ അച്ഛനും അമ്മയും.
1: മാഡം, അമ്മച്ചി.
0: അതിനുശേഷം അച്ഛൻ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ മോചിതനായിട്ടില്ല. ശാന്തി, നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്നതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല.
2: അയ്യോ, അച്ഛൻ എവിടെ?
3: ഇത് നിങ്ങളുടെ അച്ഛനല്ലേ?
2: അയ്യോ, എന്റെ അച്ഛൻ. അച്ഛാ, ദേഹം എല്ലാം മുറിഞ്ഞിരിക്കുന്നല്ലോ.
3: അവിടെ റോഡിൽ മറിഞ്ഞു വീണതാ.

0: ഭാഗ്യത്തിന് ഞങ്ങൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിലേ വാഹനങ്ങൾ ചീരിപ്പായുന്ന
1: സമയമാണ്.
2: കയ്യും കാലും എല്ലാം മുറിഞ്ഞല്ലോ മാഡം. സാരമില്ല, ഞാൻ ഇപ്പൊ ഡ്രസ് ചെയ്യാം. മാഡം വിഷമിക്കാതിരിക്കേ.
1: എങ്ങനെ വിഷമിക്കാതിരിക്കേ ശാന്തി? ഇതെല്ലാം കാണാൻ ഞാൻ മാത്രം. കാണിച്ചത് ഇതെന്തൊരു പരീക്ഷണ എന്റെ ദൈവമേ.

0: ഹലോ,
1: ആതിരയാണോ?
0: അതെ.
1: ആ, ഇത് ഓഫീസിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ലീവിലാണല്ലേ. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുന്നു. ഒന്നുകിൽ ആതിര ഡ്യൂട്ടിക്ക് ഉടൻ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ജോലി രാജിവെച്ചോ.
0: അതെ സർ, അച്ഛന് തീരെ സുഖമില്ലാത്ത.
1: അതല്ല നിങ്ങളുടെ കാര്യങ്ങൾ. ഈ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്നതിലധികം ആനുകൂല്യങ്ങൾ ഞങ്ങൾ നൽകിക്കഴിഞ്ഞു. ഇനി അത് നടക്കില്ല.
2: ആരാടി എന്റെ കട്ടിലിന് വെള്ളം എടുത്ത് ഒഴിച്ചു?
0: അച്ഛാ, കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം എടുത്ത് കട്ടിലിൽ ഒഴിച്ചോ?
3: സാരമില്ല മാഡം, ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ വൃത്തിയാക്കിക്കൊള്ളാം. പ്രായമായ അച്ഛനല്ലേ, സാരമില്ല. ഇതെല്ലാം നമ്മൾ ക്ഷമയോട് സഹിച്ചേ മതിയാവൂ.
0: എല്ലാം കൊണ്ടും സഹി കെട്ടു. ഓഫീസറുടെ ശകാരം ഒരു വശത്ത്, ഗോപിയേട്ടന്റെ പിണങ്ങിപ്പോക്ക് മറ്റൊരു വശത്ത്, അച്ഛന്റെ ഓരോരോ വികൃതികൾ.
4: ആരാ?
5: ഞാൻ ഡോക്ടർ ഭാസ്കര മേനോൻ.
0: നമസ്കാരം ഡോക്ടർ.
5: നമസ്കാരം
0: ഡോക്ടർ, ഇരിക്കണം.
5: മിസ്റ്റർ ഗോപി ഡൽഹിയിൽ നിന്ന് പല പ്രാവശ്യം വിളിച്ചിരുന്നു. ഞാനിങ്ങനെ വീട്ടിൽ പോയി പേഷ്യൻസിനെ നോക്കാറില്ല, ബട്ട് മിസ്റ്റർ ഗോപി എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ആ, അച്ഛൻ എന്തേ?
0: അച്ഛൻ മുറിയിലുണ്ട് ഡോക്ടർ, വരൂ ഡോക്ടർ.
5: ബാലകൃഷ്ണപിള്ള, എന്നെ അറിയുമോ? ഏ, ഇതെന്താ കട്ടിലെല്ലാം നനഞ്ഞിട്ടുണ്ടല്ലോ.
0: ഓരോ സമയം കഴിയുംതോറും അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് അച്ഛൻ അറിയുന്നില്ല ഡോക്ടർ. ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാ ഡോക്ടർ.
5: കുട്ടി, ഇതെല്ലാം നമ്മൾ ക്ഷമയോടെ സഹിച്ചേ പറ്റൂ. ഞാൻ ആദ്യം പറഞ്ഞു ഓർക്കുന്നില്ലേ, വളരെ ക്ഷമയോടുള്ള പരിചരണം മാത്രമാണ് നമുക്ക് ഈ രോഗിക്ക് കൊടുക്കുവാനുള്ളത്.
0: അപ്പോ ഡോക്ടർ,
5: ഞാൻ പറയട്ടെ, ആതിരയുടെ അച്ഛൻ അറിഞ്ഞുകൊണ്ട് കാണിക്കുന്ന വികൃതികളല്ല ഇതൊന്നും. ഇതെന്താ അച്ഛന്റെ ദേഹമെല്ലാം മുറിവ് കാണുന്നുണ്ടല്ലോ.
0: അത് ഞങ്ങളാരും കാണാതെ അച്ഛൻ പുറത്തിറങ്ങി പോയപ്പോ.
5: ഞാൻ പ്രത്യേകം പറഞ്ഞത് ഓർക്കുന്നില്ലേ, ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഇതൊന്നും. പുറത്തിറങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുക. ഇത്തരത്തിലുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ നാം അതീവ ശ്രദ്ധ പുലർത്തിയേ മതിയാവും.
0: ഡോക്ടർ, എന്റെ അച്ഛൻ ഇപ്പൊ വല്ലാതെ ക്ഷീണിതനാണ്. പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല.
5: പരസഹായം എപ്പോഴും ഇവർക്ക് കൂടിയേ തീരൂ.
0: ഭക്ഷണം കൊടുത്താ അത് വായ്ക്കുള്ളിൽ തന്നെ വെച്ചേക്കും, ഇറക്കത്തില്ല.
5: അതെ, ആഹാരം ചവച്ച് കഴിക്കാനുള്ളതാണെന്ന കാര്യം ഇവർക്കറിയില്ല, അതും മറന്നു പോകുന്നു. അച്ഛന് കൊടുക്കുന്ന ആഹാരം ലിക്വിഡ് രൂപത്തിലാക്കി വായ്ക്കുള്ളിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് അഭികാമ്യം.
0: ഇനി അങ്ങനെ ചെയ്യാം ഡോക്ടർ. എന്റെ അച്ഛന് അപകടമൊന്നും വരുത്തല്ലേ ഭഗവാനെ എന്ന പ്രാർത്ഥനയാ എനിക്കുള്ളത്.
3: മാഡം, പോസ്റ്റ്മാൻ രജിസ്റ്റേഡ് കത്തുമായി വന്ന് നിൽക്കുന്നു, വാങ്ങട്ടെ?
0: ആ, എങ്ങ് തന്നേക്ക്, എവിടെയാ ഒപ്പിടേണ്ടത്? ഓഫീസിൽ നിന്നാണല്ലോ. മാഡം, തുടർച്ചയായി താങ്കൾ അൺഓതറൈസ്ഡ് ലീവ് എടുത്തതുകൊണ്ട് താങ്കളെ പല പ്രാവശ്യം ഈ ഓഫീസിൽ നിന്ന് താക്കീത് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് താങ്കളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഓർഡർ ഇതിനോടൊപ്പം അയക്കുന്നു. എന്റെ ദൈവമേ.
6: ശാന്തി.
3: മാഡം, എന്തു പറ്റി? ഇതാ ഇവിടെ ഇരിക്കൂ മാഡം.
0: എനിക്ക് എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം.
3: ഇതാ ഇതാ ഈ വെള്ളം കുടിച്ചേ. അയ്യോ മാഡം, വല്ലാതെ വീർക്കുന്നല്ലോ. ഞാൻ ഡോക്ടറെ വിളിക്കാം.
0: വേണ്ട ശാന്തി, ഈ ക്ഷീണം മാറിക്കോളും. എന്റെ അച്ഛനെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് ജോലിയല്ല, ഈ ലോകം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടാലും ഞാൻ അധൈര്യപ്പെടില്ല. എനിക്കെല്ലാം എല്ലാമായി എന്റെ അച്ഛനാ വലുത്.
3: മാഡം വിഷമിക്കാതിരിക്കെ, എല്ലാത്തിനും സമാധാനം ഉണ്ടാകും.

0: ഈ അവസരത്തിൽ മാഡത്തിനു കൂടി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അച്ഛന്റെ കാര്യം കഷ്ടത്തിലാവില്ലേ? അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കെ.
1: ഞാൻ എന്ത് കണ്ടിട്ടാ സമാധാനിക്കേണ്ടത് ശാന്തി? ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലല്ലോ. ദൈവമേ,
2: എന്തു പറ്റി അതിന് മോളെ?
1: വസന്തി ചേച്ചി, എന്റെ ഈ ജന്മം ആർക്കും വേണ്ടാത്ത ഒന്നായി പോയല്ലോ.
2: എന്താ മോളെ ഇത്? നീ കരയല്ല വേണ്ടത്, എല്ലാം ധൈര്യമായിട്ട് നേരിടണം. ദൈവം നിന്നോടൊപ്പം.
1: എന്റെ എല്ലാ ധൈര്യവും എല്ലാം എല്ലാമായ ഗോപിയേട്ടനായിരുന്നു. ഈ ഘട്ടത്തിൽ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാതെ പോയി ചേച്ചി.
2: സമാധാനിക്കും മോളെ, ആരുമില്ലാത്തവർക്ക് ജഗദീശ്വരൻ ഉണ്ടാവും എന്ന് കേട്ടിട്ടില്ലേ?
1: ആ ജഗദീശ്വരൻ പോലും എന്നെ കൈവിട്ടു ചേച്ചി.
2: ചേച്ചി അങ്ങനെ പറയല്ലേ, ഒരിക്കലും അങ്ങനെ ആവില്ല.
0: മാഡം, ഇത് അച്ഛൻ എണീറ്റ് പോകാൻ ഭാവിക്കുന്നു.
1: അച്ഛ, അച്ഛൻ എന്ത് വേണം?
3: എന്റെ രാധമ്മയുടെ
1: അച്ഛൻ ദൈവീതൊന്നും ഇവിടെ കിടക്ക്.
0: മാഡം, ഞാൻ അച്ഛനെ നോക്കിക്കോളാം.
1: അച്ഛ, അച്ഛൻ ഇവിടെ കിടന്നേ.
4: ഞാൻ അല്പം ഒന്ന് കിടക്കാം, ഒന്ന് മയങ്ങ.
1: മെല്ലെ തലക്കട്ടിലിൽ ഇടിക്കല്ലേ. എന്താ അച്ഛ, അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണല്ലോ. അച്ഛൻ എന്തിനാ
3: കരയുന്നത്?
1: ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ.
2: മോളെ, അച്ഛൻ സൗകര്യമായിട്ട് കിടക്കട്ടെ, ഇപ്പോഴൊന്നും ഓർമ്മപ്പെടുത്താതെ.
1: ചേച്ചി, അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു.
2: ശേ, അത് സാരമില്ല മോളെ, അച്ഛൻ ഉറങ്ങാനുള്ള ഭാവമാണ് കാണുന്നത്. മോളെ അതിരേ, അച്ഛൻ സമാധാനമായിട്ട് ഉറങ്ങട്ടെ, എന്നാ ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം.
1: ശരി ചേച്ചി.
2: അല്ല, ആരണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ.
1: ആ ലതികെ.
5: അതിരേ, എന്ത് പറഞ്ഞ് നിന്നെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഓഫീസിൽ നിന്ന് മറ്റു പലരും നിന്നെ കാണാൻ വരുന്നുണ്ട്. ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമടി?
1: ആരെ പറഞ്ഞിട്ടും കാര്യമില്ല ലതികെ, എല്ലാം എന്റെ വിധിയാന്ന് കരുതി ഞാൻ സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുക.
5: ആ ഡയറക്ടർ ഒരു മൂർഖൻ തന്നെയാ. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങളെല്ലാം കേണ അപേക്ഷിച്ചു, പക്ഷേ ഒടുവിൽ അയാളത് ചെയ്തു. ദ്രോഹി.
1: അനുഭവിക്കേണ്ടത് അനുഭവിച്ചല്ലേ മതിയാവൂ ലതികെ. നിങ്ങളെപ്പോലുള്ളവരുടെ സാന്ത്വനം മാത്രം ഇപ്പൊ എനിക്കൊരു ആശ്വാസം.
5: ഞങ്ങളെല്ലാം നിന്നെപ്പറ്റി പറയാത്ത ദിവസങ്ങളില്ല അതിരേ. നമ്മുടെ ഓഫീസില് എല്ലാവർക്കും നിന്നോട് അത്രയ്ക്ക് സ്നേഹ.
1: ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ലതികെ.
5: ഞാൻ ഇറങ്ങട്ടെ.
0: മാഡം, ഒരു കാറ് വന്നു. ആരാണാവോ? അയ്യോ മാഡം, ഗോപി സാർ വന്നു.
1: എന്റെ ഗോപിയേട്ടൻ എത്തിയോ?
6: അതെ. എന്താ ഇത്, കരയുകയാണോ?
1: എനിക്ക് കരയാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ ജീവിതകാലം മുഴുവനും.
6: ആര് പറഞ്ഞു? ഇനി ആതിരെ ഒരിക്കലും കരയാൻ ഞാൻ അനുവദിക്കില്ല. വാ, നമുക്ക് അച്ഛനെ കാണാം.
1: അച്ഛാ, ഇത് ആരാ വന്നേന്ന് നോക്കിയേ. അച്ഛനിപ്പോ ഒന്നുമേ അറിയില്ല, ആരെ മനസ്സിലാവുകയില്ല, ആഹാരം പോലും കഴിക്കാതെയായി.
6: എനിക്കറിയല്ലേ ആതിരെ, അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നിന്നോടൊപ്പം ഞാനുമുണ്ട്. നീ സമാധാനമായിരിക്കേ.
1: എന്റെ ജീവിതത്തിൽ സന്തോഷിക്കാനോ സമാധാനിക്കാനോ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. ഒരു ജോലി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു.
6: ആ, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ജോലി സ്ഥലത്ത് പോയിട്ട് ഒരു ദിവസം പോലും എനിക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്ന എന്റെ ആദര കുട്ടിയാണ് എപ്പോഴും ഞാൻ കാണുന്നത്. അതുകൊണ്ട്?
1: അതുകൊണ്ട്
6: ഞാൻ VRS എടുത്തു.
1: ഗോപിയേട്ടാ.
6: അതെ ആദരെ, ജോലി വേറെയും കിട്ടും. എന്നാൽ മനുഷ്യജീവിതം ഒരിക്കലല്ലേ ഉള്ളൂ. അതുകൊണ്ട് വാർദ്ധക്യത്തിൽ വേദനിക്കുന്ന അച്ഛനെ നമുക്ക് ആശ്വസിപ്പിക്കാം.
1: ഗോപിയേട്ടാ,
6: പ്രായാധിക്യത്താലും വൈയായികയിലും വേദനിക്കുന്ന പിതാവിനെ എല്ലാം ഉപേക്ഷിച്ച് ശുശ്രൂഷിക്കുന്ന എത്ര സ്ത്രീകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്റെ ആദര സ്ത്രീ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ്.
1: അതെ ഗോപിയേട്ടാ, പദവിയും പത്രാസും എല്ലാം വേണ്ടെന്ന് വെച്ച് ഞങ്ങളുടെ രക്ഷയ്ക്കായി ഓടിയെത്തിയ എന്റെ ഗോപിയേട്ടനെ എത്ര കണ്ട് ആരാധിച്ചാലും മതി വരില്ല.
6: നാം ഒന്ന് മനസ്സിലാക്കണം, വാർദ്ധക്യം ഒരു ശാപമല്ല, അതുപോലെ രോഗവും. മനുഷ്യജീവിതത്തിൽ ഇതെല്ലാം സംഭവ്യമാണ്.
1: അച്ഛാ,

0: ഈ പാല് കുടിച്ചേ.
1: ഇങ്ങ് തരുവാ അതിരി, ഞാൻ കൊടുക്കാം. അച്ഛാ ഇതാ ഈ പാല് കുടിച്ചേ. ആ അങ്ങനെ

ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ. നാടകം സമാപിക്കുന്നു. രചന ദീപ്തി പി എസ്. ശബ്ദം നൽകിയവർ മഹേഷ് ആർജി, തിരുമല രാമചന്ദ്രൻ, തമലം ശ്രീകുമാർ, സിനി സുനിൽ, ദുർഗാരാജു, കാരേറ്റ് ജയകുമാർ, സെലിൻ കെ വി, ഷീജ ശശിധരൻ, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ. സംവിധാന സഹായം സുഷമ അനിൽ, വി എൻ ദീപ.

0: ആകാശവാണി സമയം 8:30.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ നേരിടാൻ ഒരു സംയോജിത നെറ്റ്വർക്ക് എന്നതാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ സൗകര്യാർത്ഥം 112 എന്ന എമർജൻസി നമ്പർ കൊണ്ടുവന്നു. ജീവിതത്തിൽ അത്യാവശ്യഘട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ പൗരന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ഓരോ പൗരനും തങ്ങൾക്ക് സഹായം ആവശ്യമുള്ള അപകട സന്ദർഭങ്ങളിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപകടത്തിൻ്റെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യവും ഇല്ല. 112 എന്ന ഒറ്റ നമ്പറിൽ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. വോയിസ് കോൾ, SMS, ഇമെയിൽ, ഇതിൽ ഏത് സംവിധാനം ഉപയോഗിച്ചും പരാതി നൽകാവുന്നതാണ്. കൂടാതെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന പേരിൽ വെബ് പോർട്ടലും ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി 112 ഇന്ത്യ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രസ്തുത ആപ്പ് ഉപയോഗിച്ച് അപകട സാഹചര്യങ്ങളിൽ സഹായം തേടാൻ വളരെ എളുപ്പമാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി സഹായം ആവശ്യമുള്ളവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ സർവീസ് പ്രൊവൈഡർക്ക് ലഭിക്കും. വളരെ ലളിതമായി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 112 ഇന്ത്യ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് PSAP എന്ന പേരിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് ഉപയോഗിച്ച് 112 എന്ന നമ്പർ വഴി ലഭിക്കുന്ന അപേക്ഷകൾക്ക് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ദ്രുതകർമ്മ സേനകളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനത്ത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് സർവീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളുടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എത്രയും വേഗം ആവശ്യക്കാരന് സഹായമെത്തിക്കാൻ സാധിക്കും. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വഴി 24 മണിക്കൂറും അപകട സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വന്നതോടെ എമർജൻസി നമ്പറായ പോലീസിൻ്റെ 100, ആംബുലൻസിൻ്റെ 108, ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ 101 തുടങ്ങിയ എല്ലാ നമ്പറുകളും യോജിച്ച് ഒരൊറ്റ നമ്പറായി.

0: ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചിക്കാഗോയിൽ US ഇന്ത്യൻ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 4.5 വർഷത്തിൽ 31 വികസിത വികസ്വര രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ധാരണയായതായും ശ്രീ ഗോയൽ വ്യക്തമാക്കി. കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഭോപ്പാലിൽ നടന്ന സംസ്ഥാനതല ഗോപാലക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ മന്ത്രാലയം രൂപീകരിച്ചതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ കന്നുകാലി കർഷകരും ഉൾപ്പെടുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ കോ പൈലറ്റ് ഭീകരപ്രവർത്തനം നടത്താൻ ശ്രമിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് UAE അറ്റോർണി ജനറൽ. സാങ്കേതിക പരിശോധനകളും ഡിജിറ്റൽ തെളിവുകളുടെ വിശകലനവും പൂർത്തിയാക്കിയ ശേഷം അന്തിമ വിവരങ്ങൾ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട NT കാസിമ 3 കുവൈറ്റ് ടാങ്കറിലുണ്ടായിരുന്ന 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർത്തീകരിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. ദൌത്യത്തിൽ സഹായിച്ച ഒമാൻ ഭരണകൂടത്തിന് എംബസി നന്ദി അറിയിച്ചു. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. വ്യവസായ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഡെസ്കുകൾ പ്രവർത്തിക്കുക. പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള പിന്തുണ നിക്ഷേപാധിഷ്ഠിത വളർച്ചയിലേക്ക് വഴികാട്ടുകയാണ് പ്രധാന ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കാത്ത രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുള്ള സൌകര്യമൊരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി കേരളത്തിൽ നടപ്പാക്കുന്ന സേഫ്ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഈ മാസം 7 മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ബുള്ളിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റൈനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കും. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റൈനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് തുടങ്ങുക. കോഴിക്കോട് കൂടരഞ്ഞി കൂമ്പാറയിൽ വാഹനാപകടത്തിൽ ഒരു കുട്ടി മരിച്ചു. മലപ്പുറം കാളികാവ് സ്വദേശിയായ 11 മാസം പ്രായമുള്ള കുട്ടിയാണ് മരിച്ചത്. 3 കുട്ടികൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. 21 സ്വർണമുൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്താണ്. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുമോദിച്ചു. ഗെയിംസിന്റെ നാളത്തെ സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ പതാകവാഹകയാകും. ഇന്ത്യക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് 352 റൺ വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റിൻഡീസ് 22 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 168 റൺസ് എടുത്തിട്ടുണ്ട്. 3 മത്സര പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ടെക്നോപാർക്കിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സച്ചിൻ കുമാർ യാദവ് ചുമതലയേറ്റു. നിലവിൽ കേരള സ്റ്റേറ്റ് IT മിഷന്റെ ഡയറക്ടറായ സച്ചിൻ കുമാർ യാദവ് ടെക്നോപാർക്ക് CEOയുടെ അധിക ചുമതല വഹിക്കും. തിരുവനന്തപുരത്ത് പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ 91 ഇൻഫൻട്രി ബ്രിഗേഡ് 60 സ്ഥാപക ദിനം ആഘോഷിച്ചു.

രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീര സൈനികർക്ക് ആദരമർപ്പിച്ച് പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ബ്രിഗേഡിയർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി നടപ്പാക്കുന്ന സ്മാർട്ട് ഫാർമർ ഐഡി കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട്ടിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmentos.gov.in ലഭ്യമാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

0: ഇനി ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും അമ്പിളി രാജശേഖരനും പാടിയത്. ബിജു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.
1: കളകളമിളകുമോരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരിതൾ ഒതുരും ഒരാളുകളമിളകിയ ചുരുളകം. ആഹാ, കളകളമിളകുമോരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരിതൾ ഒതുരും ഒരാളുകളമിളകിയ ചുരുളകം.

0: Minister Nirmala Sitharaman says India's economic strength and resilience have been built over past decade through fiscal prudence, infrastructure investment and consistent reforms. Union Minister Amit Shah says full implementation of the Bharatiya Nyaya Sanhita will transform India's criminal justice system. In Andhra Pradesh, four workers killed in a boiler explosion at a private industrial unit in Sri City. At the Asian Games, Indian men's hockey and cricket teams win gold medals. Wrestler Aman Sehrawat, archer Kumkum Mohod and golfer Pranavi Urs also clinch gold. India win 5 gold, 2 silver, 2 bronze medals today, climb to 4th place in medal tally with 85 medals, including 21 gold. That is all in the news at 9. Good night.
1: ആകാശവാണി കായിക ലോകം.
2: മുൻ ബാസ്കറ്റ്ബോൾ താരവും പരിശീലകനുമായ ജോസ് കുര്യനുമായി ജോ ജോസഫ് തായങ്കരി നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം.
3: പോലീസിൽ കളിക്കാരെന്നുള്ള നിലയിൽ നിന്ന് മാറി പിന്നെ ഒരു കോച്ച് എന്നുള്ള നിലയിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. കോച്ചും പോലീസിന്റെ ക്ലബ് ആക്ടിവിറ്റീസിന്റെ സ്പോർട്സിന്റെ ഒക്കെ മാനേജർ എന്നുള്ള നിലയിലാണല്ലോ. ഇപ്പോഴത്തെ തലമുറ മാറ്റത്തെ പറ്റി എങ്ങനെയാണ് വിശദീകരിക്കാൻ?
4: എനിക്ക് കളിക്കാരെ ഞാൻ അവലോകനം ചെയ്തിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന കളിക്കാർ കാണിക്കുന്ന അത്രയും ഡെഡിക്കേറ്റഡ് അല്ല ഇപ്പോഴത്തെ കളിക്കാർ എന്നുള്ളതാണ് എന്റെ തോന്നല്. അവരൊക്കെ പലരും ജൂനിയർ ഇന്ത്യയും ടീമിലൊക്കെ കളിച്ചു കഴിഞ്ഞിട്ടൊക്കെ അവ പോലീസ് ടീമിലൂടെ വരുന്നത്. അപ്പം ഇന്ത്യ ഒരു ഇന്ത്യൻ സീനിയർ ഇന്ത്യൻ ടീമിൽ കളിക്കണം, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് അവിടെ പോകണം. അപ്പൊ അൻവിൻ ആന്റണിയൊക്കെ കളിച്ചുകൊണ്ട സമയത്ത് അടുത്ത വർഷം എനിക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്നുള്ള ഒരു ഒരു സ്പിരിറ്റിലെ കളിക്കുന്നത്. ഇത്തവണ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരാൾക്ക് ഇന്ത്യൻ ടീമിലോട് ഒരു കോച്ചിങ് ക്യാമ്പിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ പോയി തള്ളി നീക്കിട്ട് പോരുക എന്നുള്ളതല്ലാണ്ട് അത്ര ഒരു അവിടെ പിടിച്ചു നിൽക്കണം, ഞാൻ ഇന്ത്യൻ ടീമിൽ ഞാനില്ലാതെ ഒരു ഇന്ത്യൻ ടീമിൽ പോകാൻ പാടില്ല എന്നൊരു ചിന്ത ഇവരിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പം അവർക്ക് ജോലിയൊക്കെ കിട്ടി വെൽ സെറ്റിൽഡ് ആയി, പലപോലെ നല്ല ഒരു ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല സാലറി, ഒരു തുടക്കത്തിൽ തന്നെ ഒരു 10-45,000 രൂപ, 50,000 രൂപ സാലറി കിട്ടും. അപ്പം വെൽ സെറ്റിൽഡാണ്. പിന്നെ ഇപ്പം എന്തിനാണ് ഒത്തിരി പാടുപെടുന്നതെന്നൊക്കെ ഉള്ള ഒരു തോന്നലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
3: ഇപ്പം ഈ സ്പോർട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പോർട്സിലെ വിജയം ഒരു ജോലി നേടാനുള്ള ഒരു മാർഗം മാത്രമായിട്ട്
4: അങ്ങനെ ചുരുങ്ങി എന്ന് വേണേ പറയാം. തീർച്ചയായിട്ടും.
3: പിന്നെ പണ്ട് കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ ഈ ടൂർണമെന്റുകൾ ഉണ്ടായിരുന്നു, പല കോട്ടയം YMCA ടൂർണമെന്റ്, അതുപോലെ ആലപ്പുഴയിലുമൊക്കെ ടൂർണമെന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ ടൂർണമെന്റുകൾ പൊതുവെ കുറവാണ്, അതിനെപ്പറ്റി എന്തെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ട്?
4: കറക്റ്റ് ആണ് പറഞ്ഞത്. അത് ഇതിനെ ഒത്തിരി നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്ലേയേഴ്സിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവർ കണ്ടിന്യൂസ് 360 ദിവസം പ്രാക്ടീസ് മാത്രം ചെയ്താൽ അവർക്ക് എവിടെയെങ്കിലും പോയി പെർഫോം ചെയ്യണം, 10 പേരെ കളി കാണണം, കളി കണ്ട ഒരു അഭിപ്രായം പറയണം, അവിടുന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊരു തോന്നലുണ്ടാകാൻ വേണ്ടി ഉള്ള ടൂർണമെന്റ്സുകളില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് തോന്നുന്ന കേരള പോലീസ് ടീം പങ്കെടുത്തത് ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് കമ്പൽസറി ആയിട്ട് പങ്കെടുക്കണം, അതും ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് തേർഡ് പ്ലേസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, കഴിഞ്ഞ മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നു. CRP, BSF, പഞ്ചാബ് പോലീസൊക്കെ അവരെ റെഗുലർ ആയിട്ട് അവർക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറെ ഏതോ ഒരു ടൂർണമെന്റും കൂടി മാത്രമേ ഉള്ളൂ കളിക്കാൻ പറ്റിയിട്ടുള്ളൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ഒരു ടൂർണമെന്റ് കഴിഞ്ഞാൽ അടുത്ത ടൂർണമെന്റിനാ, ഇവിടെ ഈ ടൂർണമെന്റ് കഴിഞ്ഞ അടുത്ത ടൂർണമെന്റിനാ നമ്മൾ പോകുന്നത് അവിടുന്ന്. പിന്നെ തിരിച്ച് തിരുവനന്തപുരത്ത് തിരിച്ചെത്തുമ്പോൾ ഏകദേശം 2 മാസമൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സമയത്ത് ഇവിടുന്ന് ഇറങ്ങി പുറപ്പെട്ട് 2 മാസം കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ടൂർണമെന്റ് പോയിരുന്നു. ഇപ്പം അങ്ങനെയേയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്ലേയേഴ്സിന് അവരെ തന്നെ തേച്ച് മിനുക്കാനായിട്ട് ഒരു അവസരം കിട്ടും ടൂർണമെന്റുകൾ.
3: എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു?
4: ടൂർണമെന്റുകൾ ഇപ്പൊ ടൂർണമെന്റ് ഇപ്പം നടത്തുന്നത് ഓർഗനൈസ് ചെയ്യാന്ന് പറയുന്നത് വളരെ സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യമാണ്. പണ്ട് സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാൽ പൈസ ഒക്കെ ഇഷ്ടം കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഈ ഫണ്ട് കൊടുക്കുന്നവരൊക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഉള്ള ഫണ്ടേ കൊടുക്കുള്ളൂ. പിന്നെ ഇതിന് സഹായിക്കാനൊക്കെ പണ്ട് ടൂർണമെന്റ് പറഞ്ഞാൽ ആ ബാസ്കറ്റ്ബോളായിട്ട് ആ മേഖലയുള്ള എല്ലാവരും അതിനുവേണ്ടി തന്നെ സഹകരിക്കും, ഒരു വിത്തൌട്ട് പേയ്മെന്റ്, ഒരു ഫ്രീ ആയിട്ട്. ഇപ്പൊ അതില്ല, ഇപ്പൊ എന്തിനും എന്ത് ചെയ്യണേലും ക്യാഷ് കൊടുക്കണം, പൈസ കൊടുക്കാതെ നടക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ഭീമമായ തുക പറഞ്ഞാൽ തന്നെ ഇല്ല. പണ്ട് കളിക്കാറ് ഞങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടൂർണമെന്റ് പോകുമ്പോൾ സ്കൂളിന്റെ ബെഞ്ചല്ല കിടക്കാനുള്ള അവസരം, ബെഞ്ച് തരും, അവിടെ കിടക്കും രാത്രി. ആ സ്കൂളിന്റെ കോമൺ ബാത്റൂമിൽ പോയി ബാത്റൂമിലൊക്കെ പോയി സൗകര്യങ്ങളൊക്കെ ഒരുക്കി പോരും, അവിടെ കിടന്ന് 3-4 ദിവസം അവിടെ കിടന്ന്. ഇപ്പൊ വരുന്ന കളിക്കാർക്ക് AC റൂമിൽ കുറഞ്ഞ പരിപാടി ഇല്ല, AC റൂം വേണം, കിടക്കാനായിട്ട് താമസിക്കാനായിട്ട്. അപ്പൊ അതൊക്കെ വലിയ വലിയ ചെലവ്, നടത്തിപ്പുകാർക്ക് വലിയ ചെലവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഗ്രാജുവലി നിന്ന് പോയതെന്ന് എന്റെ ഒരു തോന്നൽ.
3: പക്ഷെ ഫുട്ബോളിലും മറ്റേ ക്രിക്കറ്റിലും ഒക്കെ കുറച്ചുകൂടെ കൊമേഴ്സ്യലൈസ് ചെയ്ത പോലെ ഒരു തോന്നലുണ്ടല്ലോ പൊതുവെ. പക്ഷെ ബാസ്കറ്റ്ബോളിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ലേ? ഇനി
4: സാധ്യത കണ്ടുപിടിക്കണം. അതിന്റെ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻകാരാണ് ഇതൊക്കെ നോക്കേണ്ടത്. ഞാൻ ഒരു ടീമിന്റെ കോച്ച് എന്ന നിലയ്ക്ക് എന്റെ ഒരു പരിമിതി ഒന്നും ചെയ്യാൻ
3: കളിക്കാരൻ പഴയ ഒരു 50 വർഷത്തെ ഒരു പരിചയമുള്ള ഒരു കളിക്കാരൻ എന്നുള്ള നിലയിലാണ്.

0: ചോദിച്ചത്, ഒരു സ്റ്റേറ്റ് പ്ലെയർ അല്ലെങ്കിൽ നാഷണൽ പ്ലെയർ എന്നൊക്കെയുള്ള രീതിയിലാണ് ചോദിച്ചത്. അപ്പം മൊത്തത്തിൽ ഈ ഒരു ക്രിക്കറ്റിനും ഫുട്ബോളിനും ഒക്കെ കിട്ടുന്ന ഒരു പ്രാധാന്യം ബാസ്കറ്റ്ബോളിനും കിട്ടാവുന്നതല്ലേ?
1: കിട്ടാവുന്നതാണ്. അത് പക്ഷേ ആ ഒരു ലെവലിലോട്ട് ബാസ്കറ്റ്ബോൾ ഇപ്പൊ ക്ലബ് ചാമ്പ്യൻഷിപ്പ് പോലും, ഐ മീൻ ലീഗ് നടക്കുന്നുണ്ട്, വോളിബോളിലൊക്കെ ലീഗ് നടക്കുന്നുണ്ട്, നാഷണൽ ലീഗ്. ബാസ്കറ്റ്ബോളിന് ഒരു 4-5 വർഷം മുമ്പേ ഉണ്ടായിരുന്നു, ഇപ്പം അത് നടക്കുന്ന പോലുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കുറെ പ്ലേയേഴ്സിന് അവസരം കിട്ടും. ക്ലബ്ബുകൾ ഉണ്ടാക്കിയിട്ട്, ഓരോ ഏരിയയിൽ ക്ലബ്ബുകൾ ഉണ്ടാക്കിയിട്ട് ആ ക്ലബ്ബിലോട്ട് ഈ പ്ലേയേഴ്സിനെ, ഈ ഓരോ സ്റ്റേറ്റിൽ നിന്ന് കൊള്ളാവുന്ന പ്ലേയേഴ്സിനെ ഓരോ ക്ലബ്ബിലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ക്ലബ്ബുകൾ തമ്മിൽ ലീഗ് ചാമ്പ്യൻഷിപ്പ് നടക്കാറുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു സക്സസ് ആയിട്ടില്ല. അപ്പൊ അങ്ങനെ എന്തോ പ്ലാനൊക്കെ ഉള്ളതായിട്ട് കേൾക്കുന്നു. ഇനിയിപ്പോൾ ക്ലബ്ബ് പുതിയൊരു ബാസ്കറ്റ്ബോൾ ഫെഡറേഷന്റെ പുതിയ ഭാരവാഹികളൊക്കെ വന്നിട്ടുണ്ട്. അവർ ഈ കോമേഴ്സ്യലൈസ് ചെയ്ത് ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ആൾക്കാരാണ്. അത് വരുമെന്ന് ഞാൻ കരുതുന്നു.
0: എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വന്നാൽ ഏകദേശം 50 വർഷം കളിക്കളത്തിൽ തന്നെയായിരുന്നു. ഇപ്പോഴും സ്പോർട്സുമായിട്ട് ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. ആ ഒരു ജീവിത രീതി തുടരുമ്പോൾ എങ്ങനെയുണ്ട് ഈ ഇപ്പോഴും ഈ പ്രായമായിട്ടും, അല്ലെങ്കിൽ 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിലും സ്പോർട്സ് ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നു?
1: ഞാൻ 2014 മുതൽ ഞാൻ പോലീസ് ടീമിന്റെ, അതിന് മുമ്പും പലതവണ കോച്ചായിട്ടുണ്ട്. അപ്പൊ വേറെ ഔദ്യോഗിക കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഞാൻ അതിന്റെ ചാർജ് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ 2014 തൊട്ട് ഞാനാണ് പോലീസിന്റെ മെൻ ടീമിന്റെ കോച്ച് തുടർച്ചയായിട്ട്, ഇപ്പൊ ഇപ്പോഴും ഞാൻ തന്നെ. അപ്പൊ പോലീസിന് ടീമിന്റെ കോച്ച് എന്ന നിലയ്ക്ക് ഈ ബാസ്കറ്റ്ബോളിന്റെ ആ കണ്ടിന്യൂറ്റി, ആക്ച്വലി കളിച്ചുകൊണ്ടിരുന്ന സമയത്തും കളി കഴിഞ്ഞിട്ട് തുടർന്ന് കോച്ചായി, കോച്ചായിട്ട് നിന്നിട്ട് അതിന്റെ കണ്ടിന്യൂറ്റി പോകാത്തതുകൊണ്ട് ഞാൻ അന്ന് ഈ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന അതേ ഒരു മനസ്സിലാണ്, മനസ്സോടുകൂടിയാണ് ഇപ്പോഴും ബാസ്കറ്റ്ബോളിനെ കാണുന്നതും കളിക്കളത്തിൽ നിൽക്കുന്നതും. ഇപ്പോഴും ഞാൻ കളിക്കുന്നുണ്ട്. ഞാനും എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന ഈ അൻവിൻ ആന്റണി, അജയ് തോമസ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ തിരുവനന്തപുരം സെലക്ട് ചെയ്തേക്കുന്നതാണ്. അവരൊക്കെ രാവിലെ വരാറുണ്ട്, അവരും കളിക്കുന്നുണ്ട്. അപ്പോൾ പഴയ പോലെ കളിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മനസ്സ് ഇപ്പോഴും പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. പിന്നെ എന്താ പറയുക, ഞാൻ അഡീഷണൽ ആയിട്ട് ഇപ്പം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന്റെ മാനേജറായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും സ്പോർട്സ് റിലേറ്റഡ് ആണ്. അപ്പൊ ആക്ച്വലി എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട, അതുകൊണ്ട് ജോലിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റേഡിയം മാനേജർ എന്നുള്ളത്, കോച്ച് എന്നുള്ള ഒരു ജോലിയായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. അതൊരു എന്റെ എന്റെ പാഷനോട് ചേർന്ന ആയതുകൊണ്ട് ഒരു സർവീസ് ആയിട്ട് എന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ദിവസവും ഈ കോച്ചിങ്ങും ഈ സ്റ്റേഡിയത്തിലെ ജോലിയും ഒക്കെ ഞാൻ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജോലിയായിട്ടല്ല ഞാൻ ചെയ്യുന്നത്.
0: അത് തീർച്ചയായും ഒരു ഭാഗ്യമായ ഒരു കാര്യമാണ്, ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. കാരണം മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലിയിൽ തന്നെ തുടരാൻ ഇപ്പോഴും വർഷങ്ങളായി തുടരാൻ കഴിയുന്നു. പക്ഷേ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ തുടരാൻ ശരീരവും സമ്മതിക്കുന്നുണ്ടോ?
1: എനിക്ക് ഞാൻ 2-3 തവണ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളാണ്,
0: അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്.
1: അത് പക്ഷേ അത് എന്റെ ആൻജിയോപ്ലാസ്റ്റി വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ബ്ലഡ് ക്ലോട്ടിങ് ഐ മീൻ കൊളസ്ട്രോളിന്റെ ആധിക്യം കൊണ്ടുണ്ടായതൊന്നുമല്ല. എന്റെ ബ്ലഡിന്റെ നേച്ചർ ക്ലോട്ടിങ് നേച്ചർ കൂടുതലുള്ള ബ്ലഡ് ആയതുകൊണ്ട് വന്ന സംഭവമാണ്. അപ്പൊ അതിന്റെ വലിയ പരിശോധനകളും ഇവിടെ അമൃത ഹോസ്പിറ്റലിലും ഇവിടെ ശ്രീയിത്രയിലും ഒക്കെ പരിശോധനകളൊക്കെ നടത്തിയിട്ടാണ് അത് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കാനുള്ള സാധാരണക്കാർ കഴിക്കുന്നേക്കും ഇരട്ടി മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടറുടെ അടുത്തൊക്കെ എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നില്ല, എന്റെ വൈഫിന് സംശയം ഉണ്ടായിരുന്നു. 3-ആഞ്ചിയോപ്ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇനി തുടർന്ന് കളിക്കാൻ പറ്റുമോ, ഗ്രൗണ്ടിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ശ്രീധരൻ ഡോക്ടർ പറഞ്ഞത് കളിക്കാൻ എത്ര നാൾ കളിക്കാൻ പറ്റുമോ അത്ര നാൾ കളിച്ചോണം, കളിയും ഇതുമായിട്ടൊന്നും ഒരു ബന്ധപ്പെടൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാവർക്കും ഈ ഹാർട്ടിന് വരുന്ന കുഴപ്പങ്ങൾ ഇതേ നേച്ചർ ആകണമെന്നില്ല. എന്റെ എനിക്ക് വന്നേക്കുന്ന അസുഖം എനിക്ക് എന്റെ നേച്ചർ ഓഫ് ഈ ആഞ്ചിയോപ്ലാസ്റ്റി ചെയ്തതിന്റെ കാരണം ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ കളിക്കുന്നതാണ് കൂടുതൽ ഉചിതം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് കളി നിർത്തിയിട്ടില്ല. എനിക്കിങ്ങനെ 5 പ്ലാസ്റ്റ് ചെയ്തെന്ന് തോന്നില്ല, എന്റെ മനസ്സിലില്ല, അതൊക്കെ അന്ന് ചെയ്തു എന്നുള്ളതല്ലാതെ ഞാനിപ്പോഴും സാധാരണ പോലെ കളിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പവും എനിക്ക് തോന്നിയിട്ടില്ല.
0: അതൊരു ന്യൂസ് തന്നെയാണ്. 3 ആഞ്ചിയോപ്ലാസ്റ്റി ചെയ്തിട്ടും ഇപ്പോഴും കളിക്കളത്തിൽ സജീവമായി നിൽക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ഭാഗ്യവും ഒരു പുതിയ വാർത്തയും തന്നെയാണ്. ഏതായാലും പുതിയ തലമുറയിൽ ആരെങ്കിലും ഈ ബാസ്കറ്റ്ബോൾ രംഗത്തേക്കോ കായിക രംഗത്തേക്കോ ഉണ്ടോ?
1: പുതിയ തലമുറയിൽ അവരെല്ലാരും ബാസ്കറ്റ്ബോൾ കളിക്കുന്നവരാ, പക്ഷെ അവരൊക്കെ സ്കൂൾ സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട്. എനിക്ക് 4 മക്കളാണ്, 2 പെണ്ണും 2 ആണ്. ആണുങ്ങൾ ഏറ്റവും പിള്ളേരാണ്. അതിൽ അവര് ICSE സ്റ്റേറ്റ് സ്കൂൾ ടീമിലുണ്ടായിരുന്നു. പിന്നെ അവർ കളിയിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. മോള് മക്കൾ 2 പേരും, 2-ാമത്തെ മോള് ഇവിടെ ഓളി ഏഞ്ചൽസ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. മൂത്തയാള് ട്രിവാൻഡ്രം ജില്ലാ ടീമിന് വേണ്ടി ബാസ്കറ്റ്ബോൾ കളിച്ചിട്ടുണ്ട്, ജൂനിയർ. അപ്പോൾ എല്ലാവരും ബാസ്കറ്റ്ബോൾ കളിക്കും. ഇളയ പിള്ളേർ, ആണുങ്ങൾ കുറെ കുറെ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഇപ്പോഴും കളിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സ്റ്റേറ്റ് ലെവലിലോട്ടൊന്നും, സീനിയർ സ്റ്റേറ്റ് ലെവലിലോട്ടൊന്നും എത്തിയിട്ടില്ല. ജോലിയാണ്, അവർ വർക്ക് ചെയ്യാണ് എല്ലാവരും.
0: അതായത് ഇപ്പോഴും സജീവമായി കായിക രംഗത്ത് നിൽക്കുമ്പം ഈ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പുതിയ താരങ്ങളോട് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഉദ്ദേശമോ ഒക്കെ എങ്ങനെയാണ്?
1: പുതിയ ശരിക്കും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് കേരളത്തിൽ. നല്ലൊരു നാഷണൽ ലെവലിൽ അല്ലെ ഇന്റർനാഷണൽ ലെവലിൽ പോകാൻ പറ്റുന്ന പ്ലേയേഴ്സ് വരെ ഉണ്ട്. ഇപ്പൊ അവരൊന്നും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ പ്രണവ് എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്. പ്രണവാണ് ഇന്ത്യയിൽ ഇപ്പൊ കറന്റ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്ലെയർ. പ്രണവ് തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചിരുന്നതാണ്, ഞങ്ങളുടെ കൂടി പ്രാക്ടീസ് ചെയ്യാൻ വരുമായിരുന്നു. അയാളെ NBA സെലക്ഷൻ കിട്ടി US-ൽ 2-3 വർഷം. അത് കഴിഞ്ഞ് വന്നപ്പോൾ അയാളുടെ കളിയുടെ ലെവലെ അങ്ങ് മാറി. പക്ഷേ പ്രണവ് ഇപ്പൊ തമിഴ്നാട്ടിൽ ഏതോ ബാങ്കിൽ ജോയിൻ ചെയ്തു. ഈ ഹൈറ്റുള്ള പ്ലേയേഴ്സ് ഇവിടെ ഉണ്ടാകുന്ന

0: എല്ലാവരെയും തന്നെ പല പല പല പുറത്തുള്ള ടീമുകൾ പൊക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അവരെ ഇവിടെ കേരളത്തിൽ നിർത്താനായിട്ട് ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയേഴ്സ് ഉണ്ട്. കേരളം നാഷണൽ ലെവലിൽ എന്നും ഫസ്റ്റ് ഫോറിൽ വരാൻ യോഗ്യരായിട്ടുള്ള പ്ലെയേഴ്സ് കേരളത്തിലെ പ്ലെയേഴ്സ് മാത്രം ഈ പല സ്ഥലത്തായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇവിടെ നിർത്താനായിട്ട് ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളോ ഡിപ്പാർട്ട്മെൻറ്റുകളോ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അവർ പറയുന്ന ജോലി അല്ലെങ്കിൽ പോലും അവർക്ക് ഒരു ജോലിയൊക്കെ കൊടുത്താൽ ബാസ്കറ്റ്ബോളിന് നല്ല ഫ്യൂച്ചർ കേരളത്തിലുണ്ടെന്ന് എൻ്റെ വിശ്വാസം.
1: പിന്നെ ഇപ്പം പോലീസ് ചന്ദ്രശേഖര സ്റ്റേഡിയത്തിന്റെ ചുമതല വഹിക്കുക എന്ന് പറഞ്ഞല്ലോ, അവിടെ എങ്ങനെയാണ്? പോലീസുകാർക്കാണോ, പോലീസ് സേനയിലുള്ളവർക്ക് മാത്രമാണോ പരിശീലനം കൊടുക്കുന്നത്, പുറത്തുള്ള പൊതുജനങ്ങൾക്കോ കുട്ടികൾക്കൊക്കെ അവിടെ പരിശീലനം നൽകുന്നുണ്ടോ?
0: ഞാൻ പോലീസ് ടീമിന്റെ കോച്ചായതുകൊണ്ട് എനിക്ക് പുറത്തൊരു സ്ഥലത്ത് പോയി കോച്ചിങ്ങിന് കൊടുക്കാനായിട്ട് നിയമം അനുസരിച്ച് പറ്റത്തില്ല.
1: അല്ല, ഞാൻ ചോദിച്ചത്
0: കോച്ചിങ് ഉണ്ടോ? കോച്ചിങ് ഉണ്ട്. തിരുവനന്തപുരം ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ വകയായിട്ട് ഗ്രൗണ്ട് ഞങ്ങൾ ചെറിയ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവർ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും കോച്ചിങ് ഉണ്ട്, സമ്മർ വെക്കേഷനിൽ കോച്ചിങ് നടത്തുന്നുണ്ട്. ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലെ എല്ലാ ഫെസിലിറ്റീസും ഓപ്പൺ ഫോർ ഓൾ ആണ്. എല്ലാവർക്കും ഇത് അവൈൽ ചെയ്യാം, എല്ലാ ഫെസിലിറ്റിയും അവൈൽ ചെയ്യാം, നടക്കാനായിട്ട് ജിമ്മിൽ പോകാനായിട്ട്. പോലീസ് ഡയറക്ടർ മാത്രമായിട്ടുള്ള ഒരു സംഗതി അവിടെ ഇല്ല. ഈ ഷട്ടിൽ കളിക്കാൻ ആൾക്കാരുണ്ട്, ജിമ്മിൽ ആൾക്കാരുണ്ട്, ബാസ്ബോൾ കളിക്കാൻ വരുന്നുണ്ട് പുറത്തുനിന്നുള്ളവർ, ഒഴിവ് കളിക്കാൻ വരുന്നുണ്ട്, പിന്നെ സ്ക്വാഷ് കോർട്ടിലെ സ്വിമ്മിംഗ് പൂളിലെ ഒക്കെ പുറത്തുനിന്നുള്ളവർക്കും ഓപ്പൺ ഫോർ ഓൾ ആണ്. പോലീസിന് വേണ്ടി മാത്രമാണെന്ന് തെറ്റിദ്ധാരണ പല സ്ഥലത്തും ഉണ്ട്, പക്ഷെ അല്ല, എല്ലാവർക്കും ഉണ്ട്. എല്ലാ പബ്ലിക്കിനോട് കൂടി അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു നേരിയ ഫീസ് ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമുള്ള, അല്ലാതെ ഇല്ല, എല്ലാവർക്കും ഓപ്പൺ ഫോർ ഓൾ ആണ്. അതും ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉള്ളത് മാറണം, ഇത് എല്ലാവർക്കും അവൈൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അവിടെ.
1: ഏതായാലും കഴിഞ്ഞ 50 വർഷക്കാലം കേരളത്തിലെ ബാസ്കറ്റ്ബോൾ രംഗത്ത് ശോഭിച്ചു തന്ന ഒരു കായിക താരമായ ജോസ് കുര്യൻ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് നമ്മളോട് സംസാരിച്ചത്. ഇനി വരുന്ന വർഷങ്ങളിലും ഈ പുതിയ കായിക താരങ്ങളെ കണ്ടെത്തുവാനും അവരെ പരിശീലിപ്പിക്കുവാനും ആ ഒരു അനുഭവ സമ്പത്ത് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം.
0: താങ്ക് യു.
2: മുൻ ബാസ്കറ്റ്ബോൾ താരവും പരിശീലകനുമായ ജോസ് കുര്യനുമായി ജോ ജോസഫ് തായങ്കരി നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീതസരണി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

അമിത ഭയം, ഉത്കണ്ഠ എന്നിവ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ബി.വി. ബിനയ സംസാരിക്കുന്നു.

ഫസ്റ്റ് ഓഫ്, ദ ലെജൻഡറി സൂര്യ ഫെസ്റ്റിവൽ ഹാസ് ഒഫീഷ്യലി കിക്ഡ് ഓഫ് ഇറ്റ്സ് മാസീവ് ഫെസ്റ്റിവൽ സീസൺ. ഓവർ അറ്റ് ഗണേശം ഇൻ തൈക്കാട് വീവ് ഗോട്ട് വേൾഡ് ക്ലാസ് ക്ലാസിക്കൽ ഡാൻസ്, മ്യൂസിക് പെർഫോമൻസസ് ആൻഡ് തിയേറ്റർ ബ്രിംഗിങ് ഇൻക്രെഡിബിൾ എനർജി ടു ദ സിറ്റി. Despite the passing away of its founder and curator, Surya Krishnamurthy, the annual 111-day festival will be held as planned according to the organizers. And if you are stepping out later in the evening, you already know where the crowd is gathering. Manaviyam Vidhi, between the street art, live acoustic busking and all the local food spots, serving up everything from hot chai and tattu dosha, to specialized weekend food pop-ups, the vibe along the cultural corridor is just electric right now. So, whatever you are up to this weekend, make sure you've got the right soundtrack playing. Speaking of great music, this next track is all about emotional maturity and stepping back from unnecessary drama. From her album Mirror, here is Lauren Spencer Smith with Bigger Person.

देख चंद्रमा आधा है, रात आधी है, कहीं तेरी मेरी बात भी आधी न रहे।

जब भी आता है तेरा नाम मेरे नाम के साथ आ।